ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:24. ഇന്ന് ശകവർഷം 1948 ആഷാഢം 17, കൊല്ലവർഷം 1201 മിഥുനം 24, 2026 ജൂലൈ 8 ബുധനാഴ്ച. 103.6 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിൽ നിന്നും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി വി മോഹനൻ, മണ്ണഴി.
2: കണ്ണുകൾ വളരെ ചെറുതാണ്, പക്ഷേ അതിലൂടെ നാം കാണുന്ന ലോകം എത്ര വിശാലമാണ് അല്ലേ?

ഒന്നിനെയും നിസാരമായി കാണരുത് എന്ന പാഠം പഠിപ്പിച്ചതും നമ്മുടെ കണ്ണുകളാണ്. കണ്ണുകൾക്ക് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്. നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ കണ്ണുകൾ നമുക്ക് വേണ്ടി സംസാരിക്കും. പ്രകാശം തിരിച്ചറിഞ്ഞ് കാഴ്ച അനുഭവം സാധ്യമാക്കുന്ന ഇന്ദ്രിയമാണ് കണ്ണ്. കണ്ണുകൾ മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണ് പറയാറുള്ളത്. നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. കണ്ണുണ്ടായാൽ പോരാ, കാണണം, കാണേണ്ടത് കാണണം. നിന്റെ കണ്ണിലെ കടലാഴങ്ങളിൽ എനിക്ക് മുങ്ങിമരിക്കണമെന്ന് പറയുന്ന കമിതാവ് പ്രണയിനിയുടെ കണ്ണുകളിലൂടെ അവളുടെ മനസ്സാണ് കാണുന്നത്. കണ്ണുകൾ ഹൃദയത്തിലേക്കുള്ള എളുപ്പ വഴിയാണെന്ന് പറയാറുണ്ട്. ജീവിത

0: നമ്മുടെ കണ്ണുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയും. കണ്ണുണ്ടായാൽ പോരാ, കാണണം, കാണേണ്ടത് കാണണം. നിന്റെ കണ്ണിലെ കടലാഴങ്ങളിൽ എനിക്ക് മുങ്ങിമരിക്കണം എന്ന് പറയുന്ന കമിതാവ് പ്രണയിനിയുടെ കണ്ണുകളിലൂടെ അവളുടെ മനസ്സാണ് കാണുന്നത്. കണ്ണുകൾ ഹൃദയത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്ന് പറയാറുണ്ട്. ജീവിതത്തിൻ്റെ ഇരുളടഞ്ഞ വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ, ആരുടെയെങ്കിലും കൈകൾ നമ്മളെ വരിഞ്ഞു മുറുക്കിയിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിച്ചു പോവും. ഒരു പക്ഷേ കൈകളേക്കാൾ നമ്മുടെ നേർക്ക് നീണ്ടുവരുന്നത് ആർദ്രമായ കണ്ണുകളായിരിക്കും. ആരെയോ പ്രതീക്ഷിച്ചിട്ടെന്ന പോലെ നമ്മുടെ കണ്ണുകൾ അകലേക്ക് അകലേക്ക് പറന്നു പോകുന്നത് കാണാം. IFS ഓഫീസറായ ഒരു വ്യക്തി ഈയിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോ കാണാനിടയായി. 20 സെക്കൻഡ് മാത്രമാണ് ആ വീഡിയോ ഉള്ളത്. ഒരു യുവതിയും അവരോടൊപ്പമുള്ള വളർത്തുനായയും റോഡിൽ കുറുകെയിട്ട തടിക്കഷ്ണം മറികടന്ന് മുന്നോട്ട് പോകുന്നു. ഇരുവർക്കുമെതിരെ അന്ധനായ ഒരാൾ നടന്നു വരുന്നുണ്ടായിരുന്നു. യുവതി അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടക്കവേ ഒപ്പമുള്ള വളർത്തുനായ പെട്ടെന്ന് തിരികെ വന്ന് റോഡിന് കുറുകെയിട്ട തടിക്കഷ്ണം കടിച്ചെടുത്ത് അന്ധനായ ആൾക്ക് വഴിയൊരുക്കുന്നു. മാത്രമല്ല, അന്ധനായ ആൾ സുരക്ഷിതമായി കടന്നുപോയതിന് ശേഷമാണ് നായ അവിടം വിടുന്നത്. നമ്മിൽ മിക്കവരും കാണാനും ചെയ്യാനും മടിക്കുന്ന ഒരു കാര്യമാണിത്. ലോകത്തെ ജീവിവർഗങ്ങളിൽ വിശേഷബുദ്ധി മനുഷ്യന് മാത്രമാണെന്ന് പറയാറുണ്ട്. കാര്യങ്ങളെ വിവേകത്തോടെ തിരിച്ചറിയാനുള്ള മനുഷ്യൻ്റെ സവിശേഷതയാണ് ഈ വിശേഷബുദ്ധി. സഹജീവികളോടുള്ള കരുണയും അനുകമ്പയുമൊക്കെ ഈ വിശേഷബുദ്ധിയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. എന്നാൽ മേൽപ്പറഞ്ഞ വീഡിയോ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കും. കണ്ണുണ്ടായാൽ പോരെ, കാണണം എന്ന് നമ്മൾ എപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാനോ കാതുകൾ കൊണ്ട് കേൾക്കാനോ കഴിയില്ല, അത് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുക തന്നെ വേണം എന്ന് പറയാറുണ്ട്. പക്ഷേ കണ്ണുകൾ കൊണ്ട് കാണാനുള്ള മോഹം അപ്പോഴും ബാക്കിയാവും. കണ്ണുകൾ കൊണ്ട് കണ്ടനുഭവിക്കുമ്പോഴേ നമുക്ക് തൃപ്തിയാവും. പറയാതെ കേൾക്കുകയും കേൾക്കാതെ കാണുകയും കാണാതെ മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രണയത്തിൻ്റെ വിസ്മയ ലോകം. കണ്ണുകളിലൂടെ പ്രണയമെന്ന പക്ഷി പറക്കുന്നത് പക്ഷേ ഹൃദയത്തിലേക്കാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. പ്രകാശം ഉൾക്കൊള്ളുന്ന കണ്ണുകളുമായി ഈ ഭൂഗോളത്തിൽ ജീവിക്കുന്ന നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണല്ലേ. നമ്മുടെ കണ്ണുകൾ എത്രയെത്ര അത്ഭുത കാഴ്ചകൾ കാണിച്ചു തന്നാണ് നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ രണ്ട് കണ്ണുകൾ ഇല്ലാതെയാണ് നമ്മൾ ഈ ലോകത്തേക്ക് പിറന്നു വീണതെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആലോചിക്കാനേ വയ്യ അല്ലേ. കണ്ണില്ലാതെ അകക്കണ്ണുകൊണ്ട് മാത്രം കാണുന്ന അനേകം സഹോദരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അതോർക്കുമ്പോൾ നമ്മുടെ നേത്രങ്ങൾ സജലങ്ങളാവുന്നു. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണ് എൻ ആത്മാവിലായിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തുലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്ന് മഹാകവി അക്കിത്തം ഓർമ്മിപ്പിക്കുന്നു. അമ്മതൻ നേത്രങ്ങൾ അർച്ചനാഗീതികൾ എന്ന് പ്രിയകവി ONV നമ്മളോട് പറയുന്നു. അമ്മതൻ നേത്രങ്ങൾ അർച്ചനാഗീതികൾ, കാലത്തുണർന്നു പൂമുറ്റത്തു തൻ വലങ്കാൽ വെച്ചിറങ്ങി, കുനിഞ്ഞു നിലന്തൊട്ടു നെറ്റിക്കുവെച്ചു നിവർന്ന്, ഉദയാരുണദിക്കിലെ കുന്മുഖം നോക്കി കരം കൂപ്പി നിൽക്കുമെൻ അമ്മതൻ ഫുല്ലമാം നേത്രങ്ങൾ, നിശബ്ദശാന്തമാം പ്രാർത്ഥനാഗീതികൾ. അമ്മയുടെ കാലിൽ തൊട്ടുവണങ്ങി കരം കൂപ്പി നമുക്ക് ഇന്നത്തെ ദിവസം ആരംഭിക്കാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് PV മോഹനൻ, മണ്ണഴി. IFM പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ SJയശങ്കറിന്റെ 2 ദിവസത്തെ ബഹ്റൈൻ സന്ദർശനം അവസാനിച്ചു. ഇന്ത്യ ബഹ്റൈൻ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ജയശങ്കർ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ വയനാട് കള്ളാഴി ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്തുനിന്നും ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും എൻ

ആർഎഫും മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും എംപി വ്യക്തമാക്കി. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാട് ദുരന്തബാധ നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽകോൺ ലിമിറ്റഡ്. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലകളിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. 6:10 കാവ്യാഞ്ജലിയിൽ വള്ളത്തോളിന്റെ ഒരു ഉറക്കുപാട്ട് എന്ന കവിത ആലാപനം സ്വപ്ന എസ് നായർ. 6:15 പ്രഭാത വന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതിമധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പാരസൺസ് ചായ ഹാപ്പി ജേണി, പാരസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം, സ്മൃതി സാക്ഷ്യം. 7:15 ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ അപൂർവഗാനം, സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺ സായ് ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം, പ്രയോജകർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാരക് ജ്വല്ലറി ശ്രദ്ധ. 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം, പട്ടുനൂൽപുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:02 പുത്തലത്തായി ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 കണ്ണങ്കണ്ടി ആർട്ട് കഫേ. 8:45 കണ്ണങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ. 9:02 9:20 ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യ ജാലകം സ്പോൺസേഡ് പരിപാടി. 9:30 വാർത്താ ജാലകം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. 11:02 യുവർ ചോയ്സ്. 12:02 12:40 എവർ ഗ്രീൻ ട്യൂറ്റ്സ്. ഉച്ചയ്ക്ക് 1:02 ഗാനോത്സവം. 2:15 തുടർ നാടകം. രണ്ട് ഗസൽ. 3:02 യുവർ ചോയ്സ്. 4:02 മ്യൂസിക് മിക്സ്. 4:30 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം, തുടർന്ന് ചലച്ചിത്ര ഗാനം. റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകളാണ് ഡൽഹി റിലേ.

0: കാവ്യാഞ്ജലി.
1: മഹാകവി വള്ളത്തോളിന്റെ ഒരു ഉറക്കുപാട്ട് എന്ന കവിത സ്വപ്ന എസ് നായർ ആലപിക്കുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് മഹാകവി വള്ളത്തോളിന്റെ ഒരു ഉറക്കുപാട്ട് എന്ന കവിത. ആലപിച്ചത് സ്വപ്ന എസ് നായർ.
1: കാവ്യാഞ്ജലി.

103.6. പ്രഭാത വന്ദനം.

0: പ്രഭാതവന്ദനം.
1: പ്രഭാത വന്ദനത്തിൽ ഇനി പുഷ്പവനം കുപ്പസ്വാമി പാടിയ ഗാനം കേൾക്കാം.

0: പ്രഭാതവന്ദനം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
2: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ, കൊട്ടൂളി, കോഴിക്കോട്.
3: ഡോക്ടർ ശ്രീകാന്ത് ഐക്കയർ സ്മൃതി മധുരത്തിൽ ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം വയലാറും ദേവരാജനും ഒരുക്കി പി ജയചന്ദ്രൻ പാടിയതാണ്. ചിത്രം താരം.

0: ആഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഇനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം, തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിൽ നിന്ന്. രചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്.
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐകെയർ, കൊട്ടൂളി, കോഴിക്കോട്.
2: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
3: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
2: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
4: മിസ്സാക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.
5: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
6: ശോഭിക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
9: കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ റീജിയണൽ സയൻസ് സെന്റർ ആൻഡ് പ്ലാനറ്റേറിയത്തിന്റെ നേതൃത്വത്തിൽ ഗോൾ ഫുട്ബോളിന്റെ ശാസ്ത്രവും സംസ്കാരവും പ്രദർശനം ഇന്ന് 10 മണിക്ക്. ഗോവിന്ദപുരം AUP സ്കൂളിൽ കുട്ടികൾക്കായുള്ള ടർഫ് ഉദ്ഘാടനം വി കെ ഫൈസൽ ബാബു എം എൽ എ ഇന്ന് 3 മണിക്ക് നിർവഹിക്കുന്നു. കൈരളിവേദി ഓഡിറ്റോറിയത്തിൽ ഇന്ന് 4:30 KS ബിമൽ അനുസ്മരണവും ക്യാമ്പസ് കവിത പുരസ്കാര നിർവ്വഹണവും. കൽപ്പറ്റ നാരായണൻ, ജോസഫ് സി മാത്യു എന്നിവർ പങ്കെടുക്കുന്നു. വൈകിട്ട് 4 മണിക്ക് ആർട്ട് ഗാലറിയിൽ ദിലീപ് കീഴൂരിന്റെ വെയ്റ്റിംഗ് ഫോർ ഗോൾ സോക്കർ ചിത്രപ്രദർശനം കെ ജയന്ത് MLA ഉദ്ഘാടനം ചെയ്യുന്നു. കോഴിക്കോട് നഗരപരിധിയിൽ നടക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റിയാടി.
0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇനി അല്പസമയത്തിനുള്ളിൽ 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളാടി ദുരന്തത്തിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന്

0: തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനൽ. വാർത്തകൾ വിശദമായി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായ കള്ളാടിയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്തു നിന്ന് ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയായ കള്ളാടി മീനാക്ഷിപ്പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മണ്ണിനടിയിൽ നിന്ന് 3 പുരുഷന്മാരുടെ മൃതദേഹമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സ്വദേശി ചന്ദ്രബാൻ, ബീഹാറുകാരനായ ബികാഷ് കുമാർ, ജാർഖണ്ഡിലെ അൻമോൽ എന്നീ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വൈത്തിരി താലൂക്ക് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പോലീസ് സർജനെ അടിയന്തരമായി വൈത്തിരിയിലേക്ക് എത്തിച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കിയത്. കാണാതായ 5 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരും. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. ചികിത്സയിൽ കഴിയുന്ന 7 പേരിൽ ഒരാൾ മലയാളിയാണ്. സൈറ്റ് എഞ്ചിനീയറായ ഇദ്ദേഹം എറണാകുളം സ്വദേശിയാണ്. പരിക്ക് ഗുരുതരമല്ല. ഗുരുതരമായി പരിക്കേറ്റ 2 പേർ ICU. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നതായും മന്ത്രി മുരളീധരൻ അറിയിച്ചു. മന്ത്രിമാരായ KP അനിൽകുമാർ, T.സിദ്ദിഖ് തുടങ്ങിയവർ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFും മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. ഭരണകൂടത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ച് സാധ്യമായ എല്ലാ പിന്തുണയും നൽകണമെന്ന് പ്രിയങ്ക പാർട്ടി പ്രവർത്തകരോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചു. കനത്ത മഴയിൽ വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 5 പേർ മരിച്ച വാർത്ത വേദനാജനകവും ദാരുണവുമാണെന്ന് MK രാഘവൻ MP പറഞ്ഞു. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിൻ്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏതന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധരാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട് മേപ്പാടി മേഖലയിൽ പെയ്ത കനത്ത മഴയ്ക്കും കള്ളാടി പ്രദേശത്തെ മണ്ണിടിച്ചിലിനും പിന്നാലെ ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. മഴ തുടരുന്നതിനാൽ ചാലിയാർ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. തീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് നാടുകാണി ചുരത്തിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലയിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്. സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമില്ല. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള ബന്ധം 100 ആണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത്. രാജ്യരക്ഷ, സമുദ്രസുരക്ഷ, വ്യാപാരം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കൃത്രിമ ബുദ്ധി, നിർണായക ധാതുക്കൾ എന്നിവയിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. രണ്ടു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് UPI, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം എന്നിവ എന്നിവയുൾപ്പെടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളിൽ സഹകരണം വികസിപ്പിക്കുന്നതിന്റെ ആവശ്യകതയും അദ്ദേഹം വ്യക്തമാക്കി. ഗ്രേറ്റ് നിക്കോബാർ മുതൽ മലാക്ക കടലിടുക്ക് വരെ വ്യാപിച്ചു കിടക്കുന്ന സൈബർ സുരക്ഷ, സമുദ്ര സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരണം ആവശ്യമാണ്. ഗംഗാ മഹാകുംഭ് പോലെ ഇന്ത്യയുടെ സാംസ്കാരിക ധാർമ്മികതയെ പ്രതിഫലിപ്പിക്കുകയും ഉഭയകക്ഷി ഇടപെടൽ കൂടുതൽ

0: ആഴത്തിലാക്കാൻ അവസരം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഇന്തോനേഷ്യ ബന്ധത്തിന്റെ പുതിയ അധ്യായമായി സഹകരണത്തെ വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളുടെയും സൌഹൃദം ഇന്തോ പസഫിക് മേഖലയിലുടനീളം സമാധാനത്തിനും പുരോഗതിക്കും കാരണമാകുമെന്നും പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ്സ് ഹയാത്തിൽ ആണ് പരിപാടി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ രാത്രി അറ്റ്ലാന്റയിൽ ഈജിപ്തിനെ 2-3 പരാജയപ്പെടുത്തിയാണ് അർജന്റീന ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചത്. നേരത്തെ സിയാറ്റലിൽ മറ്റൊരു മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ തോൽപ്പിച്ചു. 1-4 നേടിയാണ് ബെൽജിയം ക്വാർട്ടറിലെത്തിയത്. വാൻകൂവറിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡും ക്വാർട്ടറിലെത്തി. നിശ്ചിത സമയത്തും അധിക സമയത്തും ഗോൾരഹിത മത്സരത്തിന് ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിലായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ ജയം. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മത്സരത്തിന്റെ 79th വരെ 2 പിന്നിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന ഈജിപ്തിനെ കീഴടക്കിയത്. ആദ്യ പകുതിയുടെ 15th യാസർ ഇബ്രാഹിം ഈജിപ്തിനെ മുന്നിലെത്തിച്ചു. തിരിച്ചടിക്കാൻ ലഭിച്ച പെനാൽറ്റി സൂപ്പർ താരം മെസ്സി പാഴാക്കിയതോടെ ഈജിപ്ഷ്യൻ പ്രതീക്ഷകൾ വാനോളമുയർന്നു. 67th കളിയുടെ ഗതിക്കെതിരെ മൊസഫ സീക്കോ വീണ്ടും എമിലിയാനോ മാർട്ടിനസിന്റെ വലയിൽ പന്തെത്തിച്ച് ഈജിപ്തിന്റെ ലീഡ് 2-0 ഉയർത്തി. മത്സരം കൈവിടുമെന്ന ഘട്ടം കൺമുന്നിൽ കണ്ട മെസ്സിപ്പട 2 കൽപ്പിച്ച് ഇരമ്പി അർസറോടെ 79th ക്രിസ്റ്റ്യൻ റൊമാരയിലൂടെ ഒരു ഗോൾ തിരിച്ചടിച്ചു. 4 ശേഷം 83rd കിടിലൻ ഗോളിലൂടെ മെസ്സി സ്കോർ നില 2-2 മാറ്റി. ഈ ലോകകപ്പിലെ മെസ്സിയുടെ 8th ഗോളായിരുന്നു അത്. ഇഞ്ചുറി ടൈമിൽ സൂപ്പർ ഹെഡറിലൂടെ എൻസോ ഫെർണാണ്ടസ് അർജന്റീനയുടെ ക്വാർട്ടർ ഉറപ്പാക്കി. തെക്കേ അമേരിക്കൻ കരുത്തരെ കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മറികടന്ന സ്വിറ്റ്സർലൻഡാണ് ക്വാർട്ടറിൽ അർജന്റീനയുടെ എതിരാളികൾ.
1: ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പുരുഷ ക്രിക്കറ്റ് 5 പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യക്ക് തോൽവി. നോട്ടിംഗ്ഹാമിലെ ട്രെൻഡ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 222 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 11.4 ഓവറിൽ 76 റൺസിന് പുറത്തായി. സ്ത്രീകളുടെ സൗജന്യയാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ചു പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സ്വകാര്യ ബസ്സും കെ എസ് ആർ ടി സി ബസ്സും ഒരുമിച്ചോടുന്ന റൂട്ടുകളിൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്നും സി പി ജോൺ പറഞ്ഞു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി പോലെ ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ ഡിപ്പോകളിലും രൂപീകരിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിൽ മന്ത്രി കെ എ തുളസി മിന്നൽ പരിശോധന നടത്തി. ഇന്നലെ രാത്രി 7:30 മന്ത്രിയുടെ അപ്രതീക്ഷിത സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണിടിച്ചിലുണ്ടായ വയനാട് തുരങ്കപാത നിർമ്മാണ മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് സംഭവസ്ഥലം സന്ദർശിക്കും. കള്ളടി ദുരന്തത്തിൽ മരിച്ച 3 പോസ്റ്റ്മോർട്ടം പൂർത്തിയതായി മന്ത്രി കെ മുരളീധരൻ. കനത്ത മഴ കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ബെൽജിയവും സ്വിറ്റ്സർലാൻഡും ക്വാർട്ടർ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം അടുത്ത 2 മണിക്കൂറിനുള്ളിൽ

0: ഈ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും നിലവിൽ കൃത്യസമയം പാലിക്കുന്നു. റിയൽ എഫ്എമ്മിന്റെ എല്ലാ ശ്രോതാക്കൾക്കും ശുഭയാത്ര ആശംസിക്കുന്നു.
1: പരിസൻസ് ചായ, ഹാപ്പി ജേണി.
2: കാത്തിരുന്നു മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൻസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
3: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
4: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
3: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
4: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചുപോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
3: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ. ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: ഇന്ത്യൻ ഓഹരി വിപണി സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും ഇന്നലെ നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെൻസെക്സ് 104 പോയിന്റ് കുറഞ്ഞ് 78,180, നിഫ്റ്റി 31 പോയിന്റ് കുറഞ്ഞ് 24,398 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണ ഗ്രാമിന് 125 രൂപ കുറഞ്ഞ് 13,315 രൂപ, പവന് 1,000 രൂപ കുറഞ്ഞ് 106,520 രൂപ.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
3: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളതെന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ. ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
8: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
9: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
8: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
8: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.

1985 ജൂലൈ 8 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് അക്കച്ചിയുടെ കുഞ്ഞുവാവ. ചിത്രത്തിൽ നിന്നൊരു ഗാനം. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ.

0: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
1: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
0: ഫോൺ 0495-233-4300.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
5: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം,
6: തുറസിന്റെ തുറമുഖങ്ങൾ.
7: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ, പിണങ്ങല്ല കണ്ണേ.
8: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
7: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
8: അതപ്പോ നന്നായേ. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
7: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
6: സ്മൃതി സാക്ഷ്യം.
9: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ തന്റെ ചലച്ചിത്രാഭിനയവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു സംവിധായകൻ വി എം വിനു.
10: മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ആ ആഗ്രഹം നടക്കുമ്പോഴേക്കായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ സന്തോഷിക്കുകയും ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്നും കുറിച്ചിടുകയും ചെയ്യുന്നത്. ഞാനെന്ന ഒരു കലാകാരനെ വളർത്തിയെടുക്കുന്നതിൽ ഈ കോഴിക്കോട് ആകാശവാണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. എൻ്റെ അച്ഛൻ സാഹിത്യകാരനായ വിനയൻ ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പല സമയങ്ങളിലൊക്കെ ആയിട്ട് അച്ഛൻ്റെ ഒരുമിച്ചൊക്കെ എല്ലാത്തിനും ഞാൻ ഈ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായ വ്യക്തികളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായിരുന്നു ഈ ആകാശവാണി. അന്ന് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയ ആയിരുന്നു കോഴിക്കോട് ആകാശവാണിയിൽ. അന്നത്തെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞത് കേരളത്തിലെ എണ്ണപ്പെട്ട ശബ്ദങ്ങളായിരുന്നു. ഖാൻ ഗാവി, രാജം കെ നായർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ചില കലാകാരന്മാരുണ്ടായിരുന്നു. ഞാൻ ഒരു അഞ്ചാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ നീ എൻ്റെ കൂടെ റേഡിയോ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നാടകത്തിൽ നിന്ന് നിന്റെ ശബ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്. തിക്കോടിയ മാഷ് അങ്ങോട്ട് ചെല്ലാവിടി പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ തിക്കോടിയ മാഷ് പറഞ്ഞിട്ട് പറയാൻ പറയുന്നു. അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ തിക്കോടിയ മാഷ്, വിനയൻ നമുക്ക് ഇവൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു നാടകത്തിലേക്ക് എന്നോട് ഡയലോഗ് പറയാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് നേരമല്ല ആ നാടകം ഞാൻ അഭിനയിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരുപാട് നാടകങ്ങൾ ഞാൻ അഭിനയിച്ചു. ഞാനിവിടുത്തെ സ്ഥിരം ആർട്ടിസ്റ്റായി. വാലനടനായി, മയിലഴിപ്പോയുടെ തീരങ്ങൾ,

ദേശത്തിൻ്റെ കഥ ഇതുപോലുള്ള ക്ലാസ്സിക്കായിട്ടുള്ള മലയാള നോവലുകളുടെ നാടകാവിഷ്കരണത്തിൽ മുഴുവൻ ഞാൻ ഉണ്ടായിരുന്നു. ആ സിനിമകളിൽ കണ്ടിരുന്ന ബാലൻകേദാരും മോപ്പരൊരുമിച്ചും ജഗതി എൻ കെ ആചാരി ഇവർക്ക് ഒരുമിച്ച് അഭിനയിക്കുന്ന എനിക്ക് അത്ഭുതമായിരുന്നു. അപ്പോൾ ഒരു തുടർനാടകം എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ വലിയ നാടകങ്ങളൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം അവരുടെ റിഹേഴ്സൽ തന്നെയായിരുന്നു. ഒരു മോഡുലേറ്റ് ചെയ്ത് ഡയലോഗ് എങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അത് മാറ്റി പറയും എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന കാര്യമായിരിക്കും. ഇതോടുകൂടി എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഈ നാടകത്തിനോടും സിനിമയോടുള്ള ഭ്രമം ആ ഒരു ഭ്രാന്ത് അങ്ങോട്ട് മൂത്തു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അഭിനയായി എൻ്റെ മനസ്സിൽ. ഞാനിങ്ങനെ ഒരു പത്താം ക്ലാസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, നിനക്ക് ഒരു ചാൻസ് വന്നിട്ട് സിനിമയിലേക്ക്. ഞാൻ ഞെട്ടിപ്പോ സിനിമയിൽ അഭിനയിക്കുകയാണ്. അതേ സിനിമയിലേക്ക് അഭിനയിക്കാൻ എൻ്റെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. അത് ബാലൻകേദാരാണ് അഭിനയിക്കുന്നത്. ബാലൻകേദാരാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. ബാലൻകേദാരുടെ ചെറുപ്പകാരാണ്, പി എൻ മേനോനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആ സിനിമയിലാണ് നിന്നെ വിളി. കോഴിക്കോട് നിന്ന് ഷൂട്ടിംഗ്, മിക്ക ഷൂട്ടിംഗ് എന്ന് വെസ്റ്റിൽ ചുങ്കത്തായിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങൾ വാടക വീട്ടിലെ തൊട്ടടുത്തുള്ളവരുടെ എൻ്റെ സുഹൃത്തുണ്ടെങ്കിൽ ഓടിപ്പറയുക, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുക, സിനിമയിൽ അഭിനയിക്കാൻ പോവുക എന്ന് പറഞ്ഞൊരു എന്താണെന്നറിയില്ല, എൻ്റെ ഒരു മോഹിച്ചിരിക്കുന്ന ഒരു ആദ്യമായി കിട്ടിയിരിക്കുന്ന ഒരു അവസരം. ആർ കെ നായരായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ അച്ഛനോട് പറഞ്ഞു കാറിൽ വന്ന് പിക്ക് ചെയ്തുള്ളതാണ്. അങ്ങനെ ഞാൻ ഭയങ്കരമായ പ്രാർത്ഥനയും അച്ഛൻ്റെ കാല് തൊട്ട് അനുഗ്രഹമാകുന്നു, അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹമാകുന്നു. ഒരു 9:30 ആകുമ്പോഴേക്ക് ഞാൻ വീട്ടിൽ തൊട്ടടുത്തുള്ള മതിലെടുത്ത് ഹൈവേൻ്റെ അവിടെ ഇങ്ങനെ കാത്തു വന്നു. കയ്യിലൊരു പൊതിയും ട്രൗസറും കാര്യങ്ങളൊക്കെയാണ്. സമയം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ സമയം 9:30 കഴിഞ്ഞ്, 10:30 കഴിഞ്ഞ്, 11:30 കഴിഞ്ഞ്, 12:30 കഴിഞ്ഞ് ആരെയും കാണാനില്ല. ഒരു വെയിലും വിശന്നിട്ട് കണ്ണും കണ്ടു. അന്നാണ് മൊബൈലും ഒന്നുമില്ലല്ലോ, ആരെ വിളിച്ചു നോക്കാൻ. 2:30 ആകുമ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേ പോയി. തളർന്ന് അവശനായി പോയി, സങ്കടവും. വീട്ടിലെത്തിയപ്പോൾ അമ്മ എങ്ങനെയുണ്ടായിരുന്നല്ലോ, നന്നായി അഭിനയിച്ചോ നീ. ഒരു തേങ്ങനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോയില്ല അമ്മേ. എന്നോട് ചോദിച്ചു, നീ എവിടെയിരുന്നു വരെ? അവിടെ ഞാനിങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് കാത്ത് നിൽക്കുകയായിരുന്നു. ഒരു കാറും വന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്, അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. സാറല്ല മോനെ, ഞാൻ പറഞ്ഞു എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി അമ്മ. അപ്പം അമ്മ പറഞ്ഞു, ഇതൊക്കെ അങ്ങനെയാണ് മോനെ, ആദ്യമായിട്ടുള്ളൊരു അനുഭവം അല്ലേ, ഇങ്ങനെ നിനക്ക് നിന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചതല്ലേ, നീ ആരെടുത്ത് പോയി ചാൻസിനൊന്നും പോയി നിന്നു എന്നല്ലോ. അവർ വിളിക്കും. അങ്ങനെ ആ സിനിമയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. കുറേ കാലം അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലേട്ടൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ഞാൻ സിനിമ ചെയ്യാൻ പോവാണ്. അപ്പോൾ അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ സിനിമ, അതിന് ഇവർ നല്ലൊരു അവസരമുണ്ട്. അച്ഛന് ഭയങ്കര സന്തോഷം. അച്ഛനോട് വന്ന് എടാ എങ്ങനെയോ സംഭവം. അപ്പോൾ പ്രീ ഡിഗ്രി, ദേവരി കോളേജ് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയം. അന്ന് ഞാൻ റേഡിയോ സ്റ്റേഷനിൽ അഭിനയിക്കുന്ന മാസ്റ്റർ വിനു എന്ന് പറഞ്ഞിട്ടുള്ള പേര് എല്ലാവർക്കും അറിയാം. റേഡിയോയിൽ പെട്ടെന്ന് അറിയാം. ദേവരി കോളേജ് ചേർന്നപ്പോഴൊക്കെ ഞാൻ റേഡിയോ സ്റ്റാർ എന്നാണെന്ന് പറയാം, റേഡിയോ സ്റ്റാർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കമ്പനികളൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഭയങ്കരമായിട്ട്, അതുവരെ ഇല്ലാത്ത കുറേ ഫ്രണ്ട്സൊക്കെ ഓടി വന്ന് ഇത് ഭയങ്കര പബ്ലിസിറ്റി ആയി. അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ദിവസം വന്നു, ഡയറി കോളേജ് ലീവ് എടുത്തിട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. കല്ലേപ്പുഴയുടെ തീരത്താണ് ഷൂട്ടിംഗ്. ഞാനോട് ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുന്നു. അയാൾ പേരാണ് മാമുക്കോയ. ഞാനും മാമുക്കോയ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന ഒന്നിച്ചാണ്. മാമുക്കോയയിലെ പ്രധാന കഥാപാത്രം മരത്തിൻ്റെ അളവെടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കാര്യം. അങ്ങനെ 1-2-3 ദിവസത്തേക്ക് ഷൂട്ടിംഗ് നടന്നില്ല. അപ്പോൾ ബാലേട്ടൻ എന്നോട് പറയും, മോനെ വേറെ ചില സീനുകൾ ആർട്ടിസ്റ്റിനെ പോകണമെന്നുണ്ട്, അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. അത് ഡെയിലി പോവും, പുറപ്പെട്ട് പോവും, ഇന്നുണ്ട് ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പോവും, അവിടെ പോവും, അവിടെ ഇരിക്കും. മാമുക്കയൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. വിനയൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ബാലേട്ടൻ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമായി 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ പറയും, മോനെ ഇന്ന് എൻ്റെ ഷൂട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വെറുതെ മേക്കപ്പ് ഒക്കെ ചെയ്യിച്ച് ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത് ഏതൊക്കെ വലിയ വലിയ ലൈറ്റുകൾ കത്തുന്നു. പകലും HMI ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് കത്തുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാമറ കാര്യങ്ങൾ ഇതെല്ലാം ആദ്യമായിട്ട് അടുത്തുനിന്ന് കാണുന്നു. അങ്ങനെ ഒരു മരത്തിൻ്റെ മരം കൂട്ടിട്ട് തന്നെ പോകണം. ഞാനും ഒരു ചക്കനും ഇങ്ങനെ ഇരിക്കുന്നു. ആ ഡയറക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മനെ ഇതൊക്കെയാണ് സീൻ. ലളിതശ്രീ എന്ന് പറഞ്ഞ നടി ഇങ്ങനെ നടന്നിങ്ങനെ പോകും. നടന്നിങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് പറയും, അതേ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഞങ്ങളെയും കൂടി ഇത് ഗൗനിക്കണേ. അതാണ് ഡയലോഗ്. ഞാൻ വിചാരിച്ചത് എനിക്കാ ഡയലോഗ് ഞാൻ വിചാരിച്ചു. നോക്കുമ്പോൾ എനിക്കല്ല ഡയലോഗ്. അതിൻ്റെ അടുത്ത് തൊട്ടിരുന്നതൊക്കെ പ്രൊഡ്യൂസർ ആരോ ആയിരുന്നു. അപ്പോൾ ഡയലോഗ് അങ്ങോട്ട് മാറിപ്പോയും. ഞാനാകെ ഒന്ന് ഡള്ളായി പോട്ടെ. എന്നാലും ലളിതശ്രീയൊക്കെ ഒന്ന് പോകുന്നത് കാണാമല്ലോ എന്നൊക്കെയുള്ള കൂടുതൽ ഞാനും ഇരുന്നു. അങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് 2-3 റിഹേഴ്സൽ ഇങ്ങനെ കാണുന്നു. അവർ പോകുന്നു, ഡയലോഗ് അവരോട് പറയാൻ പറയുന്നു. ഇവന് ഈ ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ 2-3 ടേക്കിലും ഇത് ഈ ഡയലോഗ് ഇവന് പറയാൻ പറ്റുന്നില്ല. ലൊക്കേഷനിലുള്ളവർ മുഴുവൻ എല്ലാവർക്കും ഡയലോഗ് ബയഹാട്ടായിട്ടുണ്ട്. ഇവന് മാത്രം പിന്നെ എനിക്കത് എപ്പോഴോ ആക്ഷൻ അവിടുന്ന് പറയാൻ തന്നെ ഞാൻ മനസ്സിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ദേഷ്യം പിടിച്ച് ബാലേട്ടൻ പറയും, ആ നീ അവിടെ മനക്ക് വിനോ നീ പറയും. അങ്ങനെ ടേക്ക് എന്ന് പറയും, ആക്ഷൻ എന്ന് പറയുന്നു. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. എനിക്ക് വേണ്ടി ആക്ഷൻ പറയുന്നു. അവരെ കൊണ്ട് പോകുന്നു, നടന്നു പോകുന്നു. ഞാൻ അതേ ഡയലോഗ് പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ, ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒക്കെ വലിക്കുന്നത്. ആ വീഡിയോ ഒക്കെ വലിച്ചിട്ട് ഞാൻ ഒരു നമ്പറൊക്കെ ഇട്ട് വീഡിയോ ഒക്കെ എറിഞ്ഞപ്പോൾ കട്ട് വന്ന് ബാലേട്ട് പറഞ്ഞു, ആശ്രയട്രാ. ഞാൻ ഇങ്ങനെ വിചാരിച്ചത് നീ ആ ബീഡി വലിച്ച കണ്ട് എറിഞ്ഞതൊക്കെ ഉണ്ട്, ഒരു ചിരിയും കിട്ടുന്നത്. ഭയങ്കര അപ്രിസിയേഷനൊക്കെ കിട്ടി. എനിക്കും തോന്നി കൊള്ളാൽ ഞാൻ അഭിനയിച്ച ഫസ്റ്റ് ഡേ. എല്ലാവരും കൂടി ഭയങ്കര രസമായിട്ട് സംസാരിച്ചു.
അങ്ങനെ കഴിഞ്ഞു. ഞാൻ കോളേജിൽ തിരിച്ചു.

0: മാസം കണ്ട് കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പാളയത്തും അവിടെ കൂടെ ഒക്കെ ആയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് അന്യരുടെ ഭൂമി പടം റിലീസ് ചെയ്യാൻ ആദ്യമായിട്ട് തിയേറ്ററിലെന്നെ കാണാൻ പോവുക ഞാൻ. ഒന്നും ആദ്യത്തേത് മുടങ്ങിപ്പോയി. അത് അന്നത്തെ ഒരു ആർട്ട് സിനിമയായിരുന്നു, അതുകൊണ്ട് അത് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യാം, ഒരു മണി ഷോ ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കുക സംഘം തിയേറ്ററിലാണ് റിലീസ് ചെയ്ത്. അങ്ങനെ സംഘത്തിന് പോയി, എല്ലാവരും കൂടി പോകുന്നു, ആരഞ്ചെണ്ണുണ്ട്. അങ്ങനെ തിയേറ്ററിൽ പോകുന്നു, ഇരുന്ന് സിനിമ തുടങ്ങുന്നു, സിനിമ തുടങ്ങി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ സിനിമ പോയി പോയി പോയി പോയി ഞാനിങ്ങനെ ടെൻഷനായി, ഇതെന്താ എന്നെ കാണാത്ത എന്നെ കാണാത്ത എന്നുള്ള രീതിയിലുള്ള ടെൻഷനായി. ഇങ്ങനെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ നിർമ്മല ഗോപിരാജ് ഒക്കെ, എടോ നീ അവിടെ ഇടോ, അതിപ്പോൾ വരും അതിപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാത്തു കാത്തു കാത്തിരുന്നു. ഇൻ്റർവെല്ലാവാ നേരത്ത് എൻ്റെ ശബ്ദം ഞാൻ കേട്ട് എന്നെയും കേട്ടു. കാരണം ഏതോ മരത്തിൻ്റെ കൊമ്പിൽ രണ്ട് കാക്കിരിക്കുന്ന മാതിരി ഇത്രയോ ഒരു അവ്യക്തമായിട്ടുള്ള രണ്ട് ഫിഗേഴ്സ്, അതിലൊന്ന് ഞാനും ഒന്ന് മറ്റേ ചെക്കനാണ്. ഈ ഇങ്ങനെ ലളിതശ്രീ നടന്നു വരുന്നു, അതിൻ്റെ ക്ലോസപ്പ് ഒക്കെ ഉണ്ട്. ഡയലോഗ് ഞാൻ പറഞ്ഞ ഡയലോഗ് ആരോ ഡബ് ചെയ്താൽ എൻ്റെ സൗണ്ട് ഒന്നുമല്ല, അത് ഞാൻ കേൾക്കുന്നു. ഞാൻ ഞെട്ടി, എന്നിട്ട് എനിക്കും മനസ്സിലായി, പിന്നെ ഇവർക്ക് തീരെ മനസ്സിലായില്ല. ഇവർ വീണ്ടും കാത്തുകയാണ്, ഞാനെപ്പോഴാണ് വരിക, ഞാനെപ്പോഴും വരും. ഇൻ്റർവെല്ല് കഴിഞ്ഞ് കുറേ ഇട നീ അഭിനയിച്ചില്ല, എന്താ നീ കാണുന്നില്ല, ഞാൻ പറയുന്നത് ഇൻ്റർവെല്ലിന് ശേഷം ഞാൻ വരിക എന്നാണ്. അപ്പോഴേക്ക് ഞാൻ എനിക്ക് മനസ്സിലായി ഞാനതല്ലേ അതൊക്കെ അഭിനയിച്ചുള്ളൂ. അങ്ങനെ ഇൻ്റർവെല്ലും കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് ഇവരെല്ലാം കൂടി എന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വളഞ്ഞ് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയി. നീ എവിടെയും വരില്ല, ഞാൻ പറയട്ടെ സത്യാർത്ഥ മനസ്സിലാക്കി, ഇൻ്റർവെല്ലാകുമ്പോൾ നീ കണ്ടില്ലേ ലളിതശ്രീ ഇങ്ങനെ നടന്ന്, ലളിതശ്രീ നടന്നു പോകുന്നൊക്കെ ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട്, എന്നെ കണ്ടു. ഞാൻ പറയട്ടെ ഞങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ, ഞങ്ങളെ കൂടി ഗൗനിക്കണം എന്ന് പറഞ്ഞ ഡയലോഗില്. അത് ഞാൻ പറഞ്ഞു, ഞാനാണ് പറഞ്ഞു എൻ്റെ ആദ്യത്തെ അനുഭവം. ഇപ്പോൾ സിനിമയിൽ എനിക്ക് എന്നെ തന്നെ മനസ്സിലായില്ല എന്നുള്ള ആദ്യത്തെ അനുഭവം. അവിടെ നിന്ന് എൻ്റെ സിനിമയിലേക്ക് കിട്ടുള്ള ഒരു യാത്ര, ഞാനറിയാത്ത എൻ്റെ സിനിമ എന്നെ ഇങ്ങനെ കയ്യും പിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു.
1: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ തൻ്റെ ചലച്ചിത്രാഭിനയവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവച്ചത് സംവിധായകൻ വി എം വിനു.
2: സ്മൃതി സാക്ഷ്യം.

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: ഇന്നും നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
5: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ.
4: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
0: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
6: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
0: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
7: ബെനീസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
8: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
9: 2 years വാറണ്ടി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
6: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

ജഗ്ദീപ് എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് ഇഷ്തിയാഖ് അഹമ്മദ് ജഫ്രി 400-ലധികം ചിത്രങ്ങളിൽ അഭിനയിച്ച നടനും ഹാസ്യനടനുമായിരുന്നു. 1975 പുറത്തിറങ്ങിയ ഷോലയിൽ സൂർമ ഭപ്പാലിയായി വേഷമിട്ടു. പിന്നീട് ജഗ്ദീപ് സംവിധാനം ചെയ്ത സൂർമ ഭപ്പാലി എന്ന ചിത്രം 1988 പുറത്തിറങ്ങി. സൂർമ ഭപ്പാലിയായി വേഷമിട്ട് അതേ പേരിൽ ചിത്രം സംവിധാനം ചെയ്ത് മേഹോ സൂർമ ഭപ്പാലി എന്ന ഗാനം മുഹമ്മദ് അസീസിനോടൊപ്പം ചേർന്ന് ജഗ്ദീപ് ആലപിച്ചു എന്നതാണ് അപൂർവത.

ഇന്ന് ജൂലൈ 8, നടനും ഹാസ്യനടനുമായ ജഗദീപിന്റെ ചരമദിനം. ഗാനരചന ദിലീപ് സെൻ, സമീർ സെൻ. സംഗീതം ആസാദ് ഭപ്പാലി.

0: ദൂസായി കേക്കണ് വെനീഷ്യയുടെ ലുക്ക്, വെനീഷ്യയുടെ കളറ്, വെനീഷ്യയുടെ ക്വാളിറ്റി, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. സത്യം പറ മനസ്സിലായി, ഏതാണ് ഈ വെനീഷ്യ?
1: എന്റെ പൊന്നു ജമീല, നമ്മുടെ പുതിയ പേരയിലേക്ക് വാങ്ങുന്ന പുതിയ ബാത്ത്വെയർ വെനീഷ്യയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീഷ്യ അല്ലേ ട്രെൻഡ്? അതിന്റെ ഒരു കാര്യം.
0: അതോ അതെ, ഇനി വെനീഷ്യ നമ്മളെ മുത്തല്ലേ.
2: വെനീഷ്യ ബാത്ത്വെയർസ് ഇപ്പോൾ എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, പൊറ്റമ്മൽ, കോഴിക്കോട്.
3: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയർസ്, NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
5: ആ മാഷേ, സുഖാണോ?
6: ആ സുഖം തന്നെ, സുഖം തന്നെ.
5: മോൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു?
6: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
5: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ

0: ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
1: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
2: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
3: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
4: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: ഇനി കാഴ്ച ക്ലിയറാകും.
4: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
6: ഹൂസ് ബുക്സ് ആർ ദീസ്? ഇവ ആരുടെ പുസ്തകങ്ങളാണ്? ഹൂസ് ബർത്ത്ഡേ ഇസ് ഇറ്റ് ടുഡേ? ഇന്ന് ആരുടെ പിറന്നാളാണ്? ഹൂസ്, WHOSE, ഹൂസ്, ആരുടെ? നിങ്ങൾ കേട്ട വാക്യങ്ങളിൽ ഹൂസ് എന്ന പദം ചോദ്യം ചോദിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിയർ ഹൂസ് ഇസ് എ ക്വസ്റ്റ്യൻ വേർഡ്, ദാറ്റ് ഇസ് ആൻ ഇന്ററോഗേറ്റീവ് പ്രൊനൗൺ. അങ്ങനെയല്ലാതെയും ഹൂസ് എന്ന പദം ഉപയോഗിക്കാം. റിലേറ്റീവ് പ്രൊനൗൺ ആയി എങ്ങനെയാണ് ഹൂസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് കേൾക്കാം. Let us hear sentences in which whose is used as a relative pronoun. I found this umbrella on the table. Please let me know whose it is. ഈ കുട മേശപ്പുറത്തിരിക്കുന്നത് ഞാൻ കണ്ടു. ഇത് ആരുടേതാണെന്ന് ദയവായി എന്നെ അറിയിക്കുക. I found this umbrella on the table. Please let me know whose it is. This story is about people whose lives were severely affected by war. യുദ്ധത്താൽ ജീവിതം തീവ്രമായി ബാധിക്കപ്പെട്ട ആളുകളെ കുറിച്ചാണ് ഈ കഥ. This story is about people whose lives were severely affected by war. Candidates whose names were announced have qualified to the next round. പേര് പ്രഖ്യാപിക്കപ്പെട്ട മത്സരാർത്ഥികൾ അടുത്ത റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കാൻഡിഡേറ്റ്സ് ഹൂസ് നെയിംസ് വേ അനൗൺസ്ഡ് ഹാവ് ക്വാളിഫൈഡ് ടു ദ നെക്സ്റ്റ് റൗണ്ട്. വൺ ഓഫ് ദി ഒഫൻഡേഴ്സ് ഇസ് എ മൈനർ ഹൂസ് ഡീറ്റെയിൽസ് ആർ നോട്ട് മെയ്ഡ് പബ്ലിക്. കുറ്റകൃത്യം ചെയ്തവരിൽ ഒരാൾ മൈനറാണ്. അവരുടെ ഡീറ്റെയിൽസ് പരസ്യം ആക്കാറില്ല. വൺ ഓഫ് ദി ഒഫൻഡേഴ്സ് ഇസ് എ മൈനർ ഹൂസ് ഡീറ്റെയിൽസ് ആർ നോട്ട് മെയ്ഡ് പബ്ലിക്. She was someone whose work served as an inspiration to all of us.
7: തന്റെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും പ്രചോദനമായിരുന്ന ഒരാളായിരുന്നു അവർ.
6: She was someone whose work served as an inspiration to all of us. We could not figure out whose phone was ringing.
7: ആരുടെ ഫോൺ ആണ് റിംഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല.
6: We could not figure out whose phone was ringing.
2: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
3: Samarpichathu Vadagarayude kaazhcha ini clear aagum. Simon's Kannashupathri, Karimbanapalam, Vadagara, Chembra Road, Perambra, Wayanad Road, Kuttiyadi.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
8: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
9: വർഷകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണം, ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ കല്ലായി റോഡ് ബ്രാഞ്ച് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബബിതകുമാരി വി.
10: വർഷകാലത്ത് കൃമിജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൃമിനാശക മരുന്നുകൾ സേവിക്കുകയും വയറിളക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. വർഷകാലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു രോഗമാണ് മൂത്രാശയ രോഗങ്ങൾ. അന്തരീക്ഷ ഈർപ്പം മൂലവും വെള്ളം കുടിക്കുന്നത് കുറയുന്നതുകൊണ്ടും വൃത്തിഹീനമായ ജലം ഉപയോഗിക്കുന്നതുകൊണ്ടും അണുബാധ പെട്ടെന്നുണ്ടാവാം. ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുക, നീറ്റൽ, ചൊറിച്ചിൽ, പനി, അടിവയറുവേദന എന്നീ ലക്ഷണങ്ങൾ മൂത്രാശയ രോഗങ്ങളിൽ കാണാം. സമയാസമയം മൂത്രം പോവാതെ പിടിച്ചു

0: സേവിക്കുന്നതും ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകും. വൈദ്യനിർദ്ദേശപ്രകാരം മരുന്നുകൾ സേവിക്കുന്നതോടൊപ്പം തന്നെ ഞെരിഞ്ഞിൽ, ബാർലി, കൂവ എന്നിവയിട്ട് കാച്ചിയ വെള്ളം കുടിക്കുന്നതും ഇത്തരം രോഗങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കുന്നു. ഗർഭിണികൾക്ക് മഴക്കാലത്ത് ദഹന പ്രശ്നങ്ങൾ കൂടി കാണാറുണ്ട്. വിശപ്പ് കുറവ്, വയറുവീർത്തുമുട്ടൽ, ഗ്യാസ് ട്രബിൾ, ഓക്കാനം, ഛർദി എന്നീ ദഹന പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഗർഭിണികൾക്ക് കൂടുതലായി കാണാം. ഇത്തരം സന്ദർഭങ്ങളിൽ ദഹനവർദ്ധകമായ ഇഞ്ചി, ചെറിയുള്ളി, ജീരകം, കുരുമുളക് എന്നിവ ചേർത്ത ആഹാരം, പാനീയങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഗർഭിണികൾക്ക് ത്വക്ക് രോഗങ്ങളായ ചൊറിച്ചിൽ, വരൾച്ച, കുരുക്കൾ എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ലാക്ഷാദി തൈലം, നാൽപ്പാമരാതി തൈലം, ഏലാതി തൈലം എന്നിവ ഉപയോഗിച്ച് തേച്ച് കുളിക്കാവുന്നതാണ്. ഗർഭിണികൾ ലഘുവ്യായാമം ചെയ്യുന്നതും തഴുതാമ, ഞെരിഞ്ഞിൽ, ചെറുള എന്നിവ ചേർത്ത് കാച്ചിയ പാനീയം സേവിക്കുന്നതും ദേഹത്തുണ്ടാവുന്ന നീര് കുറയ്ക്കാൻ സഹായകരമാകുന്നു. ചുക്കുമുക്കുടി, കാച്ചിയമോര് എന്നിവ അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതും വിശപ്പ്, ശോധന എന്നിവ ശരിയാവണ്ണം ഉണ്ടാവാൻ സഹായിക്കുന്നതുമാണ്. വർഷകാലത്ത് സ്ത്രീകൾക്ക് മാനസിക പ്രശ്നങ്ങൾ കൂടുന്നതായി കാണാറുണ്ട്. അതിശക്തമായ മഴ, മൂടിക്കെട്ടിയ അന്തരീക്ഷം എന്നിവ മാനസിക വ്യതിയാനങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. തന്മൂലം ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് എന്നീ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ആർത്തവ വിരാമത്തോടനുബന്ധിച്ചും ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുന്നതായി കാണാം. ഇത്തരം സന്ദർഭങ്ങളിൽ തലയിലും ദേഹത്തും എണ്ണ തേച്ച് കുളിക്കുന്നതും മൃദുവായി വയറിളക്കുന്നതും നന്നായിരിക്കും. ക്ഷീരബല തൈലം, ചന്ദനാദി തൈലം മുതലായവ തലയിൽ തേക്കാനും ദാനന്തര തൈലം, പിണ്ടതൈലം ദേഹത്ത് തേക്കാനും ഉപയോഗിക്കാം. വൈദ്യനിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ കൂടെ സേവിക്കുന്നതും നല്ലതാണ്. വാദരോഗങ്ങളായ നടുവേദന, മുട്ടുവേദന, സന്ധിവേദന മുതലായ രോഗങ്ങൾ വർഷകാലത്ത് കൂടുതലായി കാണാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള മരുന്നുകൾ സേവിക്കുകയും പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നതും ഗുണകരമാണ്. ഉചിതമായ തൈലം തേച്ചുള്ള ഇലക്കിഴി, നവരക്കിഴി, പൊടിക്കിഴി എന്നിവയും വാദരോഗത്തിനുള്ള പ്രധാന ചികിത്സയായ വസ്തി എന്നിവയും വർഷകാലത്ത് ചെയ്യുന്നത് വളരെ ഗുണപ്രദമാണ്. വർഷകാലം സ്ത്രീകളിൽ വാദകോപവും അഗ്നിമാന്ദ്യവും സൃഷ്ടിക്കുന്നതിനാൽ ആർത്തവ പ്രശ്നങ്ങൾ, അണുബാധകൾ, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ശരിയായ ആഹാരവിഹാരക്രമങ്ങൾ, വ്യക്തിശുചിത്വം, ആയുർവേദ ഋതുചര്യകൾ എന്നിവ പാലിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് വർഷകാലത്ത് മികച്ച ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും.
1: വർഷകാലത്തെ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചത് ഡോക്ടർ ബബിത കുമാരി വി.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.
3: GMC Ortho Trust Hospital, Pattupettikalam. സമർപ്പിക്കുന്നത്
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
5: MS ബാബുരാജും TK പുഷ്പവല്ലിയും പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ടത് എം എസ് ബാബുരാജും ടി കെ പുഷ്പവല്ലിയും പാടിയ ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഇന്നലെ രാത്രി വരെ ലഭ്യമായ കണക്കനുസരിച്ച് 5 പേർ മരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പോലീസ്, ഫയർഫോഴ്സ്, NDRF തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുരങ്ക നിർമ്മാണ മേഖലയിലെ മണ്ണ് മുൻകൂട്ടി നീക്കം ചെയ്യാൻ ഉത്തരവുണ്ടായിരുന്നെന്നും അത് കരാറുകാരെ അറിയിച്ചതാണെന്നും ഈ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ.
2: ആദ്യം തന്നെ മീനങ്ങാടിയിൽ നിന്നുള്ള നമ്മുടെ ഫോഴ്സ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോഴിക്കോട് നിന്നുള്ള ഫോഴ്സ് കൂടി, പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംസ്ഥാന പോലീസിന്റെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തൃശൂരിൽ നിന്ന് ഡിഫൻസിന്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20-ാം തീയതി തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷെ അവര് അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവര് പാലിച്ചില്ല. കനത്ത മഴ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. രാവിലെ 225 സെന്റിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. വലിയ മഴയല്ലെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള മഴയുണ്ട്. ഇതൊരു ചെളി കലർന്ന മണ്ണാണ്. അവിടുത്തെ മണ്ണിന്റെ ഘടന വളരെ വ്യത്യാസമാണ്. അതിങ്ങനെ സ്ക്രാപ്പ് ചെയ്താണ് വെച്ചിരുന്നത്. അത് നിലനിൽക്കുന്നതല്ല എന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവിടെ പോയി തന്നെ കണ്ടു പരിശോധിച്ച് ബന്ധപ്പെട്ടവർക്ക് അവിടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. ഒരു കരാറുകാരാണ് അത് നീക്കം ചെയ്യാറുള്ളത്. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
1: ദുരന്തമുണ്ടായ മേപ്പാടി മേഖലയിലെ ഗ്രാമപഞ്ചായത്ത് അംഗം ജിതിൻ മേച്ചേരിക്കൽ ശ്രദ്ധയോട്.
3: 11 മണിയോട് കൂടിയിട്ടാണ് ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വന്നിട്ടുള്ളത്. മണ്ണിടിഞ്ഞ് വരികയും അതോടൊപ്പം തന്നെ മീനാക്ഷി പാലത്തിന്റെ ഇപ്പുറത്തേക്ക് വരെ മണ്ണെത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇപ്പോഴൊക്കെ അവിഞ്ഞിങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്.

0: 10-18 തൊഴിലാളികൾ നിലവില് മണ്ണിന്റെ അടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതിൽ കുറച്ച് ആൾക്കാരെ നമ്മൾ എടുത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആക്കിയിട്ടുണ്ട്. ഒരു 5 ബോഡികൾ ഇന്നത്തെ ഈ ഒരു നിമിഷം വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി 5 മിസ്സിംഗ് ആണ് എന്നുള്ളതാണ് പ്രാഥമിക വിവരം. ഇപ്പോ ആ പ്രദേശത്തുള്ള ആൾക്കാരെയൊക്കെ അവിടുന്ന് ഒഴിപ്പിച്ച് അവരിപ്പോ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അങ്ങോട്ടേക്ക്, അതായത് ചുരുമല പ്രദേശത്തേക്ക് പോകുന്ന ഏക റോഡാണ് ഇത്. ആ പ്രദേശത്തേക്ക് പോവാൻ വേണ്ടിയുള്ള റോഡ് ആക്സസ് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ പ്രദേശവാസികളും അതേപോലെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ യൂത്ത് ബ്രിഗേഡ് പോലെയുള്ള, അതേപോലെ വൈക്കാട് പോലെയുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ പോലീസും ആ കൽപ്പറ്റ യൂണിറ്റിലെ ഫയർഫോഴ്സും അവിടെ ആ സ്പോട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഒരു 10-20 ഉള്ളിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതൊക്കെ. പ്രദേശവാസികള് രണ്ടാൾക്കാര് അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്റെ വാർഡിൽ തന്നെയുള്ള കൂടമ്മാളും പാൽരാജും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ബാക്കി മണ്ണിനടിയിൽ പോയിട്ടുള്ളവരൊക്കെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്തുനിന്നുള്ള തൊഴിലാളികളാണ് എന്നുള്ളതാണ് നമ്മളുടെ പ്രാഥമിക വിലയിരുത്തല്. കാരണം വാർഡുകളിലും അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ആരെങ്കിലും പ്രദേശവാസികൾ മിസ്സിംഗ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് നിലവിൽ ആരും അത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നിട്ടില്ല.
1: മേപ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റമല ഹംസ:
2: നമ്മളിവിടെ തുരങ്കപാതേന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് എടുക്കുന്ന മണ്ണുകള് പിന്നെ മലമോല കൂമ്പാരം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നല്ല തുടർച്ചയായ മഴയായിരുന്നല്ലോ. അപ്പൊ ആ മണ്ണ് വെള്ളം കുടിച്ച് ഒന്നാകെ മണ്ണ് ഒന്നാകെ നിരന്ന് വന്നതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ തൊഴിലാളികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാകെ മല ഒന്നാകെ വന്നിട്ട് റോഡിലാണ് ഉള്ളത്. പാലവും ഒക്കെ പോയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ ഇപ്പൊ നിലവില്. ഫയർഫോഴ്സും പോലീസും JCB എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഇവിടെ ഉണ്ട്. ഇത്ര പേരെ കാണാണ്ടായിട്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഒരു കണക്ക് കിട്ടിയിട്ടില്ല. 134 കുടുംബങ്ങളിപ്പം പോളിടെക്നിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്, മീനാക്ഷിയിലുള്ള കുടുംബങ്ങളെ. പിന്നെ ചൂരാൽമല ഇപ്പം മഴ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ആളുകളിപ്പം ചൂരാൽമല ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ചൂരാൽമല എന്ന് ഇപ്പൊ ഇങ്ങനെ മണ്ണിടിഞ്ഞ സാഹചര്യം ആയതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരൂല. അതുകൊണ്ട് അവിടെ തന്നെ ക്യാമ്പ് നടത്തിയിട്ടാണ് ഉള്ളത്. ഇവിടെയുള്ള ആളുകളെ പോളിടെക്നിക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് നിങ്ങൾ പുളിയിലേക്ക് മാറ്റി. അവിടെയാണ് ക്യാമ്പും പിന്നെ ഭക്ഷണമൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അടുത്ത നടപടി എന്ന് പറയുന്നത് ഇപ്പൊ ഇനിയിപ്പോ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടുത്തെ പണികൾ നിർത്തിവെച്ചിട്ടുണ്ട്.
1: വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ ദുരന്ത മേഖലയിലുണ്ട്. എന്നാൽ പ്രദേശത്ത് പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനങ്ങളെ ദുഷ്കരമാക്കുന്നുണ്ട്. കൽപ്പറ്റ ഫയർ സ്റ്റേഷൻ ഓഫീസർ അർജുൻ കെ കൃഷ്ണൻ:
3: മേപ്പാടി ഉരുൾമല റൂട്ടിലെ മണ്ണിടിച്ചിലിന്റെ ഭാഗമായിട്ട് വന്ന രക്ഷാപ്രവർത്തനങ്ങൾ ആദ്യമായി ഇവിടെ എത്തിച്ചത് കൽപ്പറ്റ ഫയർഫോഴ്സ് ആണ്. അപ്പം തന്നെ നമ്മൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ഏകദേശം 100 നമുക്ക് അവർ ഇവാക്വേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള ജീവനക്കാരെയും അതേപോലെ തന്നെ അതിന്റെ മുകൾ വശത്തായിട്ട് തോട്ടത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരെ, തോട്ടം തൊഴിലാളികളെ നമ്മൾ ഇവാക്വേറ്റ് ചെയ്ത് പുറത്തേക്ക് എത്തിക്കുകയും അന്നപ്പം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മണ്ണ് വീണ് ഒരു 16 ഉയരത്തിലുള്ള മണ്ണ് വീണത് കാരണം നമുക്ക് മാനുവലി ചെയ്യാവുന്ന ദുഷ്കരമായതുകൊണ്ട് ഇറ്റാച്ചിയുടെ ടിപ്പറിന്റെ ലഭ്യത ആവശ്യമായി വന്നിട്ടുണ്ട്. പിന്നെ ഇറ്റാച്ചി ടിപ്പർ എന്നിവയൊക്കെ കൊണ്ടുവന്ന് അതിൽ നിന്ന് പതുക്കെ മണ്ണ് നീക്കം ചെയ്തിട്ടാണ് രക്ഷാപ്രവർത്തനം ചെയ്തിട്ടുള്ളത്. കേരള ഫയർഫോഴ്സിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ഏകദേശം 150 ജീവനക്കാർ ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ രാത്രിയിലും എന്ത് ചെയ്യാണ് നമ്മൾ വർക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർ യൂണിറ്റുകളിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന്, മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, തൃശൂർ ജില്ല, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പോലീസ്, മറ്റ് സന്നദ്ധ സംഘടനകൾ, NDRF എന്നീ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. മഴ ഇടയ്ക്കിടയ്ക്ക് ആണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെ വളരെ ശക്തമായ രീതിയിൽ പെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ളത്. കാരണം നമുക്ക് ആ രീതിയിൽ മഴ പെയ്യുമ്പോൾ ഇനിയും മണ്ണ് ഇടിയോ എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യമായി വരുന്നത്.
1: രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ച് മേപ്പാടിയിൽ നിന്നും പൊതുപ്രവർത്തക റമ്ല:
4: രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എത്രയോ മണ്ണുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ പറയാ, അതിനോട് അടുത്തുള്ള ഒരു പുഴയിലേക്കാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ എത്ര ബോഡികൾ ഉണ്ട് എന്നുള്ളത് ആർക്കും കറക്റ്റ് ആയിട്ട് പറയാൻ, ഔദ്യോഗികമായിട്ട് അത് പറയാനുള്ള ഒരു ഇതായിട്ടില്ല. ശരിക്കും അവിടെ ഈ ആനക്കാംപൊയിൽ നിന്ന് തുരങ്കപാതേന്റെ പണികൾ നടക്കുന്ന സ്ഥലമാണ് മെയിൻ ആയിട്ട്. പക്ഷെ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഒരു വീടിനാണ് ഇപ്പൊ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നിലവിൽ വീട്ടില് ആളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന്റെ അടുത്തുള്ള വീടുകളിലൊക്കെ ആളുകൾ അറിഞ്ഞപ്പോഴേക്കും അവിടുന്ന് വീടുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതില് പിന്നെ അകപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് ഉള്ളത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ജോലി ചെയ്യുന്ന ആളുകളാണ് അതിൽ അകപ്പെട്ടിട്ടുള്ളത്. നമ്മള് അവരുടെ ജോലിക്കാരോട് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് പല വിധത്തിലാണ് പറയുന്നത്. ആളുകൾ പറയുന്നുണ്ട് 20, ചില ആളുകൾ പറയുന്നുണ്ട് 30 അകപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കറക്റ്റ് ഇതുള്ള നമുക്ക് കിട്ടിയിട്ടില്ല. പൊതുവെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് അവിടെ മുഴുവനും. അതുകൊണ്ടാണ് അതിന്റെ കൂടെ ഇപ്പൊ ഈ മണ്ണുകള്, ഈ തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ മണ്ണുകൾ കൂട്ടിയിട്ടുള്ള ആ സ്ഥലത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്.

0: മൂന്ന് ദിവസമായിട്ട് ആ ഭാഗത്ത് മഴ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ റോഡ് മൊത്തമായിട്ട് ബ്ലോക്ക് ആയതുകൊണ്ട് ആ ഭാഗത്തിന്റെ അപ്പുറവശത്തേക്ക് കുട്ടികളെ സ്കൂളുള്ള ദിവസമായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഇവിടെ സ്കൂളുകളിലുള്ള വന്ന കുട്ടികളെ അങ്ങോട്ടേക്ക് തിരിച്ചുവിടാൻ പറ്റാത്തത് കൊണ്ട് ബന്ധുക്കളെ വീട്ടിലേക്കും അങ്ങനെയൊക്കെ ആക്കിയിട്ട് സേഫായി നിർത്തിയിരിക്കുകയാണ്.
1: മേപ്പാടി കള്ളാടി പാലത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിൽ നിരവധി ജീവനുകളെയാണ് കവർന്നത്. കലക്ടർ ആവശ്യപ്പെട്ടിട്ടും മണ്ണെടുത്തു മാറ്റിയില്ലെന്ന കാരണത്താൽ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതോടൊപ്പം തന്നെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും ഉണ്ടാവണമെന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
3: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
5: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
6: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

0: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
0: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്.
0: സ്റ്റൈലോ ഒപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, രാംമോഹൻ റോഡ്, കോഴിക്കോട് ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
5: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

0: ഇന്നത്തെ രാഗം ശുദ്ധസാവേരി ആകട്ടെ. ശുദ്ധസാവേരി രാഗം ശങ്കരാഭരണത്തിന്റെ ജന്യമായിട്ടാണ് കരുതപ്പെട്ടു പോരുന്നത്. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം എന്നിവയാണ് ഇതിന്റെ സ്വരങ്ങൾ. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ശുദ്ധസാവേരി രാഗത്തില് ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒരെണ്ണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വളരെ വ്യത്യസ്തമായ ഒരു തുടക്കമാണ് ഈ ഗാനത്തിനുള്ളത്.
1: ദീപം കയ്യിൽ സന്ധ്യാദീപം.
0: എന്നാൽ ചരണമാകുമ്പോഴേക്കും ശുദ്ധസാവേരി രാഗത്തിന്റെ വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു ഭാവത്തിലേക്ക് വരുന്നു.

0: നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
7: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
6: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
5: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
8: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
9: നടനെന്ന നിലയിൽ കമൽഹാസന്റെ 100-ാമത് ചിത്രമാണ് 1981 റിലീസ് ചെയ്ത രാജാ പാർവേ എന്ന തമിഴ് ചിത്രം. കാഴ്ചപരിമിതിയുള്ള സംഗീതജ്ഞനായാണ് കമൽ ഈ ചിത്രത്തിൽ നായകവേഷം പകരുന്നത്. മാധവിയായിരുന്നു നായിക. ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയതും ചിത്രം നിർമ്മിച്ചതും കമൽഹാസൻ തന്നെ. ഇളയരാജയുടെ സംഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യം, S. ജാനകി എന്നിവർ നേതൃത്വം നൽകുന്ന ഈ ഗാനത്തിനിടയിലുള്ള ആലാപന ശബ്ദത്തിനുടമ മലയാളിയായ സംഗീതജ്ഞ

0: രചന സത്യകുമാർ കൃഷ്ണൻ.
1: ചേതന, സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നീല സമർപ്പിക്കുന്നത്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
3: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
1: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
4: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
5: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുമെന്ന്.
6: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
5: അതെ, മൈജി ലാഭമഴ മെഗാ 48 hour sale.
7: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
5: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാൻ മഴ.
7: ഇന്നും നാളെയും കോഴിക്കോട് മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
0: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം, പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ,
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചെടുപ്പിക്കുള്ളൂ. 8592944444.
1: വേനൽക്കാലത്തെ നീണ്ട അവധി തുടങ്ങിയ ദിവസം. നീ കടയിലേക്ക് ചെല്ല്, അച്ഛനെ സഹായിക്ക്, അമ്മ സാംസയോട് പറഞ്ഞു. അടുക്കള പടിയിലിരുന്ന് രാവിലെ ചൂട് കഞ്ഞി കുടിക്കുകയായിരുന്നു സാംസ. ഒപ്പം ഉണക്കസ്രാവ് വറുത്തതുണ്ട്, എല്ലുള്ള കഷ്ണം, വല്ലാത്ത ഉപ്പ്. സാംസ വിചാരിച്ചു, കൈ നക്കിയാലും ചുണ്ട് കടിച്ചാലും ഉപ്പ്. വെളുത്ത അരിയുടെ കഞ്ഞിയായതുകൊണ്ട് കഞ്ഞിവെള്ളം കൊഴുത്തിരിക്കുന്നു, ചോറ് കലങ്ങിയിരിക്കുന്നു, മീനിന്റെ എണ്ണമയം ചുവപ്പ് നിറമായി അതിന്റെ മുകളിലുണ്ട്. വേഗം ചെല്ലേ,

പോകില്ലെന്ന് പറയരുതെന്ന അർത്ഥത്തിൽ അമ്മ സാംസയെ നോക്കി. അവിടെ വേറെ ആളുണ്ടല്ലോ, സാംസ പറഞ്ഞു. തർക്കുത്തരം പറയാതെ ചെല്ല്. അമ്മ ഉത്കണ്ഠപ്പെടുന്നതായി അവന് തോന്നി. കല്ലിൽ തേങ്ങ അരച്ചെടുക്കാനായി അമ്മ വടക്കുവശത്തേക്ക് നീങ്ങി. കല്ല് കഴുകുന്ന ശബ്ദം, വലിയ തേങ്ങാക്കൊത്തുകൾ ചതക്കുകയും ചിരണ്ടിയത് അരയ്ക്കുകയും ചെയ്യുന്ന ശബ്ദം, കല്ല് വീണ്ടും കഴുകി വടിച്ചെടുക്കുന്ന ശബ്ദം. കഞ്ഞി കുടിച്ചു തീർത്ത പ്ലേറ്റ് അവിടെ തന്നെ വെച്ച് സാംസ ഷർട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കുമുള്ള വഴി പോകാതെ വേറൊരു വഴി പോകാം, സാംസ കരുതി. അവന് അതിലേ പോകാനാണ് ഇഷ്ടം. അവൻ്റെ അച്ഛൻ്റെ അവിവാഹിതരായ സഹോദരനും സഹോദരിയും

0: ഈ വടിച്ചെടുക്കുന്ന ശബ്ദം. കഞ്ഞി കുടിച്ചു തീർത്ത പ്ലേറ്റ് അവിടെ തന്നെ വെച്ച് സാംസ ഷർട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കുമുള്ള വഴി പോകാതെ വേറൊരു വഴി പോകാം, സാംസ കരുതി. അവന് അതിലേ പോകാനാണ് ഇഷ്ടം. അവൻ്റെ അച്ഛൻ്റെ അവിവാഹിതരായ സഹോദരനും സഹോദരിയും താമസിക്കുന്ന വീടിൻ്റെ മുറ്റവും പറമ്പും കടന്ന് നടക്കണം. സാംസ ആ വീടിൻ്റെ മുറ്റത്തെത്തി. അവൻ്റെ അച്ഛൻ്റെ ശരിക്കുമുള്ള വീട്. നമ്മൾ തീരെ ചെറുതിലേ വളർന്ന വീടാണ് ശരിക്കുമുള്ള വീട്. അങ്ങനെയാണെങ്കിൽ സാംസയുടെ വീടും അതാണ്. പക്ഷേ അവനത് ഓർമ്മയില്ല. തീരെ ചെറുതിലേ ഉള്ള കാര്യങ്ങൾ എന്തിനാണ് മറന്നുപോകുന്നത്? എന്നു മുതലുള്ള കാര്യങ്ങളാണ് ഓർത്തിരിക്കുന്നതെന്ന് സാംസ ഓർത്തു നോക്കി. അക്ഷരം പഠിക്കുന്ന നഴ്സറിയിൽ ആദ്യം പോയിട്ട് നടന്നു വരുന്നതാണോ? അന്നേരം അവൻ്റെ കൂടെ അയൽപ്പക്കത്തെ ഒരു ചേച്ചിയുണ്ടായിരുന്നു. ചേച്ചിയുടെ പേര് ഓർക്കുന്നില്ല. ആദ്യത്തെ ദിവസം പഠിത്തം കഴിഞ്ഞ് അവൻ വരുന്നത് നോക്കി മുറ്റത്തേക്കിറങ്ങി അച്ഛൻ ഒരു കസേരയിലിരിക്കുന്നു. കുറച്ചു മാറി അമ്മ നിൽക്കുന്നു. രണ്ടുപേരുടെയും നോട്ടം വഴിയിലേക്കാണ്. പിന്നെയും പിന്നെയും വഴിയിലേക്ക്, വഴിയുടെ അറ്റത്തേക്ക്. അവർക്കിടയിൽ ഒരു പട്ടിയുണ്ട്. അത് ഇലുവല്ല, അവന് മുൻപുള്ള പട്ടി. അവനെ കെട്ടിയിടാറില്ലായിരുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും നടുക്ക് വഴിയിലേക്ക് നോക്കിയിരിക്കുന്ന പട്ടി. അതവൻ ഓർക്കുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ ഒന്നും മിണ്ടുന്നില്ല. അതും സാംസ ഓർക്കുന്നുണ്ട്. അച്ഛനിരുന്നതുപോലെ വീടിൻ്റെ തിണ്ണയിൽ വല്യച്ഛൻ കാല് താഴേക്കാക്കിയിരിക്കുന്നു. കയ്യിൽ രാവിലെ വന്ന ഇംഗ്ലീഷ് പത്രം. വല്യച്ഛൻ അത് വൈകുന്നേരം വരെ സമയമെടുത്ത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വായിച്ചു തീർക്കും. അതിനുശേഷം പിറ്റേന്നത്തെ പത്രം വരുന്നതിനായി കാത്തിരിപ്പ് തുടരും. നീ എന്താ ആടി തൂങ്ങി വരുന്നത്? വേഗം കടയിലേക്ക് ചെല്ലേ, വല്യച്ഛൻ പറഞ്ഞു. അത് കേട്ടായിരിക്കണം വല്യമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നു. വല്യമ്മയുടെ കയ്യിൽ ഒരു ഗ്ലാസ്സുണ്ട്. അതിൻ്റെ വക്കിൽ മോരിൻ്റെ തരികൾ പറ്റിയിരിക്കുന്നു. വല്യമ്മ രാവിലെ വെളിച്ചം വീഴും മുൻപേ എഴുന്നേറ്റ് തൈര് വെള്ളം ചേർത്ത് കടഞ്ഞ് മോരാക്കും. അതിനിടെ അതിൽ നിന്ന് വെണ്ണ പൊങ്ങി വരും. അത് വടിച്ചെടുത്ത് വെള്ളത്തിൽ ഇറക്കി വെച്ച് വല്യമ്മ സൂക്ഷിക്കും. മൂന്ന് ദിവസം കൂടുമ്പോൾ അത് ചട്ടിയിൽ ഉരുക്കി നെയ്യാക്കും. പയ്യെ നടക്കാതെ വേഗം കടയിലോട്ട് ചെല്ല്, വല്യമ്മ പറഞ്ഞു. വേഗം ചെല്ല്. അടുക്കളയിൽ കയറി പൊളിച്ചെടുത്ത ഒരു ഇലയടയുമായി വല്യമ്മ തിരികെ വന്നു. അത് സാംസയ്ക്ക് കൊടുത്തു.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ടുള്ളൂ 8592944444.
4: ഓഹ്, കിഡ്നി പ്രോബ്ലം എന്ന് തോന്നുന്നു, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
3: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുവാൻ നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാത്തിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ടുള്ളൂ 8592944444.
5: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
6: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
5: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
7: എഫ്എം പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്കെതിരെയും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്തുന്ന ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസനം, സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നീ തത്വത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമാവും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. സുരക്ഷിതവും വിശ്വാസയോഗ്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ നിർമ്മിതബുദ്ധി ഭാവിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ കീർത്തി വർദ്ധൻ സിംഗ്. നിർമ്മിതബുദ്ധിയുമായി ബന്ധപ്പെട്ട് ജനീവയിൽ ചേർന്ന UN ഉന്നതതല പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ഫാക്ടറികളിലെ സുരക്ഷ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. തിരുവനന്തപുരത്ത് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കനത്ത മഴയും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഒഴികെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി നൽകി. ജില്ലകളിലെ അങ്കണവാടികൾക്കും അവധി ബാധകമാണ്.

കുടുംബശ്രീ കോഴിക്കോട് ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സണർമാർക്കുമായി ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടി ഫൈസൽ ബാബു MLA ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വെള്ളയാംകുടി AKG പടിയിൽ യുവതി കിണറ്റിൽ വീണു മരിച്ചു. കിഴക്കേ ആലുങ്കിൽ രാധുവാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലാൻഡ് ക്വാർട്ടറിൽ. വാൻകൂവറിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 സ്വിറ്റ്സർലൻഡിന്റെ ജയം. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ,
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്,
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്, കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: സ്വപ്നം കാണാത്തവരായി ആരുമില്ലല്ലോ. സ്വപ്നം എന്ന വാക്കിന് വളരെ വ്യാപകമായ അർത്ഥതലങ്ങളുണ്ട്. ഉറക്കത്തിൽ നമ്മൾ കാണുന്ന ചെറിയ ചെറിയ സ്വപ്നങ്ങൾ, ചിലപ്പോഴെങ്കിലും പരസ്പര വിരുദ്ധമായ സ്വപ്നങ്ങൾ തുടങ്ങി ലോകം തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള സ്വപ്നങ്ങൾ വരെ ആ വാക്കിൻ്റെ പരിധിയിൽ വരും. നിദ്രയും സ്വപ്നവും വരികളിൽ വന്നിട്ടുള്ള കുറേ പാട്ടുകളുണ്ട് മലയാളത്തിൽ. നമ്മുടെ ഉണർവുകളെ സ്വപ്നതുല്യമാക്കിയ ഈ പാട്ടുകളെക്കുറിച്ച് ഓർക്കാതിരിക്കാനാവില്ല. അത്രമാത്രം മനോഹരമാണ് ആ പാട്ടുകൾ. ഭാസ്കരൻ മാഷ് എഴുതി, വിദ്യാധരൻ മാഷ് ഈണമിട്ട ഒരു പാട്ടുണ്ട്. കാണാൻ കൊതിച്ച് എന്ന ചിത്രത്തിലെ ഈ ഗാനം ആലപിച്ചത് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: സ്വപ്നത്തിന്റെ മാധുര്യവും ദുസ്വപ്നങ്ങളുടെ ഭയപ്പാടും നമ്മൾ അറിയുന്നത് ഉണർന്നതിന് ശേഷമാണ്. ഈ ഉണർച്ചയില്ലെങ്കിൽ സ്വപ്നങ്ങളെയില്ല. സ്വപ്നങ്ങൾ സംഭവിക്കുന്നത് ഉറക്കത്തിലാണെങ്കിലും അത് നമ്മൾ അനുഭവിക്കുന്നത് ഉണർന്നതിനു ശേഷം തന്നെയാണ്. ശ്രീകുമാരൻ തമ്പി ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട്, ഒരു നിദ്ര തീർന്നാൽ ഉണരുകില്ലെങ്കിൽ കനവുകൾ എന്തിനു തൊഴിയെന്ന്. സ്വപ്നങ്ങൾ ഉറക്കത്തിൽ മാത്രം കാണുന്നവയല്ല. കണ്ണ് തുറന്നിരുന്നും കാണാൻ കഴിയുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ. കണ്ണ് തുറന്നിരുന്ന് കാണുന്ന സ്വപ്നങ്ങൾ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്ക് തന്നെയാണ്. ആ സ്വപ്നങ്ങൾ സംഭവിക്കുമ്പോൾ മണ്ണും വിണ്ണും നിർവൃതി കൊള്ളുന്നതായി നമുക്ക് അനുഭവപ്പെടും. സ്വപ്നം, വെറുമൊരു സ്വപ്നം എന്ന രണ്ട് വാക്കിൽ ഒരു പാട്ടിൻ്റെ പല്ലവി ചെയ്തിട്ടുണ്ട് ദേവദാസ് എന്ന ഗാനരചയിതാവ്. ജോൺസൺ സംഗീതം നൽകിയ പീലു രാഗത്തിലെ ഈ ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസ്, എസ് ജാനകി. ചിത്രം പ്രേമഗീതങ്ങൾ.
2: വെറുമൊരു സ്വപ്നം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് നിഷ ടി എൻ കെ.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
3: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
4: Cura's Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
5: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
6: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
5: അതെന്താ മാഷേ?
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
6: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
7: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്. ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്
8: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
7: ഫസ്റ്റ് അപ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം, പാവങ്ങാട്,
9: കോഴിക്കോട്. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
10: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
11: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
12: ആകാശവാണി 103.6 റിയൽ FM. അല്പസമയത്തിനുള്ളിൽ 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി റിലേ.
13: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അഭിഷേക് മുഖോപാധ്യായ്. ദ ഹെഡ്ലൈൻസ്: ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ സ്ട്രോംഗ്ലി കണ്ടെംൻ ടെററിസം ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ് ആൻഡ് കോൾ ഫോർ ഡിസൈസീവ് ആൻഡ് കോർഡിനേറ്റഡ് ഇന്റർനാഷണൽ എഫേർട്സ് ടു കോംബാറ്റ് ദിസ് മെനസ്. Prime Minister Narendra Modi becomes first Indian prime minister to address Indonesian parliament. Calls for deeper strategic partnership between the two countries. Prime Minister's office reviews El Nino impact, asks central ministries to work with states on preparedness measures. ED conducts searches at multiple locations in Kolkata in connection with financial irregularities involving bank accounts linked to Trinamool Congress. US launches strikes against Iran after attacks on vessels in Strait of Hormuz, also revokes its sanctions relief on Iranian oil. And in football, Argentina and Switzerland enter quarterfinals of FIFA World Cup. India and Indonesia have strongly condemned terrorism in all its forms and called for decisive, coordinated international efforts to combat the threat in accordance with international law. In a joint statement issued after bilateral talks between Prime Minister Narendra Modi and Indonesian President Prabowo Subianto in Jakarta, the two leaders urged action against globally proscribed terrorist and terrorist organizations, including those designated under the UN Security Council's 1267 Sanctions Committee. We have more from a correspondent.
14: The two leaders agreed to deepen cooperation in preventing and countering terrorism and violent extremism conducive to terrorism. The cooperation will include measures to curb terror financing, strengthen implementation of international

0: अरे मोहन भाई, काफी बिजी लग रहे हो।
1: मैं सोच रहा हूँ कि बिजनेस शुरू करूँ। एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी। पेमेंट लिंक भी भेजा है।
0: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है। धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं।
1: सच?
0: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो। सतर्क रहें और ऑनलाइन ठगों से बचें।
1: समझ गया।
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
5: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
6: കണ്ണുകൾ വിടർത്തി അത്ഭുതത്തോടെ മാത്രം നോക്കി നിൽക്കാൻ തോന്നുന്ന ചില കലാവൈഭവങ്ങളുണ്ട്. മെഴുകുകലയിൽ അത്ഭുതങ്ങൾ വിരിയിക്കുന്ന കേരളത്തിന്റെ സ്വന്തം ഒരു കലാകാരൻ. ഔപചാരികമായ പരിശീലനമില്ലാതെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വാക്സ് മോഡലിംഗിൽ വിസ്മയം തീർത്ത കുമ്പനാട് സ്വദേശി VS ഹരികുമാർ. അതെ, ഒരു ദശാബ്ദം

0: ത്തിലേറെ നീണ്ട തപസ്യ. നമ്മുടെ പ്രിയ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, ബോളിവുഡ് താരമായ ഷാറുഖ് ഖാൻ, കോളിവുഡ് താരമായ രജനീകാന്ത്, ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിങ്ങനെയുള്ള പ്രമുഖർ നമ്മുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അതിശയിപ്പിക്കുന്ന മെഴുകു ശില്പങ്ങൾ. ഓരോ ശില്പത്തിന് പിന്നിലും ഒരുപാട് അധ്വാനമുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇറക്കുമതി ചെയ്ത മെഴുക്, കൃത്യമായ അളവിലുള്ള അച്ചുകൾ, പിന്നെ പ്രതിമകൾക്ക് ജീവൻ നൽകാൻ യഥാർത്ഥ മുടിയും വസ്ത്രങ്ങളും. മാസങ്ങളുടെ ക്ഷമയോടെയാണ് ഓരോ വിസ്മയങ്ങളും കൊത്തിയെടുക്കുന്നത്. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച ഈ കലാകാരന്റെ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ആർട്ട് കഫേയിൽ.
1: മെഴുകു പ്രതിമകൾ, അത് വളരെ വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റാണ്.
2: അതെ.
1: എങ്ങനെയാണ് ഇതിന്റെ തുടക്കം?
2: ഒരു 10 വർഷത്തിന് മുമ്പ് മാഡൻ റിസോർട്ട്സിന്റെ സ്റ്റാച്ചുവിന്റെ അൺവെയിലിംഗ് ന്യൂസ് കാണാനിടയായി. അപ്പൊ അത് കണ്ടപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, അത് വളരെ കൗതുകമായിട്ട് തോന്നി. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം എന്നിങ്ങനെ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അത് പഠിപ്പിക്കുന്നതൊന്നുമില്ല. അപ്പൊ എങ്ങനെങ്കിലും ഇത് ചെയ്തെടുക്കണമെന്നായി ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഒരു 5-6 വർഷം ഞാൻ പരിശ്രമിച്ചു, പല പരീക്ഷണങ്ങൾ ചെയ്തു. അവസാനം അതിങ്ങനെ സക്സസ് ആയി വന്നു.
1: സെൽഫ് ടോട്ട് ആർട്ടിസ്റ്റുകൾ എന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് നേരിട്ട് സംസാരിക്കാം.
2: അതെ അതെ, അതിലൊരാളാണ്.
1: പാരമ്പര്യമായി അച്ഛനും ഒരു കലാകാരനായിരുന്നു അല്ലേ?
2: തീർച്ചയായിട്ടും അച്ഛനും ഒരു കലാകാരനായിരുന്നു. ഞാൻ എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതാണ് കണ്ടു വളരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഒരു പാരമ്പര്യമാണ്, ഞാൻ ഇത് പഠിച്ചിട്ടില്ല.
1: ഒരു കലാകുടുംബത്തിൽ നിന്നാവുമ്പം സപ്പോർട്ട് എന്ന് പറയുന്നത് അച്ഛൻ തന്നെയായിരുന്നു ഒരു ബാക്ക്ബോൺ.
2: അങ്ങനെ ചോദിച്ചാൽ അച്ഛൻ കലാകാരനാണ്, അച്ഛന്റെ കല എനിക്ക് കിട്ടി. പക്ഷെ സപ്പോർട്ട് മുഴുവൻ അമ്മയുടെയാണ്. അമ്മയാണ് എല്ലാം സപ്പോർട്ടും ചെയ്തിട്ടുള്ളത്.
1: അമ്മയുടെ ആഗ്രഹം കൂടിയാണ്.
2: തീർച്ചയായിട്ടും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാനൊരു കലാകാരനാകണം എന്നുള്ളത്. അപ്പൊ അതിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും.
1: ഒരുപാട് സമയവും അതിനേക്കാളേറെ പണച്ചെലവുള്ളൊരു മേഖലയായിരിക്കും ഈ വാക്സ്.
2: അതെ, ഒരുപാട് സമയവും പണച്ചെലവും അതോടൊപ്പം തന്നെ ഒരുപാട് അധ്വാനവും ക്ഷമയും വേണ്ട ഒരു മേഖല തന്നെയാണിത്. കാര്യം ഒരാളുടെ സ്റ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചായയുമായിട്ട് സാദൃശ്യം ഉണ്ടാകണം, അതുപോലെ അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ആരുടെയാണോ അത്, അതെല്ലാം ചേർന്ന് വന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റാച്ചു സക്സസ് ആകൂ.
1: വിവിധ മേഖലകളിലെ പ്രഗത്ഭരാണ് പുതിയ മ്യൂസിയത്തിലുള്ളത്. അതിൽ ആദ്യം ചെയ്തത് ഷാറുഖ് ഖാന്റെ പ്രതിമയായിരുന്നല്ലോ. ഷാറുഖ് ഖാന്റെ പ്രതിമയിൽ നിന്ന് പൊളിറ്റീഷ്യൻസ് ഉണ്ട്,
2: സിനിമാ താരങ്ങളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്,
1: സിംഗേഴ്സ് ഉണ്ട്. ഓരോരുത്തരെ ചൂസ് ചെയ്യുമ്പം അവരുടെ ക്യാരക്ടറിനെ പറ്റി റിസർച്ച് ചെയ്ത് ഈ ഒരു രൂപം എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത്?
2: തീർച്ചയായും ഒരു സ്റ്റാച്ചു ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ അവർ നിൽക്കുന്ന മേഖലയിൽ അവർ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും അവരോടുള്ള ഒരു ആദരവായിട്ട് കൂടിയാണ് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരെ പറ്റി 1-2 മാസം പഠനം നടത്തി, അവരുടെ സംസാര രീതി, അവരെങ്ങനെയാണ്, അവരുടെ മുഖത്തെ ഭാവം, അവരുടെ സ്ഥിരമായിട്ടുള്ള ഭാവം, അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു വേഷവിധാനം, ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത്.
1: ഈ ചിത്രം വരയിൽ കണ്ണ് തെളിയിക്കുക എന്ന് പറയുന്ന പോലെ പ്രതിമയിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്.
2: അതെ അതെ, കണ്ണുകൾ തന്നെയാണ്. കാര്യം ഒരാളുടെ ചായ എന്ന് പറയുന്നത് കൂടുതലും കണ്ണിലാണ് വരുന്നത്. ഏറ്റവും കൂടുതലും ഒരാളുടെ ചായ നമുക്ക് കണ്ണിലാണ് തോന്നിക്കുന്നത്. ഇപ്പൊ ഒരാൾ മറ്റൊരാളെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിലോട്ടാണ് ആദ്യം നോക്കുന്നത്. കണ്ണൊരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്.
1: അതുപോലെ തന്നെ വാക്സ് ആവുമ്പം ഈ സ്കിൻ ടോൺ എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത്?
2: അതൊരു വളരെ പ്രയാസം പിടിച്ച ഒരു ജോലിയാണ് സ്കിൻ ടോൺ ചെയ്യുക എന്നുള്ളത്. കാരണം ഇപ്പൊ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കളർ നമ്മൾ മിക്സ് ചെയ്തെടുത്താല് അത് ആ കളർ ചിത്രം വരയ്ക്കുമ്പോഴും അതേ നിറം തന്നെയാണ് നമുക്ക് ലഭിക്കുക. എന്നാൽ ഈ വാക്സിലേക്ക് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന കളറ് കാണുന്ന ടോൺ ആയിരിക്കത്തില്ല ഡ്രൈ ആകുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഇതിലുണ്ട്.
1: ഏറ്റവും പുതിയതായി അനചദനം ചെയ്തത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രതിമയാണല്ലോ അല്ലേ?
2: അതെ അതെ അതെ അതെ, അതാണ് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു, അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു.
1: ഈ ജൂണിൽ വന്ന് വിസിറ്റ് ചെയ്തിരുന്നു അല്ലേ?
2: അതെ അതെ, അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു അനാച്ഛാദനം ചെയ്തത്.
1: അതുപോലെ തന്നെ പക്രുച്ചേട്ടന്റെ
2: സ്റ്റാച്ചു ഒരുപാട് ആളുകൾ കണ്ടതാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ പല സ്ഥലത്തു നിന്നും പല നാട്ടിൽ നിന്നും വന്നു. അതിലെനിക്ക് ഏറ്റവും ഒരു അനുഭവം എന്ന് പറയുന്നത് പക്രുച്ചേട്ടന്റെ സ്റ്റാച്ചു കണ്ടിട്ട് പക്രുച്ചേട്ടന്റെ അമ്മ അതിനെ ചായ കുടിക്കാൻ ക്ഷണിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് തിരിച്ചറിയാതെ വിളിച്ചപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അതൊരു പുരസ്കാരമായിട്ടും കൂടെ ഞാൻ കാണുന്നത്.
1: ആളുകളെ ഏറ്റെടുത്ത ഒരു പ്രതിമ
2: ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് റൺവീർ കപൂറിന്റെ ആയിരുന്നു. അത് ഏകദേശം 4 കോടിക്കടുത്ത ആളുകൾ അത് കണ്ടിരുന്നു. അതാണ് തോന്നി ഏറ്റവും കൂടുതൽ റീച്ച് ആയത്. ഇപ്പൊ സന്തോഷ് സാറിന്റെയും
1: കുമ്പനാടുകാരനാണ് തിരുവല്ലക്കാരൻ.
2: അതെ,
1: നമ്മുടെ മ്യൂസിയം അടിമാലിയാണ്.
2: അതെ,
1: എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത് ആ യാത്രയോ?
2: ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് മൂന്നാറിന് പോകുന്ന ആലുവ മൂന്നാർ NH ആണ്. ഇത് ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും 90% ഈ NH കൂടെയാണ് പോകുന്നത്. ഇത് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് തോന്നി. കാരണം മൂന്നാറിലോട്ട് പോകുമ്പോഴത്തേനും കുറച്ചുകൂടി ഇടുക്കമാണ് ആകുന്നത്. അവിടെ ഇതുപോലൊരു നല്ല സൗകര്യമോ ഇതുപോലൊരു ബിൽഡിങ്ങോ ഒന്നും അങ്ങോട്ടില്ല. അവിടെ എല്ലാം ഇങ്ങനെ സ്ഥലം കണ്ടു പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ സൗകര്യം ഇവിടെ ആണെന്ന് തോന്നി എല്ലാം കൊണ്ടും. അങ്ങനെയാണ് ഇവിടെ തിരഞ്ഞെടുത്തത്.

0: എക്സിബിഷനുകൾ കൊണ്ടുപോയിരുന്നല്ലോ അല്ലേ,
1: അതെ
0: തുടക്കകാലത്ത്
1: അതെ അതെ
0: എക്സിബിഷനുകളായിരുന്നു
1: എക്സിബിഷൻ ചെയ്തിരുന്നു.
0: ആളുകളെ
1: അതെ
0: എത്തിച്ചത്.
1: അതെ
0: ഈ ഒരു പ്രതിമ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്?
1: ഈ പ്രതിമകളെല്ലാം നമുക്ക് ഒരു ബോക്സിലാക്കാം, ഇതെല്ലാം സെപ്പറേറ്റ് അഴിച്ചെടുത്തിട്ട് ബോക്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകാറുള്ളത്. ഇപ്പം എക്സിബിഷൻ സമയത്തെല്ലാം അങ്ങനെയായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം പിന്നെ എക്സിബിഷൻ നിർത്തിയിട്ട് ഒരു മ്യൂസിയമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുമ്പൊരു മ്യൂസിയം ചെയ്തിരുന്നു തേക്കടിയിൽ, പക്ഷെ അത് ഈ കോവിഡ് വന്ന് അത് നിർത്തേണ്ടി വന്നു.
0: ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ വർക്കുകൾ, അതിന്റെ വിശേഷങ്ങളും കൂടി.
1: ഇപ്പൊ നമ്മുടെ മെസ്സിയുടെ സ്റ്റാച്ചു കണ്ടിട്ട് ഒരുപാട് റൊണാൾഡോയുടെ ഫാൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്, അതെന്താ മെസ്സിയെ മാത്രം വെച്ചിരിക്കുന്നത്, റൊണാൾഡോ വേണ്ടേ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ മഹാനായ ഒരു പ്രതിഭ ശ്രീനിവാസൻ സാറിന്റെ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്ചു ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിൽ കണ്ടതുപോലെ അത് എത്താത്തത് കൊണ്ട് ഞാൻ അതിൽ ഇപ്പോഴും ആ വർക്കിലാണ്. അത് ഉദ്ദേശിച്ച പോലെ ശരിയായി കഴിയുമ്പോൾ അതും പൂർത്തീകരിക്കും. പിന്നെ അതുപോലെ ഇപ്പൊ ഒരു അനുഷ്ക ഷെട്ടിയുടെ ഒരു സ്റ്റാച്ചു, അങ്ങനെ മൂന്ന് സ്റ്റാച്ചു ചെയ്യുന്നുണ്ട് ഇപ്പോൾ.
0: കരകൗശലാണല്ലോ,
1: അതെ,
0: എപ്പോഴും നമ്മുടെ കണക്കും കണക്കുകൂട്ടലുകളും ശരിയായിക്കൊള്ളണമെന്നില്ല.
1: കണക്കും കണക്കുകൂട്ടലും മാത്രമല്ല, നമ്മുടെ ഒരു മൂഡും കൂടെ ശരിയായാൽ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഈ കല എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ശില്പകലയാണെങ്കിലും നോവൽ എഴുതുന്നതാണെങ്കിലും കവിത എഴുതുന്നതാണെങ്കിലും എന്താണെങ്കിലും ഒരു കലാകാരന് മാനസികമായിട്ട് നല്ല മൂഡുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഇതൊക്കെ.
0: പക്ഷെ മെഴുകായതുകൊണ്ട് തന്നെ ഒരു സമയപരിമിതിയും കൂടി ഉണ്ടാവും.
1: തീർച്ചയായിട്ടും
0: അങ്ങനെയുള്ള വെല്ലുവിളികൾ എങ്ങനെയാണ്?
1: അതെ, ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജോലിയാണ് ശരിക്കും ഈ മെഴുക് പ്രതിമ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഒരു മെഴുക് ഇപ്പൊ ഒരു മോൾഡ് ചെയ്തിട്ട് അതിലെ മെഴുകിലേക്ക് മാറ്റിക്കഴിഞ്ഞാല് അധികം സമയം കളയാതെ വേഗം തന്നെ മുടിയും അതുപോലെ മീശ അങ്ങനെയുള്ളതൊക്കെ കൺവീലി എല്ലാം ഫിറ്റ് ചെയ്യണം. സമയം താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പാടുണ്ടാകും, സൂചി കൊള്ളുന്ന ഭാഗത്തൊക്കെ.
0: 10 വർഷത്തോളമായി ഈ മേഖലയിൽ
1: അതെ
0: ഏതെങ്കിലും പുരസ്കാരം തേടിയെത്തിയിട്ടുണ്ടോ?
1: പുരസ്കാരം തേടിപ്പോയിട്ടില്ല, അതാണ് അതിലെ സത്യം. തേടിപ്പോകുന്നവർക്ക് കിട്ടുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, കിട്ടുമായിരിക്കും. ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷേ എനിക്ക് കിട്ടിയ വലിയൊരു പുരസ്കാരം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ പക്കൽച്ചേട്ടന്റെ സ്റ്റാച്ചു കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ ചായ കുടിക്കാൻ വിളിച്ചതാണ്. കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ പുരസ്കാരം.
0: വളരെ ഹൃദ്യമായ ഒരു ഓർമ്മയാണ്.
1: അതെ, തീർച്ചയായിട്ടും മറക്കാൻ പറ്റത്തില്ല.
0: അതുപോലെ തന്നെ ഇങ്ങനെയൊരു മേഖലയിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പം ഒരു റിസോഴ്സോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളോ മെറ്റീരിയൽസോ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല?
1: ഇല്ല, ഒന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ഇതെല്ലാം ഇപ്പൊ ചെയ്തിരിക്കുന്ന എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഇതെല്ലാം വിദേശത്തുനിന്ന് വരുന്നതാണ്, വളരെ ചിലവുള്ളതാണ്.
0: ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് പ്രോസസ് എന്നുള്ള കൗതുക ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അന്വേഷിച്ച ആരെങ്കിലും എത്തിയിട്ടുണ്ടോ?
1: ഒരുപാട് പേര് അന്വേഷിച്ചെത്തുന്നുണ്ട്, പക്ഷേ എനിക്കിത് പഠിപ്പിക്കാനുള്ള ഒരു സമയക്കുറവ് കാരണം ഞാൻ അതിൽ നിന്ന് തന്നെ പിന്മാറുകയാണ്. പിന്നെ ഇതെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഒരു ക്ലാസ് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ, പക്ഷെ അതിനൊരു സമയം കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതുള്ള തിരക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഓർമ്മ ചെയ്യുന്നതായിരിക്കും.
0: ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു വർക്ക് ഏതായിരിക്കും?
1: എല്ലാ വർക്കും ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിജയ് സാറിന്റെ അതുപോലെ സന്തോഷ് സാറിന്റെ മമ്മൂക്കായുടെ അതെല്ലാം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്, ഇഷ്ടപ്പെട്ട ദുൽഖറിന്റെ ഒക്കെ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്.
0: ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർത്തതും ഏറ്റവും ദൈർഘ്യമേറിയ ഒരു മേക്കിംഗ് പ്രോസസ്സും?
1: ഏറ്റവും ദൈർഘ്യമേറിയത് തീർച്ചയായിട്ടും ഷാറുഖാന്റെ ആണ്. അദ്ദേഹത്തിന്റെ 3-4 എണ്ണം ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ളതാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ അതായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എടുത്തത്, 7-8 മാസത്തോളം എടുത്തു.
0: ഏറ്റവും ചെറിയ സമയത്തിൽ ചെയ്തു,
1: ഏറ്റവും കുറഞ്ഞ സമയത്ത് ചെയ്ത് ഒരു സ്റ്റാച്ചു പോലും ഇല്ല, കുറഞ്ഞത് 3 മാസം എടുക്കും.
0: സ്കൾപ്ചേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് കമ്മീഷൻഡ് വർക്കുകൾ വരാറുണ്ട്?
1: തീർച്ചയായിട്ടും
0: അങ്ങനെ
1: വരാറുണ്ട്, പക്ഷേ സമയക്കുറവ് കാരണം അതൊന്നും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.
0: ആളുകൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ ഇനിയും കൂടുതൽ കൂടുതൽ പറ്റട്ടെ.
1: തീർച്ചയായിട്ടും മൂന്നാർ സഞ്ചാരികളെ ഞാൻ എന്റെ മ്യൂസിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
0: ഇപ്പൊ എക്സിബിഷന് കൊണ്ടുപോകുന്നില്ലല്ലേ?
1: ഇപ്പൊ എക്സിബിഷൻ ചെയ്യുന്നില്ല, എല്ലാ ആളുകൾക്കും കാണാൻ വേണ്ടി ഇത് ആലുവ മൂന്നാർ ഹൈവേയിലുള്ള അടിമാലി 10 മൈലിലുള്ള ഹാരിസ് മാക്സ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നതാണ്. തീർച്ചയായും എല്ലാവരും സന്ദർശിക്കണം.
0: എത്ര പ്രതിമകളായിരുന്നു?
1: 25 പ്രതിമകൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒരു 5 പ്രതിമ ഉടനടി വരും.
0: ഇനിയും ആളുകളും അംഗീകാരങ്ങളും സ്നേഹങ്ങളും വന്നു ചേരട്ടെ. നമുക്കൊപ്പം ഇത്രയും നേരം കോഴിക്കോട്ടുകാരോട് സംസാരിച്ചതിന് നന്ദി.
1: നമസ്കാരം.
2: സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച VS ഹരികുമാർ എന്ന ഈ കലാകാരന്റെ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് അട്കഫയിൽ കേട്ടത്. അഭിമുഖം ചന്ദനായ സാനന്ദ്, നിർവഹണം ശ്രുതി.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നമ്പർ വൺ ഡീലറായ കണ്ണങ്കണ്ടി. മലബാറിലുടനീളം 22 ഷോറൂമുകൾ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
1: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണങ്കണ്ടിയിൽ.
2: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: മാലോകരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
6: ജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
7: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.

ഇപ്പോൾ കണ്ണങ്കണ്ടി ആർട്ട് കഫേ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമ്പലമുകളിലെ വിശേഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേതാമോഹനും നിഖിൽ മാത്യുവും പാടിയ ഗാനം. ഗാനരചന ബിനു പി ടി, സംഗീതം അരുൺ ദേ.

0: ലോകത്തിലെ വിവിധ ടെക്നോളജികളിലുള്ള വാഷിംഗ് മെഷീനുകളുടെ വലിയ ശേഖരം കണ്ണുങ്കണ്ടിയിൽ.
1: കണ്ണുങ്കണ്ടി ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
3: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
2: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
3: മൈജി ലാഭമഴ,
2: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
4: വിശുദ്ധൻ എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമിന് മൃദുലയും പാടിയ ഗാനം, ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: പ്രയോഗരെ, നിങ്ങൾക്കറിയുമോ, വില കുറഞ്ഞതും തരം താണതുമായ ഗൃഹോപകരണങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല. മികച്ച ഓഫറുകളിൽ മികച്ച ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
1: ഗാനരചന വയലാരാമവർമ്മ, സംഗീതം ബിജിപാൽ, വിക്രമാദിത്യൻ ചിത്രത്തിന് വേണ്ടി ഷഹബാസ് അമൻ പാടിയ ഗാനം, ഗാനരചന നിർവഹിച്ചത് വയലാർ ശരത്ചന്ദ്ര വർമ്മ.

0: ശുദ്ധജലം ഔഷധമാണ്, മലിനജലം ഹാനികരവും.
1: നിങ്ങളുടെ കുടിവെള്ളം ശുദ്ധീകരിക്കാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ. കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
5: ഇനി പ്രശാന്ത് വിശ്വനാഥന്റെ വരികൾക്ക് മിനി ബോയ് സംഗീതം നൽകി നിത്യ മേമൻ പാടിയ ഗാനം കേൾക്കാം. അമോസ് അലക്സാണ്ടർ എന്ന ചിത്രത്തിൽ നിന്ന്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഗാനോപഹാരത്തിൽ കേൾക്കാം. FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ കോസ്റ്റാറിക്ക നിയുക്ത സാമ്പത്തിക വ്യാപാര സമിതിയുടെ ആദ്യ യോഗം ഓൺലൈനിൽ ചേർന്നു. രണ്ടു ദിവസത്തെ യോഗത്തിൽ വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി വിമല ആനന്ദും കോസ്റ്റാറിക്ക വിദേശ വ്യാപാര ജനറൽ ഡയറക്ടർ അഡ്രിയാന കാസ്ട്രോയും സംയുക്ത അധ്യക്ഷരായി. എൽനീനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പും നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയുടെ

0: അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. തൃണമൂൽ കോൺഗ്രസ് ബാങ്ക് വഴി നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ, ഫണ്ട് വഴി തിരിച്ചുവിടൽ എന്നിവയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും പരിസരത്തുമായി 5 സ്ഥലങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തി. വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കെയർവെൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർമാർ, ഇലക്ട്രൽ ട്രസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ ദുരന്തം വേദനാജനകവും ദാരുണവുമാണെന്ന് എം കെ രാഘവൻ എം പി. മണ്ണും അവശിഷ്ടങ്ങളും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ കുന്നുകൂട്ടിയതാണ് ദുരന്തത്തിന് വഴിവെച്ചതെന്ന് പ്രാഥമിക വിവരങ്ങൾ കടുത്ത ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും എം പി പറഞ്ഞു. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര അനുവദിച്ച നടപടിയെ തുടർന്ന് കോട്ടയം ജില്ലയിൽ ഇന്ന് സ്വകാര്യ ബസ് പണിമുടക്ക്. 24 മണിക്കൂർ സേവനം നിർത്തിവച്ച് സമരം നടത്താനാണ് തീരുമാനം. കൊച്ചി വാട്ടർ മെട്രോ സർവീസ് വിപുലീകരിക്കാൻ സാധ്യതാ പഠന സഹകരണത്തിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് SCMS വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണാപത്രം ഒപ്പുവച്ചു. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പെരിയാർ നദിയിലൂടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വരെ സർവീസ് നീട്ടുന്നതാണ് പദ്ധതി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം ക്വാർട്ടറിൽ അമേരിക്കയെ 1-4 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ക്വാർട്ടർ പ്രവേശം. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
1: Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas Steel Doors, 20 years of trusted expertise in steel door manufacturing. Curas.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: ഗാനോപഹാരത്തിൽ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. മിഥുലേഷ് ചോലയ്ക്കൽ, അഞ്ജന എസ് കുമാർ എന്നിവർ പാടിയത്. ശ്രീകാന്ത് നായർ വി പിയുടെ വരികളാണ് മിഥുലേഷ് ചോലയ്ക്കലിൻ്റെ സംഗീതവും.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മൈജയിൽ വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
3: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
2: മഴക്കാലം ആസ്വാദികരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
3: മൈജി ലാഭമഴ, ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
4: വിവേക് മുഴക്കുന്നിന്റെ വരികൾക്ക് ബിജി ബാലന്റെ സംഗീതം. കട്ടീസ് ഗ്യാങ് എന്ന ചിത്രത്തിൽ ബിജി ബാൽ പാടിയ പാട്ട് കേൾക്കാം.

0: ആരോഗ്യ ജാലകം. ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. ബി എം എച്ച് ആരോഗ്യ ജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ നന്ദിനി, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ച വിഷയം കൂർക്കമല്ലിയാണ്. ഈ സ്ലീപ്പ് അപ്നിയയുടെ ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് പലർക്കും ഈ ഡിമെൻഷ്യ, ഓർമ്മക്കുറവ്, പല നമ്മൾ വെച്ച സാധനങ്ങൾ എവിടെയാണെന്നുള്ളത് ഓർമ്മയില്ലാതെ വരിക, അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാവാം. അതുപോലെ തന്നെ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ, ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ഈ ഇതിൻ്റെ, അതായത് ലൈംഗിക താല്പര്യമില്ലായ്മ പലരിലും, അതൊക്കെ ഈ നമ്മുടെ ഡേ ടൈം ഉറക്കത്തിൻ്റെയും ലക്ഷണങ്ങളാവാം. അപ്പോൾ ഇതൊക്കെ ഒരു കാരണമായി, ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് ആയിട്ട് പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനുള്ള പരിശോധന ചെയ്ത് നോക്കലാണ് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ടത്. അതിന് പറയുന്നത് സ്ലീപ്പ് സ്റ്റഡി എന്നാണ്. സ്ലീപ്പ് സ്റ്റഡി നമ്മൾ രാത്രിയിലെ ഉറക്കത്തിൻ്റെ സമയത്ത്, അത് സാധാരണയായി ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ല, നമുക്ക് ചില കേസുകളിൽ നമുക്കത് വീട്ടിലും ഹോം സ്റ്റഡി ആയിട്ടും ചെയ്തു നോക്കാം. പക്ഷേ ഹോസ്പിറ്റലിൽ, ഇൻ ഹോസ്പിറ്റലിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള ടെസ്റ്റ്. അതിൽ നമ്മുടെ എത്ര തവണ ഈ തടസ്സം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. എത്ര തവണ തടസ്സം വരുന്നു, എത്ര തവണ ഓക്സിജൻ്റെ ലെവൽസ് കുറയുന്നുണ്ടോ, ഏത് ലെവൽ വരെ കുറയുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഹാർട്ട് ബീറ്റ്, EEG തുടങ്ങിയ വേരിയബിൾസ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഈ ടെസ്റ്റിൻ്റെ ശേഷം അതിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. സ്ലീപ്പ് അപ്നിയയുടെ ചികിത്സയുടെ ഭാഗമായി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ തന്നെയാണ്. അതായത് നമ്മൾ ഡെയിലിയുള്ള എക്സസൈസ്, വെയ്റ്റ് റിഡക്ഷൻ. പക്ഷേ നമ്മൾ ഈ വെയ്റ്റ് റിഡക്ഷൻ അത്ര ഈസി

0: അല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ഒന്നോ രണ്ടോ കിലോ കുറയ്ക്കണമെങ്കിൽ തന്നെ എത്ര കഷ്ടപ്പെടണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ടെസ്റ്റിംഗിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ കൺകറന്റ് ആയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. അപ്പോൾ എക്സസൈസ്, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ചില സംഗതികളുള്ളത്, ഒന്ന് അസിഡിറ്റി ഉള്ളവർ അത് ട്രീറ്റ് ചെയ്യുക, ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് നിർത്തുക. കാര്യം ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം വീണ്ടും മസിൽസൊക്കെ വളരെയധികം റിലാക്സ്ഡ് ആവുകയും കൂർക്കം വലിയുടെ തോത് വളരെയധികം കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെയാണ് സ്മോക്കിങ്ങും. സ്മോക്കിംഗ് ഉള്ളവരിലും ഈ കൂർക്കം വലിയുടെ പ്രശ്നം വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് സ്മോക്കിംഗ്, ആൽക്കഹോൾ തുടങ്ങിയ അഡിക്ഷൻസ് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്താൽ ഇതിന് വളരെയധികം വ്യത്യാസം കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 10% വെയിറ്റ് റിഡക്ഷൻ വന്നാലാണ് നമ്മുടെ ഈ സ്ലീപ്പ് ആപ്നിയയിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് കാണുക. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു സംഗതിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എക്സസൈസസും മോഡിഫിക്കേഷൻസും ഉണ്ടെങ്കിൽ മാത്രമേ അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തൈറോയിഡിൻ്റെ അസുഖങ്ങളുള്ളവർ അത് ട്രീറ്റ് ചെയ്യുക, നെയ്സൽ അലർജി ഉള്ളവർ അത് ട്രീറ്റ് ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു ജനറൽ കാര്യങ്ങൾ. അത് കൂടാതെ ഇതിൽ തടസ്സം, ഈ ശ്വാസതടസ്സം ഉണ്ടാകുന്നതിൻ്റെ തോതനുസരിച്ച് പലർക്കും സിപാപ്പ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് ആണ് വേണ്ടി വരിക. അതായത് ഈ അടഞ്ഞിരിക്കുന്ന ശ്വാസനാളികളെ ഒരു പ്രഷർ കൊടുത്ത് നമ്മൾ ഓപ്പൺ ചെയ്തു വെക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണത്. അത് വളരെ ഒരു എന്താ പറയുക, നമ്മുടെ നെബുലൈസേഷൻ മെഷീൻ പോലെയുള്ള ഒരു ചെറിയ സൈസിലുള്ള ഒരു മെഷീനാണ്. അത് വെച്ചിട്ട് ഒരു ചെറിയ മാസ്ക് വെക്കുക. അത് വെക്കുമ്പോൾ പലർക്കും അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലാതെ മാസ്ക് ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉള്ളത്. അങ്ങനെ ചിട്ടയായ ജീവിത ശൈലിയിലെ വ്യത്യാസങ്ങളും വെയിറ്റ് റിഡക്ഷൻ, ഈ ശരിയായ ട്രീറ്റ്മെൻറ് എന്നിവ കൊണ്ട് നമുക്ക് ഈ സ്ലീപ്പ് അപ്നിയനെ വരുതിയിലാക്കാൻ പറ്റും.
1: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. BMH ആരോഗ്യജാലകം എല്ലാ ദിവസവും രാവിലെ 9:15 നിങ്ങളുടെ സ്വന്തം റിയൽ FM-ൽ. ഡോക്ടർമാർ പങ്കുവയ്ക്കുന്ന വിഷയങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചറിയാൻ വാട്സ്ആപ്പ് ചെയ്യുക 7012999929. നമ്പർ ഒരിക്കൽ കൂടി 7012999929. നന്ദി.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ നൽകുന്നു 24 മണിക്കൂറും ഇന്റർവെൻഷണൽ കാർഡിയോളജി, ന്യൂറോളജി, ന്യൂറോ സർജറി, ഗാസ്ട്രോ സർജറി, ജനറൽ സർജറി, ഓർത്തോ സ്പൈൻ സർജറി, പ്ലാസ്റ്റിക് സർജറി, ബേൺസ് കെയർ എന്നീ വിഭാഗങ്ങളുമായി കോഴിക്കോട്ടെ ഏറ്റവും മികച്ച ട്രോമ കെയർ.
3: ഇപ്പോൾ കോഴിക്കോട് BMH-ൽ എല്ലാ വിഭാഗങ്ങളിലും മെഡിസെപ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാണ്.
2: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

ഗാനോപഹാരം 103.6 റിയൽ എഫ്എം. ഗാനോപഹാരം തുടർന്ന് കേൾക്കാം. കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലെ ഗാനമാണ് നിത്യ മാമൻ പാടിയത്.

ഗാനോപഹാരത്തിൽ ഇനി ധന്യ പ്രദീപിന്റെ വരികൾക്ക് പ്രദീപ് ടോം സംഗീതം നൽകി മധുബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. കുരുവി പാപ്പ എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഗാനോപഹാരം 103.6 റിയൽ എഫ്എം.
1: വിലക്കുറവിന്റെ ലാഭമഴ പെയ്യുന്നു.
2: ഹോം അപ്ലയൻസസിലും ഗാഡ്ജറ്റ്സിലും 75% വരെ വിലക്കുറവ്.
1: മഴക്കാലം ആസ്വാദ്യകരമാക്കാൻ വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, അയൺ ബോക്സ്, കിച്ചൺ അപ്ലയൻസസ് എന്നിവയിൽ സ്പെഷ്യൽ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
4: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴയിൽ വരണം.
5: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
4: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
0: ആകാശവാണി കോഴിക്കോട്.

0: വാർത്താജാലകം, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര വാർത്താ വിശകലന പരിപാടി. നമസ്കാരം. വാർത്താജാലകത്തിന്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളും വിശേഷങ്ങളും.
1: സംസ്ഥാനത്ത് മഴക്കാലത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ ഊർജിതമാക്കി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. ജൂണിൽ ആരംഭിച്ച ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പരിശോധനകൾ വ്യാപകമായി തുടരുകയാണ്. കോഴിക്കോട്ട് വിവിധയിടങ്ങളിലായി ഹോട്ടലുകളിലും കടകളിലും നടത്തിയ പരിശോധനയിൽ പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായി നിരവധി ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുക്കുകയും ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. തെരുവോര കച്ചവട സ്ഥാപനങ്ങളിലടക്കം മഴക്കാലത്തെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും വലിയ പങ്കുണ്ടെന്നും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ അറിയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ലഹരി ഉപയോഗത്തിന് തടയിടാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് ദൌത്യത്തിന്റെ ഭാഗമായ പരിശോധനകളും നടപടികളും സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുന്നു. പെരുമ്പാവൂരിൽ അതിഥി തൊഴിലാളികൾക്കായി സംഘടിപ്പിച്ച തൂഫാൻ ജാഗരൻ സദസ് ശ്രദ്ധേയമായി. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുകളാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ദൌത്യത്തിന്റെ ഭാഗമായി പിടികൂടിയത്. മയക്കുമരുന്നിന് എതിരായ ബോധവൽക്കരണ പരിപാടികളും ഇതിനൊപ്പം പുരോഗമിക്കുകയാണ്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ പദവിക്ക് കീഴിൽ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാരും പ്രതിനിധികളും പങ്കെടുക്കും. അംഗരാജ്യങ്ങൾക്കിടയിലെ സഹകരണം മെച്ചപ്പെടുത്താൻ തന്ത്രപരമായ നിർദ്ദേശങ്ങളും ഭാവി പരിപാടികളും മന്ത്രിമാർ യോഗത്തിൽ ചർച്ച ചെയ്യും. വിദഗ്ധർ പങ്കെടുക്കുന്ന പ്ലീനറി സെഷനുകളും പാനൽ ചർച്ചകളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും.

രണ്ടു ദിവസങ്ങളിലായി ചേർന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് പിന്നാലെയാണ് മന്ത്രിതല യോഗം. ഇരട്ട ഭൂകമ്പം നാശം വിതച്ച വെനിസ്വേലയിൽ നേരിട്ടുണ്ടായ ഭൌതിക നാശനഷ്ടങ്ങൾ ഏകദേശം $3,700 crore വരുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കണക്കുകൾ. മരണസംഖ്യ 3,500 കടന്നതായി നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. വെനിസ്വേലൻ ഗവൺമെന്റുമായി സഹകരിച്ച് ദുരന്തബാധിതർക്ക് സഹായ വിതരണം ഐക്യരാഷ്ട്ര സംഘടനയും പങ്കാളിത്ത സംഘടനകളും കൂടുതൽ വിപുലമാക്കുകയാണ്. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുട്ടികളെയാണെന്ന് യുനിസെഫ് അറിയിച്ചു. 3 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ UN ഏജൻസികൾ നിലവിൽ സേവനം നൽകിവരുന്നുണ്ട്. കോംഗോയിലും എബോള അതിവേഗം പടരുന്നതായി റിപ്പോർട്ട്. പുതിയ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ 1,528 പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും 492 പേർ മരിക്കുകയും ചെയ്തു. രോഗബാധിത പ്രദേശങ്ങളിൽ ചികിത്സാ കേന്ദ്രങ്ങളുടെ പരിമിതിയും സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിലെ പാളിച്ചകളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നിലവിൽ അംഗീകൃത വാക്സിനുകളോ പ്രത്യേക ചികിത്സയോ ഇല്ലാത്ത ബുന്തിബുഗ്ഗിയോ വൈറസ് മൂലമുണ്ടാകുന്ന എബോളയ്ക്ക് ഫലപ്രദമായ മരുന്ന് കണ്ടെത്താൻ ലോകാരോഗ്യ സംഘടന കോംഗോയിൽ പുതിയ ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചു.

0: വാർത്താജാലകം ഇന്ന് പരിശോധിക്കുന്നത് മഴക്കാലത്തെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തിവരുന്ന പശ്ചാത്തലത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷയിലൂടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കൂടുതലറിയാം. വാർത്താജാലകത്തിൽ ഇന്ന് നമുക്കൊപ്പം കോഴിക്കോട് എരത്തൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ വിമൽ സി എ. മഴക്കാലമെത്തിയതോടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെക്കാളേറെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഭക്ഷ്യസുരക്ഷാ ജാഗ്രത. ഓപ്പറേഷൻ മൺസൂൺ എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർശന പരിശോധനകൾ പുരോഗമിക്കുകയാണ്. മഴക്കാലത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ശുദ്ധജല ലഭ്യത. ലഭിക്കുന്നത് ശുദ്ധമായ കുടിവെള്ളമാണെന്ന് ഉറപ്പാക്കേണ്ടത് ഉപഭോക്താവിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. പല ഹോട്ടലുകളിലും ഉപയോഗിക്കുന്ന വാട്ടർ പ്യൂരിഫയറുകൾ പോലും ഇതിന് പൂർണ്ണ പരിഹാരമല്ല.
1: സാധാരണക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുടിവെള്ളത്തിന്റെ കാര്യമാണ്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ശ്രമിക്കുക. കഴിയുന്നില്ലെങ്കിൽ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ബോട്ടിലുകൾ വിപണിയിൽ ലഭ്യമാണ്, അത് കുടിക്കാവുന്നതാണ്. രണ്ടാമത്, നമ്മൾ അത്ര ശ്രദ്ധയിൽപ്പെടാത്ത ചില സാധനങ്ങളുണ്ട്. മോരിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതേപോലെ സാലഡുകൾ, പലതരത്തിലുള്ള ചട്നികൾ, ഇങ്ങനെ കൃത്യമായിട്ട് കുക്ക് ചെയ്യപ്പെടാത്ത ഭക്ഷ്യവസ്തുക്കളും കുടിവെള്ളത്തിന്റെ ശ്രേണിയിൽ തന്നെ പെടുത്തിയിട്ട് അവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. അപ്പോൾ പലപ്പോഴും വാട്ടർ പ്യൂരിഫയറുകൾ പല ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ്. ഈ കോളി, കോളിഫോംസ് തുടങ്ങിയ സൂക്ഷ്മ അണുക്കളെ നശിപ്പിക്കുന്ന തരത്തിലുള്ള വാട്ടർ പ്യൂരിഫയർ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള പ്യൂരിഫയർ ഉപയോഗിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നടന്നുള്ളതെന്നില്ല. അതുപോലെ ഇവയുടെ മെയിൻ്റനൻസ് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ പ്യൂരിഫയറുകൾ നമുക്ക് വർക്കിംഗ് ആവുകയുള്ളൂ.
0: കോഴിക്കോട് നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഏറെ പ്രിയങ്കരമാണ് കോഴിക്കോട്ടെ സ്ട്രീറ്റ് ഫുഡും തട്ടുകടകളും. എന്നാൽ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത്തരം തട്ടുകടകളുടെ ശുചിത്വം എങ്ങനെ ഉറപ്പുവരുത്താമെന്നത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ വ്യാപാരികളുടെ ഉത്തരവാദിത്തപൂർണമായ സഹകരണവും ഏറെ പ്രധാനമാണ്. ശുചിത്വം ഉറപ്പാക്കുന്നതിൽ മഴക്കാലത്ത് വെല്ലുവിളികൾ അനവധിയാണ്. ഇക്കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജാഗ്രതയോടെയാണ് ഇടപെടുന്നത്.
1: ഒരു ദശാബ്ദകാലത്തിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പോൾ തട്ടുകടകളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അവിടുന്ന് കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തട്ടുകടകളിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ജീവിതോപാധിയായിട്ട് ഒരാൾ സ്വന്തം നിലയിൽ ചെയ്യുന്ന സ്ഥാപനമായിട്ടാണ് തട്ടുകടകളെ നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അവയെ പൂർണ്ണമായിട്ടും നിർത്തുക എന്നത് സാധ്യമല്ല. എന്നിരുന്നാലും നേരിട്ട് പൊടിയേൽക്കുന്ന വിധത്തിൽ പാകം ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. രണ്ടാമതായിട്ട് അവർ ഉപയോഗിക്കുന്ന പ്ലേറ്റുകൾ അതേപോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ കഴുകുന്നതിന് വേണ്ടിയിട്ട് റണ്ണിങ് ഫ്ലോയിങ് വാട്ടർ വേണം. അവിടുത്തെ മാലിന്യങ്ങൾ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നുണ്ടായിരിക്കണം. അവിടെ വേസ്റ്റ് തുറന്നു വെക്കുകയും അതിൽ നിന്ന് ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകുന്ന രീതിയിൽ പ്രാണികളോ അല്ലെങ്കിൽ പാറ്റകളോ ഒക്കെ വരുന്നൊരു സാഹചര്യമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ്. ഈ സാഹചര്യങ്ങളിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കടയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥലം ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിക്കുകയും ചെയ്യാം.
0: ഫാസ്റ്റ് ഫുഡ് രുചിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മലബാറിൽ കൂടുതലും.

0: അറേബ്യൻ ചിക്കൻ വിഭവങ്ങളെല്ലാം മലബാർ മേഖലയിൽ പ്രശസ്തമാണ്. ചിക്കൻ വിഭവങ്ങളും മയണേസ് ഉൾപ്പെടെ ഭക്ഷ്യവസ്തുക്കളും പാചകം ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കർശന ഭക്ഷ്യസുരക്ഷാ നിർദ്ദേശങ്ങൾ നിലവിലുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് ചിക്കൻ വിഭവങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കൂടുതൽ ജാഗ്രത അനിവാര്യമാണ്. മത്സ്യവിഭവങ്ങളുടെ കാര്യത്തിലും ഇക്കാലത്ത് അധികം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇതിൽ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പങ്കുവഹിക്കാനുണ്ട്.
1: ചിക്കൻ വിഭവങ്ങൾ മാത്രമല്ല, പാല്, മുട്ട തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളൊക്കെ, മാംസാഹാരങ്ങൾ ഉൾപ്പെടെ എല്ലാം ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവയെ കൃത്യമായി സ്റ്റോർ ചെയ്തിട്ടില്ല എങ്കിൽ ഇവയിൽ സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെയാണ് മുട്ടയിൽ നിന്നുണ്ടാക്കുന്ന മയണൈസ്. കേരളത്തിൽ പച്ച മുട്ട ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മയണൈസ് നിരോധിച്ചിട്ടുണ്ട്. മുട്ട ഒരു 60 സെക്കൻഡോളം വെള്ളത്തിലിട്ട് 60 ഡിഗ്രിയോളം ചൂടാക്കിയ ശേഷമേ മയണൈസ് നിർമ്മിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പാസ്ചറൈസ് ചെയ്ത മുട്ടകൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ മയണൈസ് പോലുള്ള ഉൽപ്പന്നങ്ങൾ, ചിക്കൻ ഉൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ മാംസാഹാരങ്ങളൊന്നും തന്നെ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇവ വെട്ടി നമ്മുടെ കിച്ചണിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അധിക നേരം നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിലും അല്ലെങ്കിൽ ചില്ലറിലും സൂക്ഷിക്കണം. മത്സ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ചെകിളപ്പൂക്കളും അതിന്റെ കണ്ണും അമർത്തുന്ന സമയത്ത് കുഴിയുന്നുണ്ടോ, ദുർഗന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മൾക്ക് അസ്വാഭാവികമായിട്ടുള്ള തരത്തിലുള്ള മത്സ്യം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും ഫുഡ് സേഫ്റ്റി ഓഫീസറെ അറിയിക്കുക.
0: ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് മഴക്കാലത്തും അല്ലാത്തപ്പോഴും ഒരുപോലെ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഭക്ഷ്യപദാർത്ഥങ്ങളിലെ മായം ചേർക്കൽ. കൃത്രിമ നിറങ്ങളും ഭക്ഷ്യവസ്തുക്കൾ കേടാകാതിരിക്കാൻ ചേർക്കുന്ന രാസപദാർത്ഥങ്ങളുമെല്ലാം കച്ചവടതന്ത്രമാണെങ്കിലും കൂടുതൽ നിറവും രുചിയും ഭക്ഷണത്തിന് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഗുണമേന്മയോടുകൂടിയ ഭക്ഷണം തിരഞ്ഞെടുക്കാനും ഉപയോഗിക്കാനും സാധാരണക്കാർ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത്തരം തെറ്റായ പ്രവണതകളെ ഒരു പരിധിവരെ ചെറുക്കാനാകൂ. ഇക്കാര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജാഗ്രതയോടെ മുന്നിലുണ്ട്.
1: അനുവദനീയമല്ലാത്ത പദാർത്ഥങ്ങൾ ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുക എന്ന് പറയുന്നത് ഒരു ആശങ്ക തന്നെയാണ്. അനുവദനീയമല്ലാത്ത സിന്തറ്റിക് നിറങ്ങൾ, അനുവദനീയമായ അളവിൽ കൂടുതൽ പ്രിസർവേറ്റീവുകൾ, കീടനാശിനികളുടെ സാന്നിധ്യം, ഇതൊക്കെ നമ്മളുടെ ആരോഗ്യത്തിന് പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള സാധനമാണ് ശർക്കര. ശർക്കരയിൽ അസ്വാഭാവികമായ നിറങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി, ബ്രെഡ്, ബണ്ണ്, അച്ചാറുകൾ, അതേപോലെ തന്നെയുള്ള ഭക്ഷ്യവസ്തുക്കളിലൊക്കെ ഇതിൻ്റെ പ്രിസർവേറ്റീവുകളുടെ സാന്നിധ്യമുണ്ട്. ഇത് മനസ്സിലാക്കി കഴിക്കാം. സിന്തറ്റിക് നിറങ്ങൾ നമുക്ക് യാതൊരു ഗുണവും നൽകുന്നില്ല എന്ന് മാത്രമല്ല, ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ. ലഡു മഞ്ഞ ആയിരിക്കണം എന്ന് യാതൊരു നിയമവുമില്ല. ജിലേബി നല്ല ചുവന്നിരിക്കണം എന്ന് യാതൊരു നിയമവുമില്ല. ഒരു മഞ്ഞ കുറച്ച് കുറഞ്ഞു പോയാൽ ലഡു പഴയതാണ്, അല്ലെങ്കിൽ ചിപ്സ് പഴയതാണ് എന്നുള്ള ആശങ്ക ഉപഭോക്താക്കൾ അറിയിക്കുന്നതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ കളറ് ചേർക്കുന്നതെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. അപ്പോൾ ഉപഭോക്താക്കളും ഈ കാര്യത്തിൽ ജാഗ്രത നല്ല രീതിയിൽ പുലർത്തേണ്ടതുണ്ട്.
0: ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാതെ ഭക്ഷണപദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന കടകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉപഭോക്താക്കൾക്ക് പലതരത്തിൽ ഇടപെടാനാകും. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് പരാതി നൽകുന്നതടക്കം ഉപഭോക്താക്കൾക്ക് ചെയ്യാവുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ അസ്വസ്ഥത അനുഭവപ്പെടുകയോ ഭക്ഷ്യ വിഷബാധ സ്ഥിരീകരിക്കുകയോ ചെയ്താൽ നിയമപരമായ സംരക്ഷണവും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. ഓരോ ഉപഭോക്താവും ഇത്തരം അവകാശങ്ങളെക്കുറിച്ചും നിയമവശങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതും ഏറെ പ്രധാനമാണ്.
1: ഏതെങ്കിലും ഒരു കടയിൽ ഇത്തരത്തിലെ ന്യൂനതകളോ അല്ലെങ്കിൽ തെറ്റായ പ്രവണതകളോ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരോട് തന്നെ ആവശ്യപ്പെടാവുന്ന ഒന്നാണ്. എന്നിട്ടും അവർ കേൾക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സ്ഥലത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസറെയോ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ടോൾ ഫ്രീ നമ്പറിലോ അറിയിക്കാവുന്നതാണ്. 1800-4251-1125 എന്നതാണ് ഫുഡ് സേഫ്റ്റി ടോൾ ഫ്രീ നമ്പർ. കേരളത്തിലെ എവിടെയുള്ള ആൾക്കാർക്കും ഫുഡ് സേഫ്റ്റി ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ അവരേത് സ്ഥലത്തേക്കുള്ള പരാതിയാണോ രേഖപ്പെടുത്തേണ്ടത് ആ സ്ഥലത്തുള്ള ഫുഡ് സേഫ്റ്റി ഓഫീസറുമായി ഈ ടോൾ ഫ്രീ നമ്പറിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഒരു ഡോക്ടറുടെ സേവനം നേടുക. ഒരു ഫുഡ് പോയ്സണിംഗ് ആണ് എന്ന് നോട്ടിഫൈ ചെയ്യേണ്ടത് അതൊരു ഡോക്ടറാണ്. കൂടാതെ ബില്ല് നൽകിയിട്ടുണ്ടെങ്കിൽ ബില്ല്, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേയിലുള്ള റെസിപ്റ്റ് തുടങ്ങിയവ കയ്യിൽ വെക്കുന്നത് വളരെയധികം ഉത്തമമാണ്. പിന്നെ ഈ തെളിവുകളൊന്നും ഇല്ല എങ്കിൽ കൂടി ആ സ്ഥാപനത്തിൽ പോയി പരിശോധന നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഈ കാര്യം മനസ്സിൽ വെക്കുക.
0: നല്ല ഭക്ഷണം വിളമ്പുമ്പോൾ നിറയുന്നത് വയറു മാത്രമല്ല, മനസ്സുകൂടിയാണെന്നാണ് ചൊല്ല്. പ്രത്യേകിച്ച് ഭക്ഷണപ്പെരുമയ്ക്ക് പേരുകേട്ട കോഴിക്കോടിന് ഈ ഭക്ഷ്യസംസ്കാരം ആരോഗ്യപൂർണമായി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വിളമ്പുന്ന ഭക്ഷണം ഉപഭോക്താവിന്റെ ആരോഗ്യം അപകടത്തിലാക്കുന്നില്ലെന്ന് ഓരോ വ്യാപാരിയും ഉറപ്പാക്കണം. പല ഹോട്ടലുകളിലും തട്ടുകടകളിലും ഇതര സംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് നിർത്തുന്ന സാഹചര്യത്തിൽ ശുചിത്വം ഉൾപ്പെടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്താൻ വ്യാപാരികൾ പ്രത്യേകം മുൻകൈയെടുക്കണം.
1: ലോകാരോഗ്യ സംഘടന പറയുന്നത് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന്.

0: അത് വെറും ഒരു വ്യാപാരിയുടെയോ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു പൊതുജനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു എൻഫോഴ്സ്മെൻ്റ് ഉദ്യോഗസ്ഥൻ്റെയോ മാത്രം കടമയല്ല. അപ്പോൾ വ്യാപാരികളോടൊരു നിർദ്ദേശം നൽകാൻ പറയുകയാണെങ്കിൽ, നിയമം കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് മാത്രം സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോവുക. കൂടാതെ ഈ ഒരു മേഖലയെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രം ഈ മേഖലയിലേക്ക് വരിക. ഒരു തംബ് റൂളായിട്ട് പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എടുത്തതിന് ശേഷം മാത്രമേ കച്ചവടം ആരംഭിക്കാവൂ. കൃത്യമായ സമയത്ത് ഇത് റിന്യൂ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, സ്ഥാപനത്തിലുള്ള എല്ലാ ജീവനക്കാരും മെഡിക്കൽ ഫിറ്റ്നസ് കരസ്ഥമാക്കേണ്ടതാണ്. പലപ്പോഴും ഈ കച്ചവടക്കാരൻ്റെ ഉത്തരവാദിത്തമായി കണ്ടിട്ട് അവരാണ് ഈ മെഡിക്കൽ ഫിറ്റ്നസ് എടുക്കുന്നത്. ഈ അതിഥി തൊഴിലാളികളൊക്കെയും തന്നെ കുറച്ച് ദിവസം നിന്ന ശേഷം അവർ അടുത്ത കടയിൽ ചേക്കേറി പോകും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, മെഡിക്കൽ ഫിറ്റ്നസോടുകൂടി വരുന്ന തൊഴിലാളികളെ കടയിലേക്ക് സ്വാഗതം ചെയ്യുക. പലപ്പോഴും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന കൂടുതൽ ബോധവൽക്കരണ പരിപാടികളിൽ ഫുഡ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ വരട്ടെ, കൃത്യമായ ശുചിത്വം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. തീർച്ചയായിട്ടും നല്ല അവബോധവും അവഗാഹത്തോടും കൂടി ഒരു ഭക്ഷ്യസ്ഥാപനം കൈകാര്യം ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്.
1: സുരക്ഷിത ഭക്ഷണം വിളമ്പുക എന്നത് മലയാളിയുടെ സംസ്കാരമാണ്. എന്നാൽ തിരക്കിട്ട ജീവിതത്തിൽ കഴിക്കുന്ന ഭക്ഷണം സുരക്ഷിതമാണോ എന്നുറപ്പാക്കാനോ അഥവാ ചെറിയ ഭക്ഷ്യ വിഷബാധയുണ്ടായാൽ പരാതിപ്പെടാനോ പോലും ആരും തുനിയാറില്ല. ഇതുതന്നെയാണ് ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന വ്യാപാരികളും ചൂഷണം ചെയ്യുന്നത്. ആരോഗ്യപൂർണമായ നഗരത്തിന്റെ ഭാവിയിൽ വ്യാപാരികൾക്കൊപ്പം നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്.

0: വാർത്താജാലകത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് അതിഥിയായി എത്തിയത് കോഴിക്കോട് എലത്തൂർ സർക്കിൾ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ വിമൽ സി എ. ആശയം വൈ പി ഹബീബ് റഹ്മാൻ. അവതരണം സബിത ആനന്ദ്, വി കെ സുരേഷ്. എഡിറ്റർ വി കെ സുരേഷ്. തയ്യാറാക്കിയത് കവിതാ കൃഷ്ണൻ. വാർത്താജാലകം ഇനി അടുത്തയാഴ്ച ഇതേ സമയം.
1: ആകാശവാണി 103.6 റിയൽ FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഒരുവൻ എന്ന ചിത്രത്തിൽ ഷഹബാസ് അമൻ പാടിയത്. വയലാറിന്റെ വരികളാണ്. സംഗീതം നൽകിയത് ഔസേപ്പച്ചൻ.

ഇനി എസ് രമേശൻ നായരുടെ വരികൾക്ക് എ ബി മുരളി സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും എന്ന ചിത്രത്തിൽ നിന്ന്.

പാടുന്നു മുറിവേൽക്കുമ്പോൾ വനവീതിയിലെ മുള പാടുകയായി തകിട ധീന്ദിരന തകിട ധീന്ദിരന ദ്രികൃതോ ദ്രികൃതോ.

0: എഫ്എം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാംഘട്ടത്തിൽ അദ്ദേഹം ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം കൊച്ചിയിൽ ഇന്ന് വനിതാ മന്ത്രിതല യോഗം ആരംഭിക്കും. ഇന്നും നാളെയുമായി ഹോട്ടൽ ഗ്രാൻഡ് അയാത്തിലാണ് പരിപാടി. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ 2-ാം ദിവസമായ ഇന്നും ഊർജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാ സേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ശക്തമായ മഴയിൽ കോഴിക്കോട് 2 ഇടത്ത് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരിയിൽ കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം പൊതുകിണറും പുതുപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. കർണാടക വനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കവിഞ്ഞൊഴുകി. രാത്രിയോടെ പാലത്തിന് മുകളിലൂടെ ഗതാഗതം നിരോധിച്ചു. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ന് 1-ാം ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിലുൾപ്പെട്ടവർ ഈ മാസം 12-ാം തീയതിക്കകം ഫീസ് അടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ഫ്രാൻസ് മൊറോക്കോയെയും സ്പെയിൻ ബെൽജിയത്തെയും നോർവേ ഇംഗ്ലണ്ടിനെയും അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ, ഇനി 11 മണിക്ക്.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രപാടിയ ഗാനം

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: മൂൺവാക്ക് എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസും

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ.

0: അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
1: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമൽ, കോഴിക്കോട്.
5: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
6: വെനീസിയ ബാത്ത്വെയർസ്,
7: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
6: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
2: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ അഞ്ചുപേർക്കായി തിരച്ചിൽ രണ്ടാം ദിവസമായി ഇന്നും ഊർജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാ സേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. കനത്ത മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. ഇന്നലെ രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തുരങ്കപാത നിർമ്മാണ തൊഴിലാളികളായ ഇതര സംസ്ഥാനക്കാരാണ് മരിച്ചത്. സ്ഥലത്ത് ആരോഗ്യവകുപ്പിന്റെയും 108 ആംബുലൻസുകളുടെയും സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. മേപ്പാടി വിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പരിക്കേറ്റ 9 പേരിൽ 2 പേരെ ഡിസ്ചാർജ് ചെയ്തു. മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രദേശത്തെ 42 കുടുംബങ്ങളിലെ 142 പേരെ മാറ്റിപ്പാർപ്പിച്ചു. മേപ്പാടി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആരോഗ്യവകുപ്പിന്റെ സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാക്കിയതായും മുരളീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രി VD സതീശൻ ദുരന്ത മേഖലയിൽ ഇന്ന് സന്ദർശനത്തിനെത്തും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ രാവിലെ 11:30 മുഖ്യമന്ത്രി എത്തുക. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിനിടെയുണ്ടായ അപകടം അതീവ ദുഃഖകരമെന്ന് പദ്ധതി കരാർ കമ്പനിയായ ദിലീപ് ബിൽകോൺ ലിമിറ്റഡ് അറിയിച്ചു. ദുരന്തത്തിന്റെ ഇരകളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്തുപിടിക്കുമെന്ന് കമ്പനി അയച്ച കത്തിൽ അറിയിച്ചു. പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ നൽകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കമ്പനി സെക്രട്ടറി വ്യക്തമാക്കി. സംഭവത്തിൽ ഏത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാൻ കമ്പനി പ്രതിജ്ഞാബദ്ധമാണെന്നും സെക്രട്ടറി അറിയിച്ചു. വയനാട്ടിൽ മണ്ണിടിഞ്ഞ് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും പുരോഗമിക്കുന്നുണ്ടെന്ന് പ്രിയങ്കാഗാന്ധി MP അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് നിരീക്ഷിക്കുന്നുണ്ടെന്നും പോലീസും NDRFും മന്ത്രിമാരും രക്ഷാപ്രവർത്തന ദൌത്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും MP വ്യക്തമാക്കി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ആഘാതവും തയ്യാറെടുപ്പ് നടപടികളും ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഉന്നതതല യോഗം ചേർന്നു. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്രയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 15-ലധികം മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. മഴക്കുറവ് കാരണം രാജ്യത്ത് ദുർബല ജില്ലകളിൽ ഉണ്ടാകുന്ന ആഘാതം വിലയിരുത്തണമെന്നും സംസ്ഥാനങ്ങളുമായി യോജിച്ച് പരിഹാര നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ PK മിശ്ര നിർദ്ദേശിച്ചു. രാജ്യത്ത് ആവശ്യത്തിന് കുടിവെള്ളം ലഭ്യമാക്കാൻ മുൻഗണന നൽകണമെന്നും മതിയായ കാലിത്തീറ്റ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എല്ലാ ജില്ലകളിലെയും ജലസംഭരണികളിലെ അളവ് പതിവായി നിരീക്ഷിക്കണമെന്നും വെള്ളത്തിന്റെ ന്യായമായ ഉപയോഗം ഉറപ്പാക്കാൻ ഉചിത നിർദ്ദേശങ്ങൾ നൽകണമെന്നും യോഗം തീരുമാനിച്ചു. കേരളത്തിൽ

ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ശക്തമായ മഴയിൽ കോഴിക്കോട് രണ്ടിടത്ത് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നു. കാരശ്ശേരിയിൽ കറുത്തപറമ്പ് റോഡിൽ ആയുർവേദ ഹോസ്പിറ്റലിന് സമീപം പൊതുകിണറും പുതുപ്പാടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറുമാണ് ഇടിഞ്ഞു താഴ്ന്നത്. നിരവധി കുടുംബങ്ങളുടെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്നു കാരശ്ശേരിയിലേത്. പുതുപ്പാടിയിൽ സുരക്ഷാ ഭീഷണി നേരിടുന്നതിനാൽ കുടുംബത്തെ ഇവിടെ നിന്നും മാറ്റി. കർണാടക വനത്തിൽ ശക്തമായ മഴയെ തുടർന്ന് കണ്ണൂർ ഉളിക്കൽ വയത്തൂർ പാലത്തിലും മണിക്കടവ് ചാപ്പത്തോട് പാലത്തിലും വെള്ളം കവിഞ്ഞൊഴുകി. രാത്രിയോടെ പാലത്തിന് മുകളിലൂടെ ഗതാഗതം നിരോധിച്ചു. പേരാവൂർ ഇരിട്ടി റൂട്ടിൽ കല്ലരിമല റോഡിൽ മരം വീണ് വൈദ്യുത തൂണുകൾ തകർന്നു. ഇന്ത്യ ഇന്തോനേഷ്യ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് പുറമെ പ്രാദേശിക ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സഹകരണം സംഭാവന ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്തോനേഷ്യൻ പാർലമെന്റ് അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലെ ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമേറിയതാണെന്നും സമാനമായ ജനാധിപത്യ മൂല്യങ്ങൾ, പരസ്പര വിശ്വാസം, ഭാവിയിലേക്ക് പൊതുവീക്ഷണം എന്നിവ പങ്കിടുന്നുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് ബെൽമഡിൽ എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ രണ്ടു ദിവസത്തെ ബഹ്റൈൻ സന്ദർശനം അവസാനിച്ചു. ഇന്ത്യ ബഹ്റൈൻ സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് ജയശങ്കർ പറഞ്ഞു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ ഡോക്ടർ ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുമായും അദ്ദേഹം പ്രത്യേക ചർച്ച നടത്തി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ അറിയിച്ച ജയശങ്കർ ബഹ്റൈനുമായി ദീർഘകാലവും സൌഹൃദപരവുമായ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. രണ്ടു ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി, കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ഇന്ന് ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നും നാളെയും പ്രത്യേക എക്സിബിഷനും ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ കോസ്റ്റാറിക്ക സംയുക്ത സാമ്പത്തിക വ്യാപാര സമിതിയുടെ ആദ്യയോഗം ഓൺലൈൻ ചേർന്നു. രണ്ടു ദിവസത്തെ യോഗത്തിൽ വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി വിമലാനന്ദും കോസ്റ്റാറിക്ക വിദേശ വ്യാപാര ജനറൽ ഡയറക്ടർ അഡ്രിയാന കാസ്ട്രോയും സംയുക്ത അധ്യക്ഷരായി. 2025-26 ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 391 ദശലക്ഷം ഡോളറായി വളർന്നതായി ഇരുപക്ഷവും അഭിപ്രായപ്പെട്ടു. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ അവലോകനം ചെയ്ത ഇരുവരും അതത് വ്യാപാര നിക്ഷേപ വ്യവസ്ഥകളെക്കുറിച്ച് കാഴ്ചപ്പാടുകൾ കൈമാറി. സാമ്പത്തിക ഇടപെടൽ കൂടുതൽ വികസിപ്പിക്കുന്നതിന് അവസരങ്ങളും ചർച്ച ചെയ്തു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില സ്ഥിരമായി തുടരുകയോ കുറയുകയോ ചെയ്താൽ ആഭ്യന്തര പെട്രോൾ ഡീസൽ വില അനുകൂലമാകുമെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. നയതന്ത്ര ഇടപെടൽ, മെച്ചപ്പെട്ട ആഭ്യന്തര ഉൽപ്പാദനം, വൈവിധ്യമാർന്ന ഇറക്കുമതി എന്നിവയുടെ സംയോജനത്തിലൂടെ സമീപകാലത്തെ ആഗോള ഊർജ്ജ പ്രതിസന്ധിയെ ഇന്ത്യ വിജയകരമായി നേരിട്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം ശക്തിപ്പെടുത്താനും ഊർജ്ജ വിതരണം സുരക്ഷിതമാക്കാനും സമയബന്ധിതമായ നടപടി സ്വീകരിച്ച് ഇന്ത്യ തടസ്സമില്ലാതെ എൽപിജി വിതരണം ഉറപ്പാക്കിയെന്നും ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. കേരളത്തിലും ബീഹാറിലും പുരോഗമിക്കുന്ന ദേശീയപാത ഇടനാഴി പദ്ധതികൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കേന്ദ്രമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സുരക്ഷിതവും വിശ്വാസയോഗ്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ നിർമ്മിത ബുദ്ധി ഭാവിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ജനീവയിൽ ചേർന്ന യു എൻ ഉന്നതതല പ്ലീനറിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ബാങ്ക് വഴി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധ പണപ്പിരിവ്, ഫണ്ട് വഴിതിരിച്ചുവിടൽ എന്നിവയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും പരിസരത്തും 5 സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തി. വ്യോമയാന മേഖലയിൽ പ്രവർത്തിക്കുന്ന കെയർവെൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഡയറക്ടർമാർ, ഒരു ഇലക്ട്രൽ ട്രസ്റ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. സംസ്ഥാനത്ത് ഓണപരീക്ഷാ തീയതിയിൽ മാറ്റമില്ലെന്നും നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായതിനാൽ സെൻസസ് പ്രവർത്തനങ്ങളിൽ അധ്യാപകർ സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സ്ത്രീകളുടെ സൌജന്യ യാത്ര ഗവൺമെന്റിന്റെ നയമാണെന്നും ഇതിൽ പാവപ്പെട്ട സ്ത്രീയെന്നോ വൃദ്ധയായ സ്ത്രീയെന്നോ വ്യത്യാസമില്ലെന്നും മന്ത്രി സി പി ജോൺ കാസർകോട്ട് പറഞ്ഞു. പ്രിയദർശിനി ബസ് സർവീസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രശ്നം പഠിച്ച് പരിഹരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്തെ ഫാക്ടറികളിലെ സുരക്ഷ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. തിരുവനന്തപുരത്ത് തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. രണ്ടാം ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായി, മൂന്നാം ക്വാർട്ടറിൽ ഞായറാഴ്ച നോർവെ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. അർജന്റീന സ്വിറ്റ്സർലാൻഡ് നാലാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഈ മാസം 12 രാവിലെ 6:30. സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 15-ന് 16-ന് ലൂസേഴ്സ് ഫൈനൽ 19-ന് 20-ന് കലാശ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ഒരു വടക്കൻ പ്രണയപർവം എന്ന ചിത്രത്തിന് വേണ്ടി ഹരിചരൺ പാടിയ ഗാനം. ഗാനരചന രശ്മി സുശീൽ, സംഗീതം ഹരിമുരളി ഉണ്ണികൃഷ്ണൻ.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: റീഗൽ ജ്വല്ലേഴ്സ്,
7: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില.
8: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
9: വിപണിയിൽ ഇന്ന് സ്വർണ്ണ ഗ്രാമിന് 13,245 രൂപ, പവന് 1,05,960 രൂപ.
10: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
8: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
7: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില.
8: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
11: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
12: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
9: പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ പറയുന്നു: 0495-236174. മറ്റൊരു നമ്പർ 944-7444-800. ഇന്നത്തെ പ്രിയഗീതത്തിലെ ആദ്യഗാനം പാടിയത് ഹരിഹരൻ, ചിത്രം രവീന്ദ്ര, നീ എവിടെ. ഗാനരചന ഹരിനാരായണൻ, സംഗീതം പ്രകാശ് ഉള്ളിയേരി.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: നിതീഷ് കൊയിലാണ്ടി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം ഇനി. ചിത്രം ഗന്ധർവ ക്ഷേത്രം. യേശുദാസ് പാടിയ ഗാനം ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ഓപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഓപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഓപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
4: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
3: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം ബ്രാൻഡ്, പാവങ്ങാട്, കോഴിക്കോട്.
5: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
5: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
7: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
9: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
10: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: പ്രിയ ഗീതം.
4: വട്ടപ്പാറപ്പൊയിൽ ശ്യാമൾ ആവശ്യപ്പെട്ട ഗാനമാണിനി ചിത്രം സവിധം. കേസ് ചിത്രപാടിയ ഗാനം, ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

പ്രിയഗീതത്തിൽ സുബ്രഹ്മണ്യം കൊടപ്പുറം ആവശ്യപ്പെട്ട ഗാനമാണിനി ചിത്രം താര. ഗാനരചന വാല രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. പി ജയചന്ദ്രൻ പാടിയ ഗാനം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പ്രിയഗീതം.
1: പ്രിയഗീതത്തിൽ ഇനി കേൾക്കാം ഉള്ളം എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം കൈതപ്രം വിശ്വനാഥൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് കൂട്ടാലടിയിൽ നിന്നും ശോഭനം.

0: പ്രിയ ഗീതം.
1: ആകാശവാണി 103.6 റിയൽ എഫ്എം ഇന്നത്തെ പ്രിയഗീതം ഇവിടെ സമാപിക്കുന്നു.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

FM പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടി തുരങ്കപാത സ്ഥലത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിനിടയാക്കിയ കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതിക അനുമതി സംബന്ധിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 500,000 രൂപ വീതം ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി. പരിസ്ഥിതിലോല പ്രദേശമായ വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ടായിരുന്നെന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി. ഇന്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്ത് അടക്കം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞത്ത് കേരളത്തിന്റെ താൽപര്യങ്ങൾ ബലികഴിക്കില്ലെന്ന് വി ഡി സതീശൻ അറിയിച്ചു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. പെരുമൺ തീവണ്ടി ദുരന്തത്തിന്റെ 38-ാം വാർഷിക ദിനം ഇന്ന്. ദിനത്തിൽ അനുസ്മരണ പരിപാടികളും പ്രാർത്ഥനയും സംഘടിപ്പിച്ചു. KSRTC പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര അനുവദിച്ച നടപടിക്കെതിരെ കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് സമരം ആരംഭിച്ചു. സമരത്തിന്റെ ഭാഗമായി കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് ബസ് ഉടമകൾ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വെനിസ്വേലയിൽ ഇരട്ട ഭൂകമ്പത്തിനെ തുടർന്ന് മാനുഷിക സഹായം നൽകിയ ഇന്ത്യയെ അഭിനന്ദിച്ച വെനിസ്വേലൻ അധികൃതർക്ക് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ദുരിതാശ്വാസ ദൌത്യം 2 രാജ്യങ്ങളിലും തമ്മിലെ സൗഹൃദത്തെ പ്രതിഫലിപ്പിക്കുന്നതായി ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്കാണ്.

0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. ആദ്യ ഗാനം കേൾക്കാം. ഓർക്കുക വല്ലപ്പോഴും എന്ന ചിത്രത്തിനു വേണ്ടി സൈനോജ് പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ്റെ സംഗീതം.

കാലിക്കറ്റ് സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്ത ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലെ മികച്ച അധ്യാപകർക്കായി സർവകലാശാല നൽകുന്ന പ്രൊഫസർ എം എം ഗനി അവാർഡിന്റെ 2023-24 2024-25

0: അക്കാദമിക വർഷങ്ങളിലേക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 20 വരേക്ക് നീട്ടി. 10 വർഷത്തിൽ കുറയാത്ത സേവനമുള്ള അധ്യാപകർക്ക് നേരിട്ടോ പ്രിൻസിപ്പൽ കോളേജ് അഡ്മിൻ മുഖേനയോ സെൻട്രലൈസ്ഡ് കോളേജ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. അവാർഡ് നിയമാവലി സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇമെയിൽ ID ghani@uoc.ac.in, ഫോൺ 0494240714.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശവാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പ് മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം മഴവില്ല്. കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോഴിക്കോട് നിന്നും അശ്വതി.

0: സുൽത്താൻ ബത്തേരി നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓടപ്പളം ചേനാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ കായികാധ്യാപക നിയമനം നടത്തുന്നു. ബി പി എഡ് അല്ലെങ്കിൽ എം പി എഡ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്കാണ് അവസരം. പ്രതിമാസ ഓണറേറിയം 15,000 രൂപ. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ എന്നിവയുമായി 10 July 9:30 സുൽത്താൻ ബത്തേരി നഗരസഭാ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ 9447878798.
1: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടൊരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈജി ലാഭമഴ.
3: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
4: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
5: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
6: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: തൊണ്ടയാട് നിന്നും ഓമനയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം മിഴിരണ്ടിലും, പാടിയത് ചിത്ര. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: മലപ്പുറം പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകളിലെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കാൻ താൽക്കാലിക ജീവനക്കാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യോഗ്യതയും പ്രവൃത്തി പരിചയവുമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ ഇന്ന് വൈകിട്ട് 5 PM ഫുഡ് ക്രാഫ്റ്റ് PMNA@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കണം. ഫോൺ 0493329573, മൊബൈൽ 9539967285.
1: മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
2: പക്ഷെ മൈജി ലാഭ മഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
1: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
5: ഇപ്പൊ നാട്ടിലെ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
4: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
6: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ഗായത്രി പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക്

ദേശീയ ആരോഗ്യ ദൗത്യം മലപ്പുറം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ തസ്തികയിലേക്ക് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 18 വൈകുന്നേരം 5 PM അപേക്ഷിക്കണം. വെബ്സൈറ്റ് www.arogyakeralam.

0: gov.in. ഫോൺ 0483273031. മൊബൈൽ 9846700711.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്നാ എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം അമരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകിയിരിക്കുന്നു. ഗാനം ആവശ്യപ്പെട്ടത് മട്ടന്നൂരിൽ നിന്നും സതീഷ് സുഗുണൻ.

പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈയിൽ ആരംഭിക്കുന്ന 6 മാസത്തെ സർട്ടിഫിക്കറ്റ് ഇൻ റിഥമിക് ഫിറ്റ്നസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കാനുള്ള തീയതി നീട്ടി. 10-ാം ക്ലാസ്സാണ് യോഗ്യത, ഉയർന്ന പ്രായപരിധിയില്ല. https://app.srccc.in/register എന്ന ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങൾ www.srccc.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 15. വിശദവിവരങ്ങൾക്ക് കാട്ടിക്കുളം ശ്രീ പ്രണവം യോഗ്യ വിദ്യാപീഠം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ്, ഫോൺ 9495741785, മറ്റൊരു നമ്പർ 9037747522, മാനന്തവാടി സമഗ്ര യോഗ ആൻഡ് മെഡിറ്റേഷൻ സെൻറ്റർ, ഫോൺ 9388461156 എന്നിവയുമായി ബന്ധപ്പെടാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. അത്തോളിയിൽ നിന്ന് ദീപ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം 916, പാടിയത് ഹരിചരൺ, മൃദുല വാര്യർ, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
3: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
4: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മനോഹരൻ പാറക്കൽ.

0: മലപ്പുറം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിലേക്ക് വിവിധ തസ്തികകളിൽ താൽക്കാലിക കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്കായി 2026 ജൂലൈ 15 രാവിലെ 10 ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ആധാർ അല്ലെങ്കിൽ മറ്റ് സർക്കാർ അംഗീകൃത ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് എന്നിവ ജൂലൈ 13 വൈകിട്ട് 4 പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് ഓഫീസിൽ നേരിട്ട് ലഭ്യമാക്കണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നവർ അസൽ സർട്ടിഫിക്കറ്റുകൾ കരുതണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 വൈകിട്ട് 5 സമയങ്ങളിൽ 049333 എന്ന കോഡിൽ 226322 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
4: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം ചെമ്പക്കുളം തച്ചൻ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കോട്ടപ്പുറത്തുനിന്നും സജീവ്.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: പൂക്കാട് നിന്നും വത്സല അൻവൽകുമാർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ചമയം, പാടിയത് ചിത്ര. കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ഈ ഒരു ഗാനത്തോടുകൂടി യുവർ ചോയ്സ് സമാപിക്കുന്നു. യുവർ ചോയ്സ് വൈകിട്ട് 3 മണിക്ക് വീണ്ടും കേൾക്കാം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഈ ഒരു ഗാനത്തോടുകൂടി യുവർ ചോയ്സ് സമാപിക്കുന്നു. യുവർ ചോയ്സ് വൈകിട്ട് 3 മണിക്ക് വീണ്ടും കേൾക്കാം.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം മൂന്നാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിക്ക് പ്രോഗ്രാം മാനേജ്മെന്റ് കോർഡിനേഷന് രൂപം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായി സജീവ് ഇ പി ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റ് പൊതുഭരണ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. കേരളത്തിലെ 6 ജില്ലകളിൽ കനത്ത മഴ സാധ്യത കണക്കിലെടുത്ത് ഓറഞ്ച് ജാഗ്രത. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ഓർമ്മയായിട്ട് നാളേക്ക് 25 വർഷം പൂർത്തിയാകും. ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലെ ചനപ്പോറ മേഖലയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതായി പോലീസ്. കരസേനയും CRPFഉം സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,05,960 രൂപയായി. 13,245 രൂപയാണ് ഗ്രാമിന്. FM പ്രധാന വാർത്തകൾ ഇനി ഒരു മണിക്ക് കേൾക്കാം.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് ഐ എം എ ഹാൾ കോഴിക്കോട്.
2: അപ്പ കുട്ടാ തൊപ്പിക്കാര എപ്പ കല്യാണം?
3: മകരമാസത്തി വേലി കെട്ടിട്ടപ്പ കല്യാണം.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. വാർത്തകൾ വിശദമായി. വയനാട് കള്ളാടി ദുരന്തപാതാ സ്ഥലത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിനിടയാക്കിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നൽകിയ പാരിസ്ഥിതികാനുമതി സംബന്ധിച്ച സുരക്ഷാ നിർദ്ദേശങ്ങൾ കരാർ കമ്പനി പാലിച്ചിട്ടുണ്ടോയെന്ന് അന്വേഷിക്കുമെന്നും മന്ത്രിസഭായോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടികൾ സ്വീകരിക്കും. പരിസ്ഥിതി ലോല പ്രദേശമായ വയനാട്ടിൽ തുരങ്കപാത നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതായിരുന്നുവെന്ന് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. പി എസ് സി ക്രമക്കേട് സംബന്ധിച്ച ആരോപണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തത് അടക്കം കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റം നടത്തിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് ഓഹരി കൈമാറിയെന്നത് മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നുവെന്നും വിഴിഞ്ഞത്തിന്റെ താൽപര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ബലികഴിക്കില്ലെന്നും വി ഡി സതീശൻ അറിയിച്ചു. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ചുമതലപ്പെടുത്തിയതായും വി ഡി സതീശൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിക്ക് പ്രോഗ്രാം മാനേജ്മെന്റ് കോർഡിനേഷന് രൂപം നൽകുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കേരളം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ അമിത്ഷാ തൃപ്തി അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും അമിത്ഷാ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ദുരന്തമേഖല അല്പസമയത്തിനകം സന്ദർശിക്കും. തിരുവനന്തപുരത്തുനിന്നും ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി എത്തുക. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപം മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തിരച്ചിൽ 2-ാം ദിവസമായ ഇന്നും ഊർജ്ജിതമായി തുടരുന്നു. NDRF, അഗ്നിസുരക്ഷാ സേന, പോലീസ്, സന്നദ്ധ സേനാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. കിടാവർ നായ്ക്കളും തിരച്ചിലിനുണ്ട്. കനത്ത മഴ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് കളക്ടർ DR മേഘശ്രീ പറഞ്ഞു. ഇന്നലെ രാവിലെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. തുരങ്കപാത നിർമ്മാണ തൊഴിലാളികളായ ഇതര സംസ്ഥാനക്കാരാണ് മരിച്ചത്. മേപ്പാടി പോളിടെക്നിക്കിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പ്രദേശത്തെ 42 കുടുംബങ്ങളിലെ 142 പേരെ മാറ്റിപ്പാർപ്പിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ അപകടത്തിനിടയാക്കിയത് പദ്ധതി നടത്തിപ്പിലെ അലംഭാവമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയിൽ നിലവിലെ ഗവൺമെന്റിനും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അലംഭാവം ആരുടെ ഭാഗത്തുനിന്നാണെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ 2-ാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് മെൽബണിൽ എത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി, കേന്ദ്ര സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ഇന്ന് ചർച്ച നടത്തും. സമ്മേളന സമാപന ദിവസമായ നാളെ സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും. ഭാരതീയ വിദ്യാഭവൻ തൃശൂർ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഭവൻസ് എസ് രാമകൃഷ്ണൻ സ്മാർട്ട് സെന്റർ ഓഫ് എക്സലൻസ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി അധ്യാപക പരിശീലനവും വിദ്യാഭ്യാസ ശാക്തീകരണവുമാണ് ട്രെയിനിംഗ് സെന്ററിന്റെ ലക്ഷ്യം.

0: സംസ്ഥാനത്ത് ഓണപരീക്ഷാ തീയതിയിൽ മാറ്റമില്ലെന്നും നിശ്ചയിച്ച സമയത്ത് തന്നെ നടത്തുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായതിനാൽ സെൻസസ് പ്രവർത്തനങ്ങളിൽ അധ്യാപകർ സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സിലബസ് പൂർത്തിയാക്കാൻ സമയക്കുറവ് ചൂണ്ടിക്കാട്ടി അധ്യാപക സംഘടനകൾ ഓണപരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തുവന്നതിന് പിന്നാലെയാണ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സംസ്ഥാനത്തെ ഫാക്ടറികളിലെ സുരക്ഷ ഉൾപ്പെടെ പരിശോധനകൾ കർശനമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. തിരുവനന്തപുരത്ത് തൈക്കാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പിലെ സംസ്ഥാനതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. നേരത്തെ ഈ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരുന്നു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. ജിയോളജി വകുപ്പിന്റെയും ദുരന്ത നിവാരണ ഹസാർഡ് അനലിസ്റ്റിന്റെയും പരിശോധനാ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. എന്നാൽ മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി വിള്ളലുണ്ടായതിന് മുകൾ ഭാഗത്തെ 6 മരങ്ങൾ മുറിച്ചു മാറ്റാനും സമീപത്തെ റിസോർട്ടുകളും വ്യാപാര സ്ഥാപനങ്ങളും അടയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. ആദ്യ ക്വാർട്ടറിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. മറ്റന്നാൾ പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിലാണ് മത്സരം. രണ്ടാം ക്വാർട്ടറിൽ ശനിയാഴ്ച സ്പെയിൻ ബെൽജിയവുമായും 3 ക്വാർട്ടറിൽ ഞായറാഴ്ച നോർവേ ഇംഗ്ലണ്ടുമായും ഏറ്റുമുട്ടും. അർജന്റീന സ്വിറ്റ്സർലാൻഡ് 4 ക്വാർട്ടർ ഫൈനൽ പോരാട്ടം ഈ മാസം 12-ന്. സെമി ഫൈനൽ മത്സരങ്ങൾ ഈ മാസം 15-ന് 16-ന്, ലൂസേഴ്സ് ഫൈനൽ 19-ന്. 20-ന് കലാശ പോരാട്ടം. ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പെരിയാർ നദിയിലൂടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം വരെ വാട്ടർ മെട്രോ സർവീസ് വിപുലീകരിക്കാൻ സാധ്യതാ പഠന സഹകരണത്തിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് SCMS വാട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേരളത്തിലെ സുസ്ഥിര നഗരഗതാഗത ശൃംഖല കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന് സുപ്രധാന ചുവടുവയ്പ്പാണ് ധാരണാപത്രം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറിയായി സജീവ് EP ചുമതലയേറ്റു. സെക്രട്ടേറിയറ്റ് പൊതുവരണ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. മുൻപ് KSEB സെക്രട്ടറിയുടെ ചുമതലയും വഹിച്ചിരുന്നു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കിയാണ് ഗവൺമെന്റ് ഉത്തരവിറക്കിയത്. 50 ലക്ഷമായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കി സമ്മാന ഘടനയിൽ മാറ്റം വരുത്തി. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റ് July 17 മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്യുമെന്ന് ലോട്ടറി ഡയറക്ടർ അറിയിച്ചു. 500 രൂപയാണ് ടിക്കറ്റ് വില. നറുക്കെടുപ്പ് September 26. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് പ്രൊവിഷണൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഇന്ന് 1-ഘട്ട അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ഇതിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12-ന് ഫീസടച്ച് പ്രവേശനം ഉറപ്പുവരുത്തണം. ഫീസടയ്ക്കാത്തവരെ ആദ്യ 2 അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ ആരംഭിച്ച പണിമുടക്ക് പൂർണ്ണം. സമരത്തിന്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ നിന്നും കളക്ട്രേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുക, വിദ്യാർത്ഥികളുടെ സൌജന്യ യാത്രാ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച് അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. പത്തനംതിട്ട DYSP ഡാൻസ് ഓഫ് സംഘത്തിലെ പ്രയേഷ്, സുമൻ, രാഹുൽ എന്നീ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിഖ്യാത ഫോട്ടോഗ്രാഫർ വിക്ടർ ജോർജ് ഓർമ്മയായിട്ട് നാളേക്ക് 25 വർഷം പൂർത്തിയാകും. ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നാളെ രാവിലെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ അനുസ്മരണ സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് കള്ളാടി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക്

മുഖ്യമന്ത്രി വി ഡി സതീശൻ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ശക്തമായ മഴയെ തുടർന്ന് ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും. ഫിഫ ലോക ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ ചിത്രം തെളിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: FM പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി എല്ലാ
1: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

FM പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തുമെന്നും അമിത്ഷാ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചു. വയനാട് ദുരന്ത മേഖല മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം സന്ദർശിക്കും. തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിലാണ് മുഖ്യമന്ത്രി എത്തുക. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതിന് നടപടി ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മഹാരാഷ്ട്രയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനാണ് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയത്. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ ചരമവാർഷികത്തിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആദരാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ജനാധിപത്യ മൂല്യങ്ങൾ, ദേശീയ താൽപര്യം എന്നിവയോട് ചന്ദ്രശേഖറിനുണ്ടായിരുന്ന പ്രതിബദ്ധത വിലമതിക്കാനാവാത്തതാണെന്ന് കിരൺ റിജിജു സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പത്തനംതിട്ടയിൽ മദ്യപിച്ച് പോലീസ് ജീപ്പ് ഓടിച്ച അപകടമുണ്ടാക്കിയ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഡ് ചെയ്തു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടേതാണ് നടപടി. മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിക്കെതിരെ വ്യാജ പോസ്റ്റർ നിർമ്മിച്ച് ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചയാൾക്കെതിരെ പോലീസ് കേസെടുത്തു. ശൈലൻ കണ്ണൻ എന്ന ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിക്കുന്ന ആൾക്കെതിരെ തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ഒന്നാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാനഘടനയിൽ മാറ്റം വരുത്തി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. നമസ്കാരം, എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക് പാട്ടുകളുമായി നമ്മൾ ഒരുമിക്കുകയാണ്. വാട്സപ്പിൽ ഒരു ഹായ് ഇടൂ, തിരിച്ചു വിളിക്കാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024040 9400224440. ഈ നമ്പറിലേക്കാണ് ഹായിടേണ്ടത്, തിരിച്ചു വിളിക്കാം. ഓം ശാന്തി ഓശാന, ഈ ചിത്രത്തിൽ നിന്ന് ഒരു പാട്ട് ആദ്യം കേൾക്കാം. വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണിത്. വി കെ ഹരിനാരായണൻ്റെ രചന, സംഗീതം വിനീത് ശ്രീനിവാസൻ.

0: ഹലോ അഞ്ജന, നമസ്കാരം. ഹലോ,
1: ഹലോ
0: ആ കേൾക്കാവോ?
1: ഹലോ
0: ആ ഹലോ, അഞ്ജനയാണോ?
1: അതെ.
0: ആ അഞ്ജന, നമസ്കാരം. ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയാണ്. ഓക്കെ, എവിടെയാ അഞ്ജന? ഇവിടെ അഞ്ജന ഇടയ്ക്ക് കുറച്ച് മരിക്കുനി. അഞ്ജന കുറച്ച് പ്രാവശ്യമായി ശ്രമിക്കുന്നു അല്ലേ, അപ്പോഴൊന്നും കിട്ടിയില്ല. ഫാൻസിനെ അവഗണിച്ചുകൊണ്ട് ഗാനോത്സവത്തിന് മുന്നോട്ട് എന്തായാലും പോകാൻ കഴിയില്ലോ. ഓക്കെ, വീട്ടിൽ തന്നെയാണോ അതോ വർക്ക് ഉണ്ടോ? വർക്ക് ഫ്രം ഹോം ആണോ? വർക്ക് അറ്റ് ഹോം ആണ് അല്ലേ. ഓക്കെ, എന്തായാലും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളാണല്ലോ, അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് വിളിക്കണമല്ലോ എന്ന് വിചാരിച്ച് വിളിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ബ്രദറിൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ
1: അതിൽ
0: കേക്ക് മുറിച്ച വിശേഷമൊക്കെ ഞങ്ങൾ അറിഞ്ഞു.
1: ഓ, അറിഞ്ഞു. ഞാൻ അപ്പൊ എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്രദർ സംസാരിച്ചിരുന്നു.
0: ഓക്കെ,
1: ബ്രദറിനൊന്ന് കൊടുത്തോട്ടെ.
0: ഓ, കൊടുക്കൂ കൊടുക്കൂ.
2: ഹലോ സാറേ.
0: ആ നമസ്കാരം.
2: നമസ്കാരം.
0: ആ എന്തുണ്ട് വരുൺ, എന്താ വിശേഷം?
2: സുഖാണ് സാറേ.
0: ആ വരുണിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ മെസ്സേജ് ഇട്ടിരുന്നു.
2: അതെ അതെ അതെ, ബർത്ത്ഡേ കഴിഞ്ഞു. ഞാന് മരത്തിന് വേണ്ടിട്ട് 16 വർഷമായി ഇപ്പൊ വീൽചെയറിലാണ്.
0: ഓക്കെ, അപ്പോ എല്ലാ കാര്യങ്ങളും ഒരാൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ?
2: സപ്പോർട്ട് അത്യാവശ്യം സ്വന്തം കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനാവും, വീൽചെയറിൽ ഇരുന്നിട്ടായാലും.
0: ആ അതെ. ആ അപ്പൊ അങ്ങനെ, അപ്പൊ റേഡിയോ ഇപ്പൊ പിന്നെ പറയണ്ടല്ലോ, റേഡിയോ വരുന്ന ഒരു അടുത്ത കൂട്ടുകാരൻ തന്നെയായിരിക്കും.
2: അതെ അതെ, റേഡിയോ പിന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. ആദ്യം മുതലേ കേൾക്കാറുണ്ട്.
0: അതെല്ലേ,
2: റേഡിയോ ഒഴിവാക്കിയിട്ടില്ല ഇത്രയും
0: കാലമായിട്ട്.
2: ഒരുപാട് സന്തോഷം, പെട്ടെന്ന് വിളിച്ച് കിട്ടുമ്പോ എന്താ പറയണ്ടെന്നുള്ളൊരു ഇതുകൊണ്ടാണ്.
0: എന്നാലും കുഴപ്പമില്ലല്ലോ, നമ്മളിപ്പോ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഹലോ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അത്രയും കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയ ശ്രോതാക്കളുമായിട്ടൊരു വാക്ക് മിണ്ടുക എന്ന് പറയുന്നത് തന്നെയാണല്ലോ ഏറ്റവും വലിയ കാര്യം, കേട്ടോ.
2: ഓക്കെ ഓക്കെ, വലിയ സന്തോഷം.
0: ആ ഞങ്ങൾക്കാണ് വരുൺ സന്തോഷം, താങ്കളെ പോലെ കാത്തിരിക്കുന്ന ഒരു പ്രിയ ശ്രോതാവുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ, കേട്ടോ. അപ്പോ സ്ഥിതി സിനിമയിലെ ഒരു ചെമ്പനീർ ആണ് പറഞ്ഞിരിക്കുന്നത്, കേൾപ്പിക്കാം. ഓക്കെ
2: ഓക്കെ,
0: അഞ്ചനോട് പറയൂട്ടോ. ഓക്കെ.
2: പറയാം.
0: റൈറ്റ് റൈറ്റ് റൈറ്റ് റൈറ്റ്.

0: ഹലോ, നമസ്കാരം.
1: ആ സാറേ നമസ്കാരം.
0: പ്രതീക്ഷ, പാലക്കാട് എവിടെയാ?
1: പാലക്കാട് ഞങ്ങള് മുണ്ടൂര്.
0: മുണ്ടൂര്. അപ്പോ കൃഷ്ണപ്രിയക്കാരാ?
1: കൃഷ്ണപ്രിയ മോളാണ്.
0: ആ ടിന്റുദാസ്.
1: ടിന്റുദാസ് ഫസ്റ്റ് ഹസ്ബൻഡ് ആണ്.
0: അതെ. അപ്പൊ സകുടുംബം നമ്മളെ കാത്തിരിക്കുകയാണ്.
1: ഓ തീർച്ചയായിട്ടും. എന്റെ വീട് കോഴിക്കോടാണ്.
0: നല്ലിടത്താണ്. അച്ഛനും അമ്മയും?
1: അച്ഛനും അമ്മയും.
0: ഏട്ടനും ഉണ്ട് അവിടെ?
1: ഉണ്ട്.
0: ഇതൊക്കെ എങ്ങനെ ഞങ്ങൾക്കറിയാന്ന് കേൾക്കുന്നവര് ശങ്കിക്കുന്നുണ്ടാവും അല്ലേ? ഒരു ഹായ് ഇടുമ്പോഴേക്കും ഇത്രയും ജാതകമൊക്കെ ഇയാൾ എങ്ങനെ പഠിച്ചു? പ്രതീക്ഷ തന്നെ അയച്ച മെസ്സേജ് നോക്കി വായിക്കുന്നതാണ്, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും. പറയൂ, എന്തൊക്കെ വിശേഷം?
1: നല്ല വിശേഷം. നല്ല മഴയുണ്ട് അവിടെ കോഴിക്കോട്. മഴയുണ്ടോ?
0: ഞങ്ങൾ റെഡ് അലർട്ടിൽ ഇരിക്കല്ലേ.
1: ഓഹോ, ഞങ്ങൾക്ക് ഇവിടെ അധികം അങ്ങനെ കുഴപ്പമില്ല,
0: എന്നാലും ഇവിടെ ഉണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിർത്താതെ പെയ്യുന്നില്ല എന്നുള്ള ഒരു ആശ്വാസം ഉണ്ട്.
1: എന്താണ് അവിടെ എല്ലാവർക്കും?
0: ഉഷാറായിരിക്കുന്നു. അവിടെ മുണ്ടൂർ ജോലിക്കൊന്നും പോകുന്നില്ലേ?
1: ഞാന് ഹസ്ബൻഡും ഞങ്ങൾ ഇവിടെ ഒരു തേനീച്ച കർഷകരാണ്.
0: ഓ ശരി, കൊള്ളാലോ.
1: ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാറിനെ. സാറിനോട് സംസാരിച്ചിട്ടുണ്ട്
0: തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ ഓർക്കേണ്ടതാണല്ലോ. പ്രത്യേകിച്ച് തേനീച്ച കുത്തിയെങ്കിൽ ഇല്ല. ഓക്കെ, അപ്പൊ അവിടെ തന്നെ നിങ്ങൾ കൊറേ ഇത് വെച്ചിട്ടാണോ?
1: ചേട്ടനും 2009 തൊട്ട് തേനീച്ച കർഷകനാണ്. ഞാനും
0: നല്ല കാര്യം അല്ലേ? അങ്ങനെ ഒരു സ്വയം ഒരു ജോലി ചെയ്യാനും അതിൽ നിന്നൊരു ആദായം കണ്ടെത്താനൊക്കെ കഴിയുന്ന നല്ല കാര്യല്ലേ? മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെ? നെറ്റ്വർക്ക് ഉണ്ടോ അതോ സ്വയം ചെയ്യോ?
1: ചേട്ടൻ വന്നിട്ട് കൃഷിഭവനും അതുപോലെ തന്നെ ഈ കർഷകരായിട്ടുള്ള ഒരു ഇതില് ക്ലാസ് ഒക്കെ ചെയ്തു കൊടുക്കും.
0: ആ ഇത് എങ്ങനെ?

0: മനസ്സിലായി. അങ്ങനെ വേണം അവർക്ക് ചെയ്ത്, അങ്ങനെ അവർക്ക് ഗ്രൂമിംഗ് വേണ്ടെന്നുള്ളതൊക്കെ അല്ലേ.
1: തേനീച്ച അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. നമ്മൾ തേനീച്ച
0: ആഹാ
1: പെട്ടിയുണ്ട്,
0: ഓക്കെ ഓക്കെ ഓക്കെ
1: 100 പെട്ടി നമ്മളെ കയ്യിലുണ്ട്.
0: ശരി ശരി, ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ കഴിഞ്ഞല്ലോ, സന്തോഷം.
1: സന്തോഷം. മോക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അവളാണ് എപ്പോഴും രാവിലെ ഞങ്ങൾ 6 മണിക്ക് തുടങ്ങും
0: റേഡിയോ.
1: പോണ വരെ 9 മണി വരെ റേഡിയോ പാട്ട് കേട്ടിട്ട് അവളെ പോവുക.
0: സ്കൂളിൽ പഠിക്കുകയാണോ?
1: ആ, അവളെ മോള് 7-ാം ക്ലാസ്സിലാണ്.
0: ഓക്കെ. അപ്പം ഇന്നിപ്പോ ഇന്ന് അവർക്ക്
1: ഇല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിന്
0: ഓ കൊടുക്കൂ, പ്ലീസ് പ്ലീസ് പ്ലീസ് കൊടുക്കൂ കൊടുക്കൂ.
2: സാറേ നമസ്കാരം.
0: ആ നമസ്കാരം. എന്തൊക്കെയാണ് ടിൻഡു?
2: ഞാന് ഇവിടെ ഉണ്ട്, പക്ഷെ എന്റെ മോളും
0: വൈഫും ആണ് ഇതിന്റെ പ്രിയ ശ്രോതാക്കൾ.
2: നിങ്ങളുടെ ശ്രോതാക്കളാണ്.
0: അല്ല അതുകൊണ്ട്
2: ഏത് നേരം ഓൺ ആണ്.
0: അല്ല ടിൻഡു, അതുകൊണ്ടല്ലേ ഇത്രയും തേനീച്ചകൾ നിങ്ങളെ പെട്ടിയിലേക്ക് ഓടിക്കേറി വരുന്നത്. ഇങ്ങനെ പാട്ട് ഇത്ര മധുര മധുര ഗാനങ്ങളുടെ മധുരം നുണയാൻ കൂടിയല്ലേ തേനീച്ചകൾ വരുന്നത്.
2: അതെ, സന്തോഷം.
0: എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു നല്ലൊരു പ്രവർത്തനം, ഒരു സ്വയം പര്യാപ്തതയുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്നു അറിയുന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. താങ്കൾ ക്ലാസ് എടുക്കുന്നു, അതുവരെ കൂടുതൽ പേരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിലൊക്കെ.
2: ആകാശവാണി കണ്ണൂര് ആലക്കോട് വെച്ചിട്ട് പരിപാടി ഉണ്ടായിരുന്നു, അതിൽ ഞാൻ
0: പോയിരുന്നോ, പങ്കെടുക്കാൻ പോയിരുന്നോ?
2: ഓക്കെ
0: ഓക്കെ, നല്ല കാര്യം, നല്ല കാര്യം, സന്തോഷം. അപ്പൊ നമ്മള് ആവശ്യപ്പെട്ട പാട്ട് കേൾപ്പിക്കാം കേട്ടോ, വരവേൽപ്പിലെ ദൂരെ ദൂരെ.
2: ഓക്കെ സാർ.
0: ഓ വെൽക്കം.

0: ഹലോ, നമസ്കാരം നഫീസ. ഫൈസ, ആ പറയൂ ഫൈസ, എവിടുന്നാ വിളിക്കുന്നേ?
1: ഞാൻ കോഴിക്കോട്
0: നരിക്കുനിന്നാണ്. ഫൈസ കുറേ ആയിട്ട് കാത്തിരിക്കുകയാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി. ഫൈസാൻ അല്ലേ? നഫീസ ആരാ?
1: ഉമ്മച്ചി.
0: ഉമ്മച്ചി, ഓക്കെ. ഫൈസാന് സ്കൂളിൽ പോകുന്ന കുട്ടിയാണോ? എത്രാം ക്ലാസ്സിൽ?
1: സെവൻത്.
0: ആ ശരി. എവിടെയാ സ്കൂള്?
1: മുട്ടാഞ്ചേരി.
0: മുട്ടാഞ്ചേരി സ്കൂളിലാണ് പോണേ. അപ്പോൾ ഇന്നിപ്പം അവധി ആയതുകൊണ്ട് വീട്ടിലുണ്ട്. ഈ കഴിഞ്ഞ സ്കൂളിലുള്ള ദിവസങ്ങളിലൊക്കെ ഇന്നാണ് ഇപ്പം അയച്ചിട്ടുള്ളൂ അല്ലേ? ഹായ്. സ്കൂളില്ലാത്ത ദിവസമാണ് നമുക്കിന്ന് പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു അല്ലേ? എന്നോ പങ്കെടുക്കുന്നുണ്ട്. എന്താണ്, ഏത് പാട്ടാണ് മോന് കേൾക്കണ്ടേ? വാഴയിൽ ഏത് പാട്ട്? വാഴ കണ്ടോ? ഇഷ്ടായോ? വാഴ വൺ ആണോ കണ്ടത്? വാഴ ടു ആണോ കണ്ടത്? രണ്ട് വാഴയും കണ്ടോ? രണ്ടും കണ്ടു. ഏതാ കൂടുതൽ ഇഷ്ടായേ? ടു ആണ് ഇഷ്ടമായത്. അപ്പൊ ടൂലെ പാട്ടാണ് ഇപ്പൊ വേണ്ടത്. ടൂലെ ഏത് പാട്ട്? തൂക്കി ചുവന്ന കരങ്ങളോടെ, ആ പാട്ടാ വേണ്ട അല്ലേ? ഓക്കെ. അവിടെ ഫൈസാന്റെ ഫ്രണ്ട്സൊക്കെ കണ്ടതാണോ ഈ പാട്ട്? സിനിമ എല്ലാവർക്കും ഇഷ്ടായി. ആ എന്നാ നമുക്ക് പാട്ട് കേൾപ്പിക്കാം. ഉമ്മച്ചി അവിടെ ഉണ്ടോ? ഒന്ന് കൊടുക്കുവോ? ആ ഓക്കെ നഫീസ, എന്തായാലും സന്തോഷം. മോനെ പങ്കെടുക്കണോ ഒരു സംശയം തോന്നിയിരുന്നു തോന്നുല്ലേ? എന്തായാലും ഇപ്പൊ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയല്ലോ. മോൻ ഇഷ്ടമുള്ള പാട്ടെന്നെ നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാം. അതെ, തീർച്ചയായും. അതിനല്ലേ നമ്മളെ കൂടെ ഇരിക്കുന്നേ. ഓക്കെ. ഒരാളെ ഉള്ളോ? ഒരാളെ ഉള്ളോ? മക്കളെ ഒരാളെ ഉള്ളോ?
2: അല്ല, ഓല എന്റെ നാലാളുണ്ട്.
0: ഓക്കെ ഓക്കെ. മൂത്ത ആളാണ് ഫൈസാൻ അല്ലേ?
2: അപ്പൊ
0: എന്തായാലും നഫീസയ്ക്ക് ഒരു നേരം ഒഴിവില്ല ഇവരുടെ കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞാൽ. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം, ഇങ്ങനെ കാത്തിരുന്ന ഒരു ആൾക്ക് പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു അവസരമായല്ലോ ഇപ്പോ. അപ്പൊ ബാക്കി മക്കളോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂട്ടോ. എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഹലോ ഹലോ,
1: ഹലോ.
0: ആ നമസ്കാരം. ഇതാരാണ്? ഒന്ന് പരിചയപ്പെടുത്തൂ.
1: ആ ശ്യാമാണ്,
0: ആ ശ്യാം, എവിടെയാ?
1: യൂണിവേഴ്സിറ്റി.
0: യൂണിവേഴ്സിറ്റി. ഓക്കെ, എന്താണ്, റിയൽ എഫ് എം കേൾക്കുന്ന ആളാണോ?
1: ആ അതെ.
0: ഇടയ്ക്കൊക്കെ കേൾക്കും, അങ്ങനെയാണോ?
1: ആ അല്ല,
0: ശ്യാം
1: സ്റ്റുഡന്റാണ്.
0: സ്റ്റുഡൻ്റാ? എന്താ ശ്യാമിൻ്റെ ഏരിയ ഓഫ് സ്റ്റഡി? എന്താ?
1: ബി എ മൾട്ടിമീഡിയ
0: മൾട്ടിമീഡിയ.
1: സാഫിയിലാണ് പഠിക്കുന്നത്.
0: ഓക്കെ ഓക്കെ, എവിടെ, ഏതാ കോളേജ്? ഏതാ?
1: സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി,
0: ഇവിടെ വാഴയൂരോ?
1: വായു.
0: ആ ഹാ ഹാ ഹാ. അപ്പോൾ എന്താണ് മൾട്ടിമീഡിയ ഓപ്ഷൻ ഓപ്റ്റ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് എന്താ?
1: ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി,
0: ആ
1: ഡിസൈനിങ് എല്ലാം ഇൻട്രസ്റ്റഡ് ആണ്.
0: ഇതിൽ ചെറുപ്പമുണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ
1: തീർച്ചയായും.
0: ഒന്നുകൂടി പ്രൊഫഷണലി ഗ്രൂംഡ് ആവാമെന്ന് വിചാരിച്ചിട്ടാണ്.
1: അതെ.
0: നിങ്ങൾ എത്ര പേരുണ്ട് ബാച്ചിൽ?
1: നമ്മളെ ബാച്ചിൽ 27.
0: 27. ആ, ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ലെസൺസ് ഒക്കെ ഉണ്ടോ?
1: ആ
0: പ്രോജക്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടോ?
1: ആ വരാനാവണുള്ളൂ.
0: ആ, ഇതിപ്പോൾ എത്ര,
1: ചെയ്തോണ്ടിരിക്കുന്നുണ്ട്
0: യു
1: കുറച്ച്.
0: ഇത് യു ജി കോഴ്സ് അല്ലേ?
1: ആ യു ജി. ആ യു ജി.
0: ആ, ഇപ്പോൾ എത്രയാണ്, 4 ഇയറിലാണോ 3 ഇയറിലാണോ?
1: തേർഡ് ഇയർ.
0: തേർഡ് ഇയർ. ഓക്കെ.
1: അപ്പോൾ പഠിക്കുന്നത് തേർഡ് ഇയർ ആണ്.
0: ആ,
1: ഡിഗ്രി ഇപ്പോൾ ഫോർത്ത് ഇയർ ആക്കുന്നുണ്ട്.
0: ആ അല്ല, അപ്പോൾ നിങ്ങളെ കോഴ്സും അതുപോലെ 4 ഇയറായിട്ട് അപ്ഗ്രേഡ് ചെയ്തോ?
1: ആ ചെയ്ത്
0: ചെയ്തു.
1: ചെയ്തു.
0: ഓക്കെ, ഇപ്പോൾ തേർഡ് ഇയറാണ്. അപ്പോൾ ഇനി ഇങ്ങനെ പ്രാക്ടിക്കൽസിലേക്ക് കടക്കാൻ പോവാണ്.
1: അതെ.
0: അപ്പോൾ എന്തെങ്കിലും ആൾക്കാരൊക്കെ ഞെട്ടിക്കാനുള്ള ചില ഐഡിയാസൊക്കെ മനസ്സിൽ വെച്ചിട്ടില്ലേ നിങ്ങൾ ഇത്ര ഫോട്ടോഗ്രാഫിയിൽ? ഒന്നും ഇപ്പോൾ ഇതിലൂടെ പറഞ്ഞിട്ട് നാട്ടുകാരെ കേൾപ്പിച്ചാൽ നമ്മുടെ പ്രോജക്റ്റ് ചുറ്റിപ്പോണ്ട.
1: ഇല്ല ഇല്ല ഇല്ല.
0: ഓക്കെ. ആ ശ്യാമിന്, അപ്പോൾ ശ്യാമിനും ശ്യാമിൻ്റെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കൊടുക്കാം. ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇങ്ങോട്ടാ ബാലൻ്റെ.
0: ബാലൻ്റെ പാട്ടോ?
1: ആ
0: ബാലനിലെ എങ്ങോട്ടാ അല്ലേ? ആ
1: ആ
0: ബാലൻ കണ്ടോ?
1: ആ കണ്ട്.
0: ആ
1: സൂപ്പർ പടം.
0: ബാലൻ ഇഷ്ടമായോ?
1: ഇഷ്ടമായി ഇഷ്ടമായി.
0: ബാലനിലെ പാട്ടൊക്കെ ഇഷ്ടമായിട്ട് നല്ല പാട്ടായിരുന്നു കൊടുക്കാന്നുള്ളത്. പക്ഷെ നമുക്ക് കണ്ടോ കണ്ടോ താക്കോല് കൊടുക്കാനേ ഇപ്പോൾ തൽക്കാലം മാർഗ്ഗമുള്ളൂ. അതായത് അഡ്ജസ്റ്റ് ചെയ്താലോ?
1: ആ കുഴപ്പമില്ല,
0: തൽക്കാലം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം.
1: ആയിക്കോട്ടെ.
0: എങ്ങോട്ടാന്നുള്ള പാട്ട് ഞാനിവിടെ നോക്കിയിട്ട് കാണുന്നില്ല ബാലനിൽ. ഓക്കെ, ബാലൻ കണ്ട് ഇമോഷണലായോ അതോ? കുറച്ച്. ഇപ്പോൾ ഇതുപോലെയുള്ള പടങ്ങളൊക്കെ എടുക്കണ്ടേ? ശ്യാം, ഇനി നമ്മൾ മൾട്ടിമീഡിയ ഒക്കെ പഠിച്ചു വരുമ്പോൾ ഇതുപോലത്തെ ഓരോ ഇമോഷണൽ സ്റ്റോറീസിലൊക്കെ താല്പര്യമുണ്ടോ? നല്ല കാര്യം, ഉഷാറാവട്ടെ
1: കേട്ടോ.
0: ആ, അപ്പോൾ കുറച്ചും കൂടി ഇതൊക്കെ കണക്ട് ചെയ്യും.
1: അതെ.
0: ഓക്കെ. ആ ഓക്കെ.

0: അപ്പൊ എന്തായാലും പരിപാടിയിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയതിൽ പ്രത്യേക സന്തോഷം. ഫ്രണ്ട്സിനോടും കൂട്ടുകാരോടൊക്കെ പറയൂ.
1: ഓക്കെ,
0: അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത ബാലനായിട്ട് നമുക്ക് കാണാം.
1: ആ ഇൻഷാ അല്ലാ.
0: ഓക്കെ.

0: ഹലോ ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ,
0: ആ രാമേന്ദ്രനാണോ? ഹലോ, ഇത് കോഴിക്കോട് ആകാശവാണി എന്നാണ്, റിയൽ എഫ് എന്നാണ്. ഹലോ ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ ഇതാരാണെന്ന് പരിചയപ്പെടുത്താമോ?
1: തിരുവാലി തങ്കായത്തിൽ നിന്നും അബു കാട്ടുമുണ്ട്.
0: ആ അബു പറയൂ, അബുവിൻ്റെ ശബ്ദം കേട്ടിട്ട് കുറച്ച് കാലമായല്ലോ. തത്സമയ പരിപാടി അല്ലാതെ ആയപ്പോൾ നമുക്ക് അബു ഒക്കെ ഒന്ന് മറ്റുള്ള ആരെങ്കിലും ഒക്കെ വിളിക്കട്ടെ എന്ന് വിചാരിച്ചൊരു സ്പേസ് കൊടുത്തു അല്ലേ? നല്ല കാര്യം, എന്നാലും ക്ഷമിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ എത്ര കാലം വെച്ചിട്ട് അങ്ങനെ നിൽക്കുക അല്ലേ? അല്ല നല്ല കാര്യം അബു, കുഴപ്പമില്ല. എന്നാലും ഇടയ്ക്ക് നമ്മളെ പഴയ സുഹൃത്തുക്കളെയും നമ്മൾ ഇടയ്ക്ക് ഒന്ന് കാണുമ്പോൾ ഒരു അത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഓക്കേ അബുവിന് നേതാ പാട്ട് വേണ്ടേ?
1: മനസ്സിലൊരു മഞ്ഞുതുള്ളി അറിഞ്ഞ ചിത്രത്തിൽ സുജാത പാടി ഉണ്ടല്ലോ, പിണയിക്കുകയായിരുന്നു.
0: ആ പാട്ടാണോ? ഓക്കെ, ആ പാട്ട് നമുക്ക് കേൾക്കാലോ. വേറെ എന്താ വിശേഷം?
1: നല്ല വർത്തമാനമാണ്. ഇന്ന് മഴയിട്ട് അങ്ങോട്ട് പിന്നെ ഒരു ഉരുൾപൊട്ടലും നടന്നിട്ടില്ല. ശരി തന്നെയാ.
0: അതെ അല്ലേ,
1: മഴയാണ്, പെരും മഴ, രാവിലെ തുടങ്ങിയ മഴ.
0: ഓ അതെല്ലായിടത്തും അതെ, അങ്ങനത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്.
1: ആ
0: ഓക്കേ, എന്തായാലും ബാബു ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ നമുക്ക് മിണ്ടിയും പറഞ്ഞു ഇരിക്കാം.
1: ആ അതെ അതെ,
0: പാട്ട് കൊടുത്താലോ?
1: ആ എന്നാ പാട്ട് കൊടുത്താ.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാറേ.
0: ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആ, ഇതാരാണ്? ജാനകി ചേച്ചിയാണോ? എവിടെയാ?
1: ഒരു കൊറ്റാളി.
0: ആ, കൊറ്റാളി. അതേതാ ഭാഗം?
1: കണ്ണൂര് പോളിറ്റിക്സ് കഴിഞ്ഞിട്ട്
0: സിറ്റി സിറ്റി സൈഡ് തന്നെ അല്ലേ? മനസ്സിലായി മനസ്സിലായി. ഞാൻ വെച്ച് വേറെ ഏതെങ്കിലും. ഓക്കെ, എങ്ങനെയാ റേഡിയോ? നമ്മുടെ ഇതിലാണോ കേൾക്കുന്നത്? നമ്മുടെ ആപ്പ് ഉപയോഗിച്ചാണ്. അപ്പൊ അവിടുന്ന് ഒരു ഒന്നര രണ്ട് ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ പള്ളിക്കുന്നിലല്ലേ കണ്ണൂർ ആകാശവാണി?
1: ഓ
0: ആ ശരി. ഓ, അപ്പൊ അവിടെയാണോ ഉള്ളത്? ബാംഗ്ലൂരാണോ? അപ്പോ സപ്പോർട്ടിന് പോയിരിക്കുകയാണ് അല്ലേ? അപ്പൊ നാട്ടിലെ ഒരു പാട്ടും രണ്ട് വർത്താനമൊക്കെ കേട്ടാൽ ഈ കന്നഡ ഗൊത്തുന്നതിനിടെ കൂടെ ഇതൊരു സന്തോഷമാണ്. ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ നറുക്കെട്ട് എടുക്കുന്ന പോലെ ഓരോരുത്തർ എടുക്കാണ്, അല്ലാതെ വേറൊന്നും നോക്കിട്ടല്ല. ഇങ്ങനെ മെസ്സേജസ് ഇങ്ങനെ വന്നോണ്ടിതാ, ഇങ്ങനെ ഞാൻ കാണുമ്പോ ഇഷ്ടംപോലെ മെസ്സേജ് പ്ലീസ് കോൾ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ഇതിന് മുന്നിലേക്ക്. നമ്മളിപ്പോ സമയത്തിനിടയിൽ പറ്റുന്നവരൊക്കെ വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോ കുറച്ചു കാലം നിക്കേണ്ടി വരുമോ അവിടെ? അപ്പോ ഒരാളേ ഉള്ളൂ? എന്തായാലും ശരി അമ്മ, അതിന് മക്കളുടെ കാര്യത്തിലും ഇത്രയും ഉത്സാഹം കാണിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യം. മക്കൾക്ക് അത് ഒരു വലിയ ആശ്വാസമായിരിക്കും അല്ലേ? അമ്മയോടെ ഒപ്പം നിൽക്കുന്നു, ഒരു സപ്പോർട്ടുണ്ട്.
1: അതെ, അതെ, അതെ,
0: അതെ. അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ അതനുസരിച്ച് അവര് അവര് ബെനിഫിറ്റഡ് ആവും, യാതൊരു സംശയമില്ല. അങ്ങനെ പറ്റുന്നവർക്ക് നല്ല കാര്യം. അപ്പൊ എന്തായാലും മകനോട് ഞങ്ങളെ സ്നേഹാന്വേഷണം ഒക്കെ പറയൂ കേട്ടോ. അപ്പൊ നമുക്ക് സത്യവാൻ സാവിത്രിയിലെ പാട്ടല്ലേ, നീലാംബുജങ്ങൾ വിടർന്നു, ശ്രീകുമാരൻ തമ്പി ദേവരാജൻ ടീം അല്ലേ? പാട്ടുകൾ, ഇങ്ങനത്തെ പാട്ടുകൾ കൂടുതൽ താല്പര്യമുണ്ടെന്ന് തോന്നുന്നു, കാരണം പ്രത്യേകിച്ച് സെലക്ട് ചെയ്തുകൊണ്ട്. അതെ, എന്തായാലും

0: ഗാനോത്സവം. നമസ്കാരം. ഹലോ.
1: നമസ്കാരം. നമസ്കാരം.
0: ബീന, എവിടെയാ സ്ഥലം?
1: ഞാൻ മായനാട്.
0: ആ, ഇവിടെ കോഴിക്കോട് തന്നെ.
1: ആ, കോഴിക്കോട്.
0: എന്തൊക്കെയാ വിശേഷങ്ങൾ?
1: സുഖം തന്നെ. മഴയാണ്, പിന്നെ കുറേയായി. പണ്ടേ റേഡിയോ കേൾക്കുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ പണ്ട് ആർ കെ ഉണ്ടായിരുന്ന സമയത്ത് വിളിച്ചിരുന്നു. പിന്നെ ഞാൻ സ്കൂളില് ജോലിയായിരുന്നു. ഈ മെയിലാണ് റിട്ടയർഡ് ആയത്. അപ്പം പിന്നെ ഇപ്പാണ് വീണ്ടും റേഡിയോനോട് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞ്. നാടകോത്സവം ഇതൊക്കെ കേട്ടു. ഭയങ്കര ആ പഴയ കാലത്തേക്ക് വീണ്ടും തിരിച്ചു പോയൊരു അനുഭൂതിയാണ്. അപ്പൊ ഒന്ന് വിളിക്കാ വിചാരിച്ച്, വേഗം നമ്പറൊക്കെ തപ്പിയെടുത്ത്
0: ഒരു മെസ്സേജ് ഇട്ടു.
1: ആ, മെസ്സേജ് ഇട്ടു.
0: അപ്പൊ അങ്ങനെ അത് ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അത് അത് ആ കോളിൽ നമ്മള് ആ കോളിലേക്ക് കണക്ട് ആക്കാനും പറ്റി. നല്ല കാര്യം, സന്തോഷം. ഞങ്ങൾക്ക് അല്ല, ഇപ്പൊ ടീച്ചറെ പോലെ ഒരുപാട് താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ആൾക്കാരെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത്. അത് വലിയ യൂസ്ഫുൾ ആണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതുപോലെ നൂറുകണക്കിന് പേർക്ക് കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു വിഷമം ഉണ്ട്. അത് പരിഹരിക്കാൻ കഴിയാ പ്രായോഗികമല്ലല്ലോ, അതാണ് എൻ്റെ പ്രശ്നം. എനിവേ, ഇനി വേറെ എൻഗേജ്മെന്റ്സിലൊന്നും പോകുന്നില്ല? ഇത്രയും വലിയ ടീച്ചിങ് ഒരു കരിയർ
1: ഇല്ല ഇല്ല ഇല്ല. ഇപ്പം മകന്റെ ചെറിയ മക്കളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ.
0: അതെ, നല്ല കാര്യം. അതും അതൊരു ലൈഫിന്റെ ഒരു ഫേസ് ആണല്ലോ അല്ലേ?
1: ലൈഫിന്റെ, അതെ.

0: ഒരു ഒരു ഭയങ്കരമായ ഒരു തിരക്ക് പിടിച്ച ജീവിതം ഇരുന്നല്ലോ,
1: അതൊന്നും
0: ഇപ്പൊ ഒരു
1: റിലാക്സ്
0: ആയി.
1: അതിന് ഞങ്ങള് റേഡിയോ വലിയൊരു എയ്ഡ് ആയിട്ട് കൂടി
0: വലിയ രാവിലെ തൊട്ട് അതവിടെ വെച്ച് ഞാൻ എല്ലാം കേൾക്കും. അത്രയും യൂസ്ഫുൾ ആയ സംഭവങ്ങളാണല്ലോ എല്ലാം വരുന്നത്. പിന്നെ പഴയതായിട്ട് ഇപ്പൊ സാറിന്റെ വോയിസ് ആണ് ഒന്ന് കേൾക്കുന്നത്.
1: ബാക്കി
0: ടീച്ചർ
1: പഠിപ്പിക്കാൻ
0: തോന്നുന്നു കൃഷ്ണകുമാർ സാർ ഒക്കെ ഇപ്പൊ
1: എല്ലാവരും പോയി. ടീച്ചറെ സ്കൂളിൽ നിന്ന് ടീച്ചർ സ്കൂളിൽ പഠിപ്പിച്ചൊക്കെ വരുമ്പോഴേക്കും പഴയ ആൾക്കാരൊന്നും കാണാനില്ല, എല്ലാ കുട്ടികളും ഇവിടുന്ന് പാസ്സായി പോയി.
0: പണ്ട് തിക്കോടിയൻ സാറ് അവരൊക്കെ ഉള്ള ആ നാടകം പണ്ട് ചെറുതാമ്പയെ കേട്ടിട്ട് ഉള്ളതാണ്, അന്ന് അതല്ലേ
1: ഉള്ളത്.
0: നമ്മള് കോളേജ് പഠിക്കുമ്പോ വന്നത്
1: ആ നാടകത്തിന്റെ പഴയ കാലത്തിന്റെ ഓർമ്മയാണ് ഇപ്പൊ കാൺക കടലിനെ കൺതുറക്കാതെ നിലയിൽ കേട്ടത്.
0: അതെ അതെ അതെ അതെ, എല്ലാരെയും കേട്ടു. പിന്നെ നല്ല ഗോപകുമാർ സാറിന്റെ ഒക്കെ നാടകങ്ങളൊക്കെ
1: അതൊക്കെ
0: ഭയങ്കര നല്ല നിലവാരം പുലർത്തിയ നമ്മുടെ നാടകം കോഴിക്കോട് നിലയത്തിന്റെയും.
1: സന്തോഷം, എന്തായാലും ഇതുപോലെ താല്പര്യം പ്രിയം പ്രിയത്തോടെ കാത്തിരിക്കുന്ന ഒരാളുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം.
0: ഓ
1: വെൽക്കം ടീച്ചർ. നമുക്കപ്പോ രാക്കുവിലിന്റെ രാഗസദസ്സിലാ കാലചക്രത്തിലെ പാട്ടല്ലേ വേണ്ടേ? ശ്രീകുമാരൻ തമ്പി ദേവരാജൻ കോംബോ വീണ്ടും. അപ്പൊ ഞങ്ങളെ സ്നേഹാന്വേഷണം കൊച്ചുമക്കളോട് പ്രത്യേകിച്ച് പറയൂ.
0: ഓക്കേ,
1: എന്നാ ശരി, പാട്ട് കേൾക്കാം.
0: ഓ ഓക്കേ.
1: ഓ

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്? ചന്തു ചേട്ടനാണോ?
1: ഏ,
0: ചന്തു ചേട്ടനാണോ?
1: അതെ അതെ.
0: എവിടെയാ സ്ഥലം?
1: ഇത് ഗുരുവട്ടൂർ പൈമ്പ്ര.
0: പൈമ്പ്രയിലാണ്. എന്താ വിശേഷങ്ങൾ?
1: വിശേഷം നല്ല വിശേഷമാണ്.
0: ആ, ജോലി ഇന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന ജോലിക്ക് പോന്ന
1: പ്രായമുള്ള ആളാണ്.
0: ഓ, ഇനി പിന്നെ എങ്ങോട്ടാ നിങ്ങൾ പറഞ്ഞേക്കുന്നല്ലേ ജോലിക്ക്?
1: അതെ അതെ.
0: എടുക്കേണ്ട ജോലിയൊക്കെ എടുത്തല്ലോ, എടുത്തില്ലേ? ഇനി കുറച്ചു നേരം പാട്ട് കേക്കട്ടെ. എന്താ അവിടെ തന്നെ അല്ലേ വീട്ടില്? മഴ മഴ എന്നാലും പുറത്തൊക്കെ പോവാറില്ലേ ജോലിക്കല്ല?
1: രാവിലെ വൈകുന്നേരം നടക്കാൻ പോകും. കിട്ടുമ്പോ ചെലവാക്കാൻ വേണ്ടിട്ട്.
0: ആ,
1: രണ്ടാളേ, രണ്ട് പെൺകുട്ടികളാണുള്ളത്. കല്യാണം കഴിച്ച് കൊടുത്താച്ചു.
0: മക്കളൊക്കെ അടുത്ത് തന്നെയാണോ?
1: അല്ല, ഒരാൾ ദൂരാണ്, ഒരാൾ വഴി അടുത്തുണ്ട്.
0: ആ, ഇടയ്ക്ക് അവരിങ്ങോട്ട് വരും, അച്ഛനമ്മ അങ്ങോട്ട് പോവും.
1: അതെ.
0: എന്താ വൈഫിൻ ഭാര്യയുടെ പേരെന്താ?
1: ഭാര്യയുടെ ഗീത.
0: ആ, ഇപ്പോ ചന്തു ചേട്ടനും ഗീത ചേച്ചിയും കൂടെ അങ്ങനെ പോകുന്നു കാര്യങ്ങൾ.
1: അതെ അതെ.
0: ഊണിന്റെ കാര്യമൊക്കെ കഴിഞ്ഞോ? ആ, ഇനിയിപ്പോ അതൊക്കെ ഈ പാട്ടൊക്കെ കേട്ട് വരുമ്പോ ഒരു അല്പം അമാന്തം അല്ലേ?
1: ചെറുപ്പത്തിലെ റേഡിയോയോട് വലിയ കമ്പാണ്.
0: ആഹാ. അപ്പൊ ആ ഒരു എന്നിട്ട് അത് അപ്പൊ അത് ഇപ്പോഴും നമ്മളെ ആ ഒരു സ്നേഹം തുടരുന്നു.
1: അതെ അതെ.
0: ഓക്കെ. അപ്പോ ചേച്ചി അവിടെ ഉണ്ടല്ലോ അല്ലേ? ആ, നടക്കട്ടെ നടക്കട്ടെ. ഇനിയിപ്പോ ഞാൻ ചേച്ചിയോടും കൂടി വർത്തമാനം പറഞ്ഞാൽ നമ്മൾ രണ്ടരയാവും. അത് വേണ്ട, അത്രയും കാത്തുക്കാൻ വയ്യ. രണ്ടു മണിയാകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവണ്ടേ? എന്തായാലും ചേട്ടനുമായി സംസാരിക്കാൻ അവസരം കിട്ടിയ സന്തോഷം. ചേച്ചിയോട് പറയൂ കേട്ടോ. ആ, അപ്പൊ സുഗമോ ദേവി എന്നുള്ള പാട്ടല്ലേ വേണ്ടേ?
1: അതെ അതെ.
0: ആ, കേൾപ്പിക്കാട്ടോ. ഓക്കെ.

ഹലോ, നമസ്കാരം. ആ, കോള് നേരത്തെ ത്രൂ ആയതായിരുന്നു, കട്ടായിപ്പോയി. ഇനി നമ്മുടെ പരിപാടി ഏതാണ്ട് അവസാനിക്കാറായി. നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. എന്തായാലും സരസയായിരുന്നു ലൈനിൽ കാത്തുകൊണ്ടിരുന്നത്. പ്രസാദം എന്ന ചിത്രത്തിലെ പുലയനാർ മണിയമ്മ ഈ പാട്ട് കേൾക്കണം എന്നാണ് ഒരു ആഗ്രഹം പറഞ്ഞത്. പി ഭാസ്കരൻ്റെ രചന, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം. നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: ഗാനോത്സവം വീണ്ടും നാളെ ഉച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. നിങ്ങളോടൊപ്പം ഞാൻ ബോബി സി മാത്യു, അവതരണ സഹായം ഹീര, സാങ്കേതിക സഹായം ബിജു വി പി, ഷാഫി വെട്ടം. ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി. ഇനി മിഡ് ഡേ ന്യൂസ്.
1: Good afternoon. This is Akashvani. I am Anuja Kumar with the Midday News.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ആറാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്,

ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, കലവൂർ ബി സി. സംവിധാനം റൂബി ബാബു.

0: ഷോ, എന്തൊരു ട്രാഫിക്കാ! ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നമ്മുടെ ടൈമിന് തന്നെ എത്തില്ലേ പൂജങ്കണ്ണ?
1: ഇപ്പോഴായിട്ട് ഞാൻ ഒരാളോട് ഒരു ഗ്യാരണ്ടിയും പറയാറില്ല. ബാംഗ്ലൂരിലെ ട്രാഫിക്ക് അത്രയധികം മോശമായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഹൈദരാബാദിൽ നിന്ന് വന്ന ആ മോഡൽ കൊച്ചിൻ്റെ ഫ്ലൈറ്റ് പോലും മിസ്സായി. അതും 2 മണിക്കൂർ നേരത്തെ ഇറങ്ങിയിട്ട് പോലും. എത്തിയപ്പോഴേക്കും ഗേറ്റ് അടച്ചു.
0: അയ്യോ, എന്നിട്ട് എന്ത് ചെയ്തു?
1: എന്ത് ചെയ്യാൻ, ഒടുക്കം ലേഖാമാഡത്തിനെ വിളിച്ച് 4 മണിക്കൂറിന് ശേഷമുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഒപ്പിച്ചു എന്നാ തോന്നുന്നേ.
0: മെട്രോയുടെ യെല്ലോ ലൈൻ സ്റ്റാർട്ട് ആയല്ലോ, അപ്പോ ഇത്തിരി ട്രാഫിക് കുറയുമായിരിക്കും അല്ലേ?
1: എവിടെ, ചന്ദ്രി സാറിനൊപ്പം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞു. അന്നും ബാംഗ്ലൂരിലെ ട്രാഫിക് ഇതുപോലെയൊക്കെ തന്നെയാ.
0: 10 വർഷമായോ ഭുജംകണ്ണൻ ഈ കമ്പനി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്?
1: അതെ. അന്ന് പക്ഷേ ഓഫീസ് ഇപ്പോഴത്തെ ഇന്ദിരാനഗറിലായിരുന്നില്ല, ബൊമ്മനഹള്ളിയിലായിരുന്നു. പിന്നീടാണ് മാറിയത്.
0: ആട്ടെ, ചന്ദ്രസാർ എന്താ ഇങ്ങനെ ഒറ്റം തടിയായിട്ട് നടക്കുന്നെ? വല്ല പ്രേമനൈരാശ്യവും മറ്റോ ആണോ?
1: ഹേയ്, സാറിന് ജോലി വിട്ട് വേറൊരു കാര്യവും ചെയ്യാൻ താല്പര്യമില്ല. കുറച്ചു കൊല്ലം മുമ്പ് ഒരു ആലോചനയൊക്കെ വന്ന് കല്യാണം ഏതാണ്ട് ശരിയായതാ. പക്ഷേ
0: എന്തു പറ്റി?
1: കല്യാണം കഴിഞ്ഞതിന്റെ 2-ാം ദിനമോ 3-ാം ദിനമോ ആ കുട്ടി ഇറങ്ങിപ്പോയി. ഒരു പരിചയക്കാരുണ്ടായിരുന്നെന്നോ മറ്റോ ആ കേട്ടത്.
0: അയ്യോ, കഷ്ടമായിപ്പോയി. ആ കുട്ടിയെ പൂജങ്കണ്ണൻ കണ്ടിട്ടുണ്ടോ?
1: പിന്നെ കാണാതെ. ഞാൻ തന്നെ അല്ലേ അപ്പോഴും ഡ്രൈവറും പ്യൂണും ഒക്കെ.
0: ആഹാ, എന്നിട്ട് ആ കുട്ടി ഇപ്പോ എവിടെ ഉണ്ടെന്നറിയോ?
1: അറിഞ്ഞിട്ടെന്തിനാ? എല്ലാം കഴിഞ്ഞിട്ടിപ്പോ 1 കൊല്ലം എത്ര കഴിഞ്ഞു? ആഹാ, പഴയ കഥ പറഞ്ഞതുകൊണ്ട് നമ്മൾ എത്തിയതറിഞ്ഞില്ല. ഇതാ, ദേ ഈ ബിൽഡിങ്ങിന്റെ 6-ാമത്തെ നിലയിലാണ് ഷൂട്ടിംഗ് ഫ്ലോർ. ഇറങ്ങിക്കോളൂ.
0: ശരി ഭുജംകണ്ണ.
1: ഓക്കേ.

0: ആ അന്ന, നീ വന്നോ, ഞാൻ വിളിക്കാൻ മൊബൈൽ എടുത്തതേ ഉള്ളൂ.
1: ഒരുവിധം രക്ഷപ്പെട്ടു വരുന്നു എന്ന് പറഞ്ഞാ മതി. ഇനിയും ഷൂട്ട് തീർന്നിട്ടില്ല. ലേറ്റ് ആകുമെന്ന് കണ്ടപ്പോ ചന്ദ്ര സാർ തന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു.
0: എനിക്ക് തോന്നുന്നത് നീ ചന്ദ്രസാറിനെ വിട്ട് ഇനി എങ്ങും പോകൂല്ല എന്നാണ്.
1: അത് കൊള്ളാം. നിനക്ക് വേണ്ടി ലൈഫ് റിസ്ക് എടുത്ത് ഞാൻ സ്പൈ വർക്ക് ചെയ്യുന്നത് പോരാ, എന്നെ കളിയാക്കുന്നു.
0: ഹോ, ചൂടാവല്ലേടോ. നിന്റെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്തതല്ല, ഒരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ദാ, ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ടേബിളിന്റെ മേലിരിപ്പുണ്ട്. നിനക്കിഷ്ടപ്പെട്ട ചീസ് സൂഷിയും സ്പൈസി ഗുവാപ്പഞ്ചു വേഗം കഴിച്ചു.
1: അതെനിക്കിഷ്ടപ്പെട്ടു. ഇന്ന് അന്വേഷണത്തിൽ ചെറിയൊരു മുന്നേറ്റം ഞാൻ നടത്തിയിട്ടുണ്ട്.
0: എന്തു മുന്നേറ്റം?
1: കാര്യസ്ഥം ഭുജംഗയ്യനുമായി ചെറിയൊരു ഓപ്പണിംഗ് നടത്താൻ സാധിച്ചു. കാര്യമായ വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ആൾക്കെല്ലാം അറിയാമെന്ന് മനസ്സിലായി. ഇനി സംഗതികള് കുറച്ചുകൂടി എളുപ്പോ?
0: എളുപ്പമായാ മതി. ഫുഡ് ഡെലിവറി ബോയ്സ് കൊറേ തവണ ഈ ഫ്ലാറ്റിലേക്ക് കയറി ഇറങ്ങും എന്നല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം?
1: യെസ്, യു ഗോട്ട് ഇറ്റ്.

0: അന്നയെ കൂടെ കൂടെ കൂട്ടിയത്.
1: ഇല്ല ലേഖ മാഡം, പുതിയ ഒരു കോർപ്പറേറ്റ് മീഡിയയ്ക്കുള്ള കൺസെപ്റ്റ് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാമെന്ന് ചന്ദ്ര സാറ് ചോദിച്ചിരുന്നു.
0: ഹാ, അതിന് 2 ദിവസം ടൈം ഉണ്ടല്ലോ. പീനി ഇവിടെ നിന്ന് ഇത്തിരി ദൂരം പോകണം. കൂടെ ഒരാളുണ്ടെങ്കിൽ സംസാരിച്ച് വണ്ടി ഓടിക്കാലോ എന്ന് കരുതിയിട്ടാ.
1: അതിനെന്താ സന്തോഷം?
0: അന്നയ്ക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാ ഞാൻ പറയാൻ പോകുന്നത്. എന്തറിയാനാണോ അന്നെ ഈ കമ്പനിയിലേക്ക് വന്നത്, അത് തന്നെയാണ് ഞാൻ അന്നയോട് പറയാൻ പോകുന്നത്.
1: ഞാൻ അത്...
0: ഇറ്റ്സ് ഓക്കെ അന്ന. അന്ന തേടിയെത്തിയത് ആ ഭൂതകാലമാണെന്നറിഞ്ഞതിന് ശേഷം ഞാനും അതേപ്പറ്റി വീണ്ടും ആലോചിച്ചു. ചന്ദ്രുവിന്റെ ഭാര്യ, ഭാര്യയെന്ന് മുഴുവൻ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല.
1: അതെന്താ?
0: കാരണം വിവാഹം എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല.
1: ഓ,
0: അതിനു മുന്നേ തന്നെ ആ കുട്ടി ഇറങ്ങിപ്പോയി.
1: അയ്യോ,
0: എങ്ങോട്ടാണ് മായയായി മറഞ്ഞതെന്നറിയാൻ എനിക്കും ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷേ ചന്ദ്രുവിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു.
1: എന്താ?
0: അവളുടെ പുറകെ ആരും പോകരുതെന്ന്. ആ വാക്കു മാനിച്ച് ആരും തന്നെ പിന്നെ ഒരു അന്വേഷണത്തിനും മുതിർന്നില്ല എന്നതാണ് സത്യം. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം അന്ന ഈ ദൗത്യവുമായി എത്തിയപ്പോ എനിക്ക് തോന്നുന്നു ആ കുട്ടി ആരുടെ കൂടെയാണ്, എങ്ങോട്ടാണ് പോയതെന്ന് അറിയണമെന്ന്.
1: ലേഖ മാഡം, എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്?
0: ഓ, മറന്നു. അവളുടെ പേര് മേഘ. പേര് പോലെ തന്നെ മേഘവർണ്ണത്തിൽ ഒരു സുന്ദരി. അച്ഛന്റെ അമ്മയുടെ ഏക മകൾ. ചന്ദ്രുവിന്റെ ആലോചന വന്നപ്പോ ഒരു എതിർപ്പും അവൾ പ്രകടിപ്പിച്ചിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിറഞ്ഞ സന്തോഷത്തോടെ തന്നെയാണ് മേഘ വിവാഹ മണ്ഡപത്തിലേക്ക് വന്നത്. പൊരുത്തമുള്ള ജോഡിയെന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ എല്ലാവരും വിലയിരുത്തി.
1: എങ്കിലും 3-ാം ദിനം ഇറങ്ങിപ്പോവാൻ എന്തായിരിക്കും കാരണം?
0: അതാണ് അതിശയം. ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും പഠിച്ചു വളർന്ന കുട്ടി. മറ്റൊരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മേഘയ്ക്ക് ആ വീട്ടിൽ ഉണ്ടായിരുന്നു താനും.
1: ഓ,
0: എന്നിട്ടും ഒരു സൂചന പോലും തരാതെ അവൾ ഇറങ്ങിപ്പോയി.
1: ഇനി എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിലോ?
0: ആ വഴിക്കും അന്വേഷണം നടത്തി നോക്കിയിരുന്നു. പക്ഷേ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് മേഘയെ കാണാതായിരിക്കുന്നത്.
1: ഓ,
0: അവളുടെ ഫ്രണ്ട് സർക്കിളിൽ അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പൽ ലഭിച്ചില്ല.
1: എന്നിട്ട് പോലീസെ അറിയിച്ചില്ലേ?
0: ഇല്ല, ബോധപൂർവം ഇറങ്ങിപ്പോയതാണെന്ന് മനസ്സിലായപ്പോ മേഘയുടെ അച്ഛൻ തന്നെയാണ് പോലീസിൽ അറിയിക്കേണ്ടെന്ന് പറഞ്ഞത്. അച്ഛനും അമ്മയ്ക്കും അത് വലിയൊരു ഷോക്ക് തന്നെയായിരുന്നു. പിന്നീടാണ് സ്വന്തം മകൾ ചന്ദ്രുവിനോട് ചെയ്ത ചതിക്ക് പരിഹാരം എന്നോണം അവർ ചന്ദ്രുവിനോട് അവരുടെ വീട്ടിൽ നിൽക്കാൻ റിക്വസ്റ്റ് ചെയ്തത്. അതിലിത്തിരി അസ്വാഭാവികത തോന്നാമെങ്കിലും അവരെ രണ്ടുപേരെയും കൂടുതൽ തകർച്ചയിലേക്ക് വിടണ്ടെന്ന് കരുതി ചന്ദ്രു ഇന്നും അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു, ഒരു മകനെ പോലെ. സോമശേഖരൻ നായരും ഭാര്യയും ചന്ദ്രുവിനെ ഏറ്റെടുത്തു. മകൾ ചെയ്തതിന് പ്രതിവിധി എന്നോണം.
1: ഇതിന്റെ പിന്നില് ഇത്ര വലിയ കഥയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. മകള് ചെയ്ത തെറ്റിന് പരിഹാരമായി.
0: അതെ, ചന്ദ്രുവിനായി നിരവധി വിവാഹാലോചനകൾ മേഘയുടെ അച്ഛനും അമ്മയും തേടിപ്പിടിക്കാൻ ആരംഭിച്ചെങ്കിലും ചന്ദ്രു അതെല്ലാം നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. ഒടുവിൽ അന്നയുടെ ചങ്ങാതിയുടെ ചിത്രയുടെ ആലോചന വന്നപ്പോഴാണ് പെൺകുട്ടിയെ കാണാമെന്ന സമ്മതം പോലും ചന്ദ്രു മൂളിയത്. പക്ഷേ അത് ഇങ്ങനെയൊക്കെയായി ഭവിക്കുകയും ചെയ്തു. ഓ, ഇതാ നമ്മൾ ഏകദേശം പീനിയിലെത്തി. കഥയുടെ ബാക്കി വേറൊരു സന്ദർഭത്തിലാവാം.
1: മതി മതി. ലേഖ മാഡം, നമുക്ക് പോവേണ്ടത് 12th ക്രോസ് റോഡ് അല്ലേ? അത് നെക്സ്റ്റ് ആണെന്ന്.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം ആറാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ചിത്ര ദേവിപ്രിയ വി, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്, ഭുജംഗയ്യൻ കലവൂർ ബിസി. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ ഏഴാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

103.6 ശ്രീ എൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആശാ ഭോസ്ലെ പാടിയ ഗസലുകൾ കേൾക്കാം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്
3: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
2: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം ആൻഡ് പാവങ്ങാട് കോഴിക്കോട്.
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
6: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.

FM പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. വയനാട് കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 500,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തിരച്ചിൽ തുടരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി ഫോണിൽ സംസാരിച്ച് വിശദാംശങ്ങൾ ആരാഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ സന്ദർശിച്ച് വനം മന്ത്രി ഷിബു

0: വരുത്തിയുള്ള വിജിലൻസ് മാനുവൽ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടുതൽ കരുത്ത് പകരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പരിഷ്കരിച്ച വിജിലൻസ് മാനുവലിന്റെ പ്രകാശനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവിനെ സന്ദർശിച്ച് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. മലപ്പുറം തവനൂരിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പത്തനംതിട്ട കടമ്മനിട്ട കല്ലേമുക്കിൽ വീട്ടിൽ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75-കാരനായ മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ശാരീരിക പരിമിതിയുള്ള വ്യക്തിയായിരുന്നു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാന തുക വർദ്ധിപ്പിച്ചു. 25 കോടിയിൽ നിന്നും 30 കോടിയായാണ് വർദ്ധിപ്പിച്ചത്. 50 ലക്ഷം രൂപയായിരുന്ന 3 സമ്മാനം 25 ലക്ഷമാക്കി കുറച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.
1: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
2: Agashvani 103.6 Real FM. Your choice. Shrodakal WhatsApp ilude aavashyapetta gaanangal.
0: യുവർ ചോയ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്ത് ആവശ്യപ്പെടാവുന്നതാണ്. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. നടുവണ്ണൂരിൽ നിന്ന് രമ്യയാണ് ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിളക്കം എന്ന ചിത്രത്തിനുവേണ്ടി ജയചന്ദ്രൻ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥന്റെ സംഗീതം.

0: മാഷേ, സുഖാണോ?
1: ആ, സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
5: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: നിലമ്പൂരിൽ നിന്ന് ജയശ്രീ ആവശ്യപ്പെട്ട ഗാനം. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്പുറത്തിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: ഹരിഹരന്റെ വരികൾക്ക് ബോംബെ രവി സംഗീതം നൽകി. ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം മയൂഖം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മുക്കത്തുനിന്നും സരോജിനി.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
3: Your choice. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: മാറാട് നിന്നുള്ള ശ്രീദേവിയുടെ ഇഷ്ടഗാനം കേൾക്കാം. ചിത്രം ഭരതം, പാടിയത് യേശുദാസ്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ബി ആർ പ്രസാദിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം വെട്ടം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് വെള്ളിമാടകുന്നു നിന്നും നിഷ, ഷീന, മഞ്ജു.

0: ക്യുറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: കോഴിക്കോട് വെള്ളിമാടുകുന്നിൽ നിന്നും സിന്ധുവും സുഹൃത്തുക്കളും ആവശ്യപ്പെടുന്നു. മായാമയൂരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനത്തിനായി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രഘുകുമാറിൻ്റെ സംഗീതം.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
3: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: കൈതപ്പുറത്തിന്റെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം അയാൾ കഥ എഴുതുകയാണ്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പുതുശ്ശേരിയിൽ നിന്നും ധനുർവേദ്, കൃഷ്ണൻകുട്ടി, ബിസ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: യുവർ ചോയ്സ്.

0: ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: കൈതപ്പുറത്തിന്റെ വരികൾക്ക് ശരത് സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ക്ഷണക്കത്ത്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തോളിയിൽ നിന്ന് രജന, ദീപ്തി എന്നിവർ.

0: Cura സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Cura സ്റ്റീൽ ഡോർസ്, 20 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. Cura's.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ചിത്ര പാടിയ ഗാനം ചിത്രം ചിലമ്പ്. ഭരതന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാജേഷ് മുഴുപ്പിലങ്ങാട്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി യേശുദാസും മിൻമിനിയും പാടിയ ഗാനം ചിത്രം മേലെപ്പറമ്പിലാൺ വീട്. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മേപ്പയൂരിൽ നിന്നും ശ്രുതി.

0: മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ശരത് സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം തച്ചോളി വർഗീസ് ചേക്കും.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണാദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 500,000 രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഡെങ്കിപ്പനി കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നതിന് പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് നിരീക്ഷിക്കാൻ രാജ്യത്ത് ആദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ 1 സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക

ഇത്തവണ 30 കോടിയാക്കി. 50 ലക്ഷമായിരുന്ന 3-ാം സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. കേന്ദ്ര വനംമന്ത്രി ഭൂപേന്ദ്ര യാദവിനെ സന്ദർശിച്ച് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. മലപ്പുറം തവനൂരിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറ

0: മഴയും ചായയും പിന്നെ ഒറ്റീറ്റിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ, സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർണോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: ആ വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
5: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
6: ഷോപ്പിക്ക വെഡിംഗ്സ്,
7: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
8: പൽത്തെ

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിലൊരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും മൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി മൈ ജി ലാഭമഴ.
2: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
3: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
4: കിസ് മുഹ് സേ ധന്യവാദ് കരൂ ആപ്കാ?
5: ഇസി മുഹ് സേ കർ ദീജിയേ.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന് എവിടെയും കേറി നിക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്.

0: പരിസൻസ് ഛായ പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: മ്യൂസിക് നിക്സ്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
4: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
3: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
5: ബെനീസിയ ബാത്ത്വെയർസ്.
6: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
5: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
7: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: മ്യൂസിക് നിക്സ്.

ലോകകപ്പ് പ്രീ ക്വാർട്ടറിന്റെ അവസാന ദിനം നാടകീയവും ആവേശഭരിതവുമായ രണ്ടു പോരാട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ലോക ചാമ്പ്യന്മാരായ അർജന്റീന ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്തുമായി കൊമ്പുകോർത്തപ്പോൾ അറ്റ്ലാന്റയിലെ സ്റ്റേഡിയം ഒരു യുദ്ധക്കളമായി മാറി. തൊട്ടുപിന്നാലെ വാൻകൂവറിൽ യൂറോപ്യൻ അച്ചടക്കവുമായി എത്തിയ സ്വിറ്റ്സർലാൻഡും ലാറ്റിനമേരിക്കൻ തന്ത്രങ്ങളുമായി കൊളംബിയയും തമ്മിൽ മറ്റൊരു വൻ പോരാട്ടവും നടന്നു. അർജന്റീനയുടെ മത്സരത്തിലെ അത്ഭുതകരമായ തിരിച്ചുവരവും കൊളംബിയ സ്വിറ്റ്സർലാൻഡ് പോരാട്ടത്തിലെ അത്യന്തം തന്ത്രപരമായ പോരാട്ടവും കണ്ടാണ് ഫുട്ബോൾ ലോകകപ്പ് ക്വാർട്ടറിലേക്ക് കടക്കുന്നത്. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് അർജന്റീന ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്റ്റിനെ തകർത്തത്. രണ്ട് ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷമാണ് ലയണൽ മെസ്സിയുടെ നായകത്വത്തിൽ അർജന്റീന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്ന് നടത്തിയത്. മത്സരം ആരംഭിച്ച ആദ്യ നിമിഷങ്ങളിൽ തന്നെ അർജന്റീന പന്തടക്കത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. ലയണൽ മെസ്സിയും അലക്സിസ് മാക്കലിസ്റ്ററും ചേർന്ന് മധ്യനിരയിൽ കളിമനയാൻ ശ്രമിച്ചെങ്കിലും ഈജിപ്റ്റിന്റെ ശക്തമായ പ്രതിരോധം

യോധം അവരെ തുടക്കത്തിൽ തന്നെ തടഞ്ഞു നിർത്തി. എന്നാൽ മത്സരത്തിന്റെ 15 മിനിറ്റിൽ സ്റ്റേഡിയത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഈജിപ്ത് ആദ്യ ഗോൾ നേടി മുന്നിലെത്തി. വലതുഭാഗത്ത് നിന്ന് മാർവാൻ അറ്റിയ എടുത്ത മനോഹരമായ കോർണർ കിക്ക് അർജന്റീനൻ ഡിഫൻഡർമാരെ മറികടന്ന് പ്രതിരോധ താരം യാസർ ഇബ്രാഹിം ഒരു തകർപ്പൻ ഹെഡറിലൂടെ പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസിന് ഒന്ന് അനങ്ങാൻ പോലും ആ ഗോളിൽ അവസരം ലഭിച്ചില്ല. ഒരു ഗോൾ വഴങ്ങിയതോടെ സമനില ഗോളിനായി അർജന്റീന നിരന്തരമായി ആക്രമണം അഴിച്ചുവിട്ടു. ഇതിന്റെ ഫലമായി മത്സരത്തിന്റെ 35 മിനിറ്റിൽ അർജന്റീനയെ തേടി ഗോൾ അവസരവും എത്തി. അർജന്റീനയുടെ ഡിഫൻഡർ നിക്കോളാസ് ഡാഗ്ലിയാഫീക്കോയെ ഈജിപ്ഷ്യൻ വിങ്ങർ ഹൈസിം ഹസൻ കാൽവെച്ച് തടഞ്ഞു. ഡാഗ്ലിയാഫീക്കോ ഈജിപ്ഷ്യൻ ബോക്സിൽ വീണയുടൻ ഫ്രഞ്ച് റഫറി ഫ്രാൻസ്വാ ലെറ്റക്സിയർ പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. ഈജിപ്ത് താരങ്ങൾ ഇത് അർഹിക്കാത്ത പെനാൽറ്റിയാണെന്ന് പറഞ്ഞ് കടുത്ത പ്രതിഷേധമുയർത്തിയെങ്കിലും റഫറി തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. തുടർന്ന് 38 മിനിറ്റിൽ പെനാൽറ്റി കിക്ക് എടുക്കാൻ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എത്തി. സ്റ്റേഡിയം മുഴുവൻ മെസ്സി മന്ത്രങ്ങളാൽ മുഖരിതമായിരുന്ന ആ നിമിഷത്തിൽ മെസ്സി പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തൊടുത്ത ഇടംകാലൻ ഷോട്ട് ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർ മുസ്തഫ ഷോബേർ അവിശ്വസനീയമായ ഡൈവിംഗിലൂടെ തട്ടിയകറ്റി. ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ കീപ്പിംഗ് സേവുകളിൽ ഒന്നായിരുന്നു അത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഈജിപ്ത് 1-0 മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ കളി കൂടുതൽ നാടകീയമായ ഘട്ടത്തിലേക്ക് കടന്നു. 58 മിനിറ്റിൽ ഈജിപ്ഷ്യൻ ഹാഫിൽ നിന്നും ആരംഭിച്ച ഒരു കൌണ്ടർ അറ്റാക്കിനൊടുവിൽ ഹൈസിം ഹസൻ നൽകിയ പാസ് സ്വീകരിച്ച് മുഹമ്മദ് സലാഹ് ബോക്സിലേക്ക് പന്ത് നൽകുകയും അവിടെയുണ്ടായിരുന്ന മുസ്തഫ സീക്കോ പന്ത് കൃത്യമായി അർജന്റീനയുടെ വലയിലെത്തിക്കുകയും ചെയ്തു. ഈജിപ്റ്റ് താരങ്ങൾ 2-0 ലീഡ് ആഘോഷിച്ചെങ്കിലും അർജന്റീനൻ താരങ്ങൾ ഫൗളിനായി വാദിച്ചു. തുടർന്ന് റഫറി വാർ പരിശോധന നടത്തി. കളി തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് മധ്യനിരയിൽ വെച്ച് ഈജിപ്റ്റിന്റെ മർവാൻ അറ്റിയ അർജന്റീനൻ ഡിഫൻഡർ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്ന് റഫറി ആ ഗോൾ റദ്ദാക്കി. എന്നാൽ ഈ നിരാശ ഈജിപ്റ്റ് പെട്ടെന്ന് മറികടന്നു. 67 മിനിറ്റിൽ സൂപ്പർ താരം മുഹമ്മദ് സലാം വലതുവിങ്ങിലൂടെ ഡിഫൻഡർമാരെ വെട്ടിച്ച് ബോക്സിലേക്ക് ഒരു തകർപ്പൻ പാസ് നൽകി. ഓടിയെത്തിയ മുസ്തഫ സീക്കോ യാതൊരു പിഴവും വരുത്താതെ പന്ത് വലയിലാക്കി ഈജിപ്റ്റിന് 2-0 മുന്നിലെത്തിച്ചു. പരാജയം മുന്നിൽ കണ്ട അർജന്റീന പിന്നീട് തങ്ങളുടെ വിശ്വരൂപം പുറത്തെടുത്തു. 79 മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ലയണൽ മെസ്സി എടുത്ത അളന്നു തൂക്കിയ ഫ്രീ കിക് ക്രോസ് പ്രതിരോധ താരം ക്രിസ്ത്യൻ റൊമേറോ ഗംഭീര ഹെഡറിലൂടെ ഈജിപ്ഷ്യൻ വലയിലെത്തിച്ച് അർജന്റീനയ്ക്ക് പ്രതീക്ഷ നൽകി. വെറും 4 മിനിറ്റുകൾക്കപ്പുറം, അതായത് 83 മിനിറ്റിൽ, പെനാൽറ്റി പിഴവിന് ലയണൽ മെസ്സി പ്രായശ്ചിത്തം ചെയ്തു. ഗോൺസാലോ മോണ്ടിയൽ നൽകിയ പാസ് സ്വീകരിച്ച് ബോക്സിന് തൊട്ടുപുറത്തുനിന്ന ലയണൽ മെസ്സി തന്റെ പ്രശസ്തമായ ഇടംകാലുകൊണ്ട് ഒരു അവിശ്വസനീയ വെടിയുണ്ട ഷോട്ട് തൊടുത്തു. ഈജിപ്ഷ്യൻ ഗോൾ കീപ്പർക്ക് കൈപൊക്കാൻ പോലും അവസരം നൽകാതെ പന്ത് പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറിയതോടെ സ്കോർ 2-2 എന്ന നിലയിലായി. ഒടുവിൽ ഇഞ്ചുറി ടൈമിന്റെ 2 മിനിറ്റിൽ വലതുവിങ്ങിൽ നിന്നും ലൗട്ടാരോ മാർട്ടിനസ് ബോക്സിലേക്ക് നൽകിയ മനോഹരമായ ക്രോസ് മധ്യനിര താരം എൻസോ ഫെർണാണ്ടസ് ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ ഗോളാക്കി മാറ്റി അർജന്റീനയ്ക്ക് 3-2 ഐതിഹാസിക വിജയം സമ്മാനിച്ചു. എന്നാൽ കളി കഴിഞ്ഞയുടൻ മൈതാനം ഒരു യുദ്ധക്കളമായി മാറി. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷങ്ങളിൽ മുഹമ്മദ് സലാഹ് അർജന്റീനൻ പെനാൽറ്റി ബോക്സിനുള്ളിൽ ലിസാൻഡ്രോ മാർട്ടിനസിന്റെ ടാക്കിളിൽ വീണിരുന്നു. ഈജിപ്ത് പെനാൽറ്റിക്കായി വാദിച്ചെങ്കിലും റഫറിയും വാറും അത് നിഷേധിച്ചു. ഇതിന് പിന്നാലെ സമയം വൈകിപ്പിക്കാൻ ശ്രമിച്ച അർജന്റീന താരങ്ങളും ഈജിപ്ത് താരങ്ങളും തമ്മിൽ വലിയ കയ്യാങ്കളി അരങ്ങേറി. മുഹമ്മദ് സലാഹും റോഡ്രിഗോ ഡീപോളും തമ്മിൽ തുടങ്ങിയ തർക്കം പിന്നീട് ഇരു ടീമിലെയും മിക്ക കളിക്കാരും തമ്മിലുള്ള വലിയ തള്ളിലും വാക്കേറ്റത്തിലും കലാശിച്ചു. റഫറി ഈജിപ്ഷ്യൻ താരങ്ങളായ മുസ്തഫ ഷൊബൈർ, ഹംദി ഫത്തി, മർവാൻ അറ്റിയ, ഹൈസിം ഹസൻ എന്നിവർക്ക് മഞ്ഞക്കാട് നൽകിയാണ് കളി അവസാനിപ്പിച്ചത്. ഈ വലിയ പോരാട്ടത്തിന് തൊട്ടു പിന്നാലെയാണ് വാൻകൂവറിലെ ബിസി പ്ലേ സ്റ്റേഡിയത്തിൽ പ്രീ ക്വാർട്ടറിലെ അടുത്ത മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടിയത്. നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ നേടാനാകാത്തതിനെ തുടർന്ന് മത്സരം 0-0 എന്ന നിലയിൽ സമനിലയിൽ കലാശിച്ചു. തികച്ചും തന്ത്രപരവും പ്രതിരോധത്തിന് മാത്രം മുൻഗണന നൽകിയതുമായ ഒരു പോരാട്ടമായിരുന്നു ഇത്. ടൂർണമെന്റിലുടനീളം മികച്ച പ്രതിരോധം കാഴ്ചവെച്ച ഇരു ടീമുകളും ഈ നോക്കൌട്ട് മത്സരത്തിലും തങ്ങളുടെ ഗോൾ വല കാത്തു സൂക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു. സ്വിസ് ഡിഫൻഡർമാരായ മാനുവൽ അക്കാൻജിയും റിക്കാർഡോ റോഡ്രിഗസും കൊളംബിയൻ മുന്നേറ്റങ്ങളെ നിരന്തരമായി തടഞ്ഞു നിർത്തിയപ്പോൾ മറുഭാഗത്ത് കൊളംബിയയുടെ ഡാവിൻസൺ സാഞ്ചസും യെറിമിനെയും സ്വിസ് പടയ്ക്ക് ബോക്സിലേക്ക് വഴിയൊരുക്കിയില്ല. മത്സരത്തിൽ ഗോൾ കീപ്പർമാരുടെ അസാധ്യ പ്രകടനമാണ് ആരാധകർ കണ്ടത്. 21 മിനിറ്റിൽ കൊളംബിയയുടെ യുവതാരം ഗുസ്താവോ പൂവട്ട ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ഗോൾ എന്നുറച്ച ലോങ് റേഞ്ചർ ഷോട്ട് സ്വിസ് ഗോളി ഗ്രെഗോർ കോബൽ പറന്നു തട്ടിയകറ്റി. മറുവശത്ത് സ്വിറ്റ്സർലൻഡിന്റെ ഫാബിയൻ റീഡറും ഡാൻ എഡ്ഡോയും നടത്തിയ മികച്ച മുന്നേറ്റങ്ങൾ കൊളംബിയൻ ഗോൾ കീപ്പർ കാമിലോ വർഗാസ് സമർത്ഥമായി പ്രതിരോധിച്ചു. കൊളംബിയൻ ഫുട്ബോളിലെ ഇതിഹാസ താരം ജെയിംസ് റോഡ്രിഗസിന് ഈ മത്സരം അല്പം സ്പെഷ്യൽ ആയിരുന്നു. കൊളംബിയയ്ക്കായി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന റെക്കോർഡ് ജെയിംസ് റോഡ്രിഗസ് ഈ മത്സരത്തോടെ സ്വന്തമാക്കി. 131 മത്സരങ്ങൾ.
സ്വിസ് നിരയിൽ പരിക്കേറ്റ സൂപ്പർ താരം യൊഹാൻ മാൻസാമ്പിയുടെ അഭാവം അവരുടെ മുന്നേറ്റങ്ങളുടെ മൂർച്ച കുറച്ചിരുന്നു. നിശ്ചിത 90 മിനിറ്റിലും പിന്നീട് ലഭിച്ച

0: 30 മിനിറ്റ് എക്സ്ട്രാ ടൈമിലും ഇരു ടീമുകൾക്കും ഗോൾ കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീളുകയായിരുന്നു. സ്വിറ്റ്സർലൻഡിനായി ആദ്യ കിക്കെടുത്ത മാനുവൽ അക്കാൻചി പന്ത് കൃത്യമായി വലയിലെത്തിച്ചു. കൊളംബിയയുടെ ആദ്യ കിക്കെടുത്ത ജെയിംസ് റോഡ്രിഗസും ലക്ഷ്യം കണ്ടതോടെ ഷൂട്ടൌട്ട് കടുത്തു. സ്വിസ് നിരയിലെ റീഡറും ഹാലോയും തങ്ങളുടെ കിക്കുകൾ ഗോളാക്കി മാറ്റി. എന്നാൽ കൊളംബിയയുടെ മൂന്നാമത്തെ കിക്കെടുത്ത ഡാവിൻസൺ സാഞ്ചസിന്റെ ഷോട്ട് ക്രോസ് ബാറിലടിച്ച് പുറത്തേക്ക് തെറിച്ചതോടെ കൊളംബിയൻ ക്യാമ്പ് നിരാശയിലായി. തുടർന്ന് സ്വിറ്റ്സർലൻഡിന്റെ നാലാം കിക്കെടുത്ത ക്യാപ്റ്റൻ ഗ്രാനിറ്റ് ഷാക്കയ്ക്ക് പിഴച്ചില്ല. സ്കോർ സ്വിസ്സിന് അനുകൂലമായി. കൊളംബിയയെ മത്സരത്തിൽ നിലനിർത്താൻ അടുത്ത കിക്ക് ഗോളാക്കേണ്ടത് അനിവാര്യമായിരുന്ന ഘട്ടത്തിൽ അവരുടെ മുന്നേറ്റ താരം കുച്ചോ ഹെർണാൻഡസ് എത്തിയെങ്കിലും അദ്ദേഹത്തിന്റെ ഷോട്ട് സ്വിസ് ഗോളി ഗ്രെഗോർ കോർബൽ തകർപ്പൻ ഡൈവിംഗിലൂടെ തട്ടിയകറ്റി. ഇതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 എന്ന സ്കോറിന് സ്വിറ്റ്സർലൻഡ് ആവേശജ്വലമായ വിജയം ഉറപ്പാക്കി ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ അവസാനിച്ചതോടെ അവശേഷിക്കുന്ന 8 ടീമുകൾ തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ ആവേശകരമായ ചിത്രം പൂർണ്ണമായിരിക്കുകയാണ്. ലോകകപ്പിന്റെ അവസാന 8 ഇടം പിടിച്ചിരിക്കുന്ന ടീമുകൾ ഫ്രാൻസ്, മൊറോക്കോ, സ്പെയിൻ, ബെൽജിയം, നോർവേ, ഇംഗ്ലണ്ട്, അർജന്റീന, സ്വിറ്റ്സർലൻഡ് എന്നിവരാണ്. ആദ്യ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യൂറോപ്യൻ വമ്പന്മാരായ ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. ജൂലൈ 10 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 1:30 ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ വച്ചാണ് ഈ മത്സരം നടക്കുക. ടൂർണമെന്റിലുടനീളം അതിശക്തമായ ആക്രമണ ഫുട്ബോൾ കളിക്കുന്ന ഫ്രാൻസിന്റെ പ്രധാന ആയുധം കിലിയൻ എംബാപ്പയാണ്. എംബാപ്പയുടെ വേഗതയും ഒലിവിർ ജെറൂഡിന്റെ ഫിനിഷിംഗും അന്റോയിൻ ഗ്രീസ്മാൻ നയിക്കുന്ന മധ്യനിരയും ഏതു പ്രതിരോധത്തെയും തകർക്കാൻ ശേഷിയുള്ളതാണ്. എന്നാൽ മൊറോക്കോയാകട്ടെ കടുത്ത പ്രതിരോധ കോട്ട കെട്ടി കളി നിയന്ത്രിക്കുന്നതിൽ വിദഗ്ധരാണ്. അഷ്റഫ് ഹക്കിമി നയിക്കുന്ന പ്രതിരോധവും യാസിൻ ബോണോ എന്ന ലോകോത്തര ഗോൾ കീപ്പറുമാണ് മൊറോക്കോയുടെ കരുത്ത്. ഫ്രാൻസിന്റെ അതിവേഗ ആക്രമണങ്ങളും മൊറോക്കോയുടെ അച്ചടക്കമുള്ള പ്രതിരോധവും തമ്മിലുള്ള കടുത്ത പോരാട്ടമായിരിക്കും ഇത്. രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ കരുത്തരായ ബെൽജിയവുമായി ഏറ്റുമുട്ടും. ജൂലൈ 11 ശനിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 12:30 ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ വെച്ച് ഈ പോരാട്ടം അരങ്ങേറുന്നത്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ പന്തടക്കവും കൃത്യമായ പാസിംഗും കാഴ്ചവെക്കുന്ന ടീമാണ് സ്പെയിൻ. പെഡ്രി, ഗാവി എന്നിവരുടെ മധ്യനിരയിലെ നിയന്ത്രണവും വിങ്ങുകളിലൂടെ അതിവേഗം മുന്നേറുന്ന അൽവാരോ മൊറാട്ടയുടെ പ്രകടനവുമാണ് സ്പെയിനിന്റെ മുഖമുദ്ര. മറുഭാഗത്ത് ബെൽജിയം തങ്ങളുടെ സുവർണ തലമുറയുടെ കരുത്തിലാണ് പൊരുതുന്നത്. കെവിൻ ഡി ബ്രൂയിനെ നയിക്കുന്ന മധ്യനിരയും റൊമേലു ലുക്കാക്കുവിന്റെ കായികക്ഷമതയും ഏതു വമ്പന്മാരെയും തളയ്ക്കാൻ പോകുന്നതാണ്. സ്പെയിനിന്റെ ടാറ്റാക്ക ശൈലിയും ബെൽജിയത്തിന്റെ കൗണ്ടർ അറ്റാക്കുകളും തമ്മിലുള്ള ഈ ക്ലാസിക് പോരാട്ടം പ്രവചനാതീതമാണ്. മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ യൂറോപ്യൻ കരുത്തരായ നോർവേ ഫുട്ബോളിന്റെ ഈറ്റില്ലമായ ഇംഗ്ലണ്ടുമായി നേർക്കുനേർ വരും. ജൂലൈ 12 ഞായറാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ വെച്ച് ഈ മത്സരം നടക്കുക. നോർവേയുടെ ഏറ്റവും വലിയ കരുത്ത് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ എർലിംഗ് ഹാലൻഡാണ്. ഹാലൻഡിന്റെ ഗോൾ അടിക്കാനുള്ള അസാധ്യമായ കഴിവും മാർട്ടിൻ ഒഡേഗാർഡ് മധ്യനിരയിൽ നിന്ന് നൽകുന്ന കൃത്യമായ പാസുകളുമാണ് നോർവേയുടെ പ്രധാന ആയുധം. ഇംഗ്ലണ്ടാകട്ടെ ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരടങ്ങുന്ന വൻ താരനിരയുമായാണ് എത്തിയിരിക്കുന്നത്. ബെല്ലിംഗ്ഹാമിന്റെ മധ്യനിരയിലെ മുന്നേറ്റങ്ങളും ജോൺ സ്റ്റോൺസ് നയിക്കുന്ന പ്രതിരോധവും ഇംഗ്ലണ്ടിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. ഹാലൻഡിന് ഇംഗ്ലീഷ് പ്രതിരോധം എങ്ങനെ പൂട്ടുമെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ മത്സരത്തിന്റെ ഫലം. നാലാമത്തെയും അവസാനത്തെയും ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നത്. ജൂലൈ 12 ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 6:30 കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് ഈ ആവേശ പോരാട്ടം നടക്കുക. പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെ 2 ഗോളുകൾക്ക് പിന്നിൽ നിന്ന ശേഷം 3-2 എന്ന സ്കോറിന് അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തിയ അർജന്റീന വലിയ ആത്മവിശ്വാസത്തിലാണ്. ലയണൽ മെസ്സിയുടെ മാന്ത്രിക ഫോമും നായകത്വവുമാണ് അർജന്റീനയുടെ ഏറ്റവും വലിയ കരുത്ത്. മറുഭാഗത്ത് കൊളംബിയയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 4-3 കീഴടക്കിയെത്തുന്ന സ്വിറ്റ്സർലൻഡ് അച്ചടക്കമുള്ള പ്രതിരോധ ഫുട്ബോൾ കളിക്കുന്നവരാണ്. ഗ്രെഗോർ കോബൽ എന്ന ലോകോത്തര ഗോൾ കീപ്പറും മാനുവൽ അക്കാൻചിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിരയുമാണ് സ്വിസ് പടയുടെ കരുത്ത്. ഗ്രാനിറ്റ് ഷാക്ക നയിക്കുന്ന മധ്യനിര അർജന്റീനൻ മുന്നേറ്റങ്ങളെ പ്രതിരോധിച്ചു നിർത്തി കൗണ്ടർ അറ്റാക്കുകളിലൂടെ ഗോൾ നേടുക എന്ന തന്ത്രമായിരിക്കും പയറ്റുക.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.
2: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിക്കണ്ടല്ലോ.
3: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
2: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
4: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.

0: നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
2: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura Steel Doors, 20 years of trusted expertise in steel door manufacturing. Cura's.
1: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
2: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
1: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വിലക്കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണ പച്ചക്കറി കൃഷിയിൽ ജൈവദ്രാവക വളങ്ങളുടെ ഉപയോഗം, ഈ വിഷയത്തെ അധികരിച്ചുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് ഞാറ്റുവേലയിൽ. ഈ അഭിമുഖത്തിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഫാം അസിസ്റ്റന്റ് ശ്രീമതി ഷഫ്ന SH. ഒപ്പം പങ്കെടുക്കുന്നത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ JS.
6: ഓണക്കാലം വരവായല്ലോ. ഓണത്തിനുള്ള പച്ചക്കറി കൃഷി ചെയ്യുന്ന സമയമാണിപ്പോൾ. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും ഒക്കെ കൃഷി ചെയ്യുന്ന വീട്ടമ്മമാരും ഇപ്പോൾ പച്ചക്കറി കൃഷി ആരംഭിച്ചിട്ടുണ്ട്. വിഷമില്ലാത്ത ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിനും

0: അതോടൊപ്പം തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് നല്ല ഉൽപ്പാദനം ലഭിക്കുന്നതിനും നമുക്ക് എന്തൊക്കെ വളങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്?
1: ജൈവദ്രാവക വളങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൃഷിയിടത്തിൽ ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വളങ്ങളാണ്. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയിൽ പോഷകങ്ങളുടെ അളവ് വളരെ കൂടുതലാണ്. ഇവ ദ്രാവക രൂപത്തിലുള്ളവയാണ്. ഇത് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്നു. ഇതിലൂടെ സസ്യവളർച്ച മെച്ചപ്പെടുകയും പൂക്കളും കായ്കളും വളരെ അധികം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനവും വർദ്ധിക്കുന്നുണ്ട്.
0: ജൈവദ്രാവക വളങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് പഞ്ചഗവ്യമാണല്ലോ. എന്താണ് ഈ പഞ്ചഗവ്യം?
1: സസ്യങ്ങളുടെ വളർച്ചയെയും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വളരെയധികം ഗുണമേന്മയുള്ള ഒരു ജൈവ ഉൽപ്പന്നമാണ് ഈ പഞ്ചഗവ്യം. പഞ്ചഗവ്യം എന്നതിൽ പഞ്ച എന്ന് ഉദ്ദേശിക്കുന്നത് അഞ്ച്, ഗവ്യം എന്നാൽ പശു. അതായത് പശുവിൽ നിന്നുള്ള അഞ്ച് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് പുളിപ്പിച്ചുണ്ടാക്കുന്ന ജൈവവളമാണ് പഞ്ചഗവ്യം.
0: എങ്ങനെയാണ് ഈ പഞ്ചഗവ്യം തയ്യാറാക്കുന്നത്?
1: നമുക്ക് പഞ്ചഗവ്യം തയ്യാറാക്കാനായിട്ട് ഒരു വലിയ പ്ലാസ്റ്റിക് ബക്കറ്റോ മൺപാത്രമോ ആദ്യം വേണം. അല്ലെങ്കിൽ ഒരു സിമൻ്റ് ടാങ്കോ എടുക്കാവുന്നതാണ്. ആദ്യമായി 7 കിലോ ചാണകം 1 കിലോ പശുവിൻ നെയ്യുമായി ചേർത്തിളക്കണം. എന്നിട്ട് 3 ദിവസം മാറ്റിവെക്കണം. പാത്രത്തിൻ്റെ വായുഭാഗം ഒരു നെറ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചോ നന്നായി മൂടിവെക്കണം. ഇത് പ്രാണികൾ മുട്ടയിടുന്നത് തടയാനായിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെയും വൈകുന്നേരവും നന്നായി ഇളക്കിക്കൊടുക്കണം. ഒരു 3 ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് 10 ലിറ്റർ ഗോമൂത്രവും 10 ലിറ്റർ വെള്ളവും ചേർത്ത് 15 ദിവസം മൂടി സൂക്ഷിക്കണം. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും 2 നേരം ഇളക്കിക്കൊടുക്കണം. എന്നിട്ടൊരു 15 ദിവസം കഴിഞ്ഞിട്ട് 3 ലിറ്റർ പശുവിൻ പാല്, 2 ലിറ്റർ തൈര്, 3 ലിറ്റർ കരിക്കിൻ വെള്ളം, 3 കിലോഗ്രാം ശർക്കര, 12 നല്ല പഴുത്ത പൂവൻ പഴം ഇവ ചേർത്ത് നന്നായി ഇളക്കിക്കൊടുക്കണം. ഇത് നന്നായി മൂടി സൂക്ഷിക്കണം. എല്ലാ ദിവസവും നേരത്തെ പറഞ്ഞ പോലെ 2 നേരം ഇളക്കിക്കൊടുക്കണം. ഒരു 30 ദിവസം കഴിയുമ്പോൾ പഞ്ചഗവ്യം റെഡിയാകും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തണലുള്ള ഒരു സ്ഥലത്ത് വേണം പഞ്ചഗവ്യം സൂക്ഷിക്കേണ്ടത്.
0: ഈ പഞ്ചഗവ്യം പച്ചക്കറികളിൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? എത്ര അളവിൽ ഉപയോഗിക്കണം?
1: പഞ്ചഗവ്യമായിക്കഴിഞ്ഞാൽ ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. സാധാരണയായി 30 മില്ലി പഞ്ചഗവ്യം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ഇലകളിൽ തളിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് പവർ സ്പ്രേയറുകളാണെങ്കിൽ 10 ലിറ്റർ കപ്പാസിറ്റിയുള്ള പവർ സ്പ്രേയറിൽ 300 മില്ലി ഒരു ടാങ്കിൽ നിറച്ച് നമുക്ക് അടിക്കാവുന്നതാണ്. വേറൊരു രീതി എന്ന് പറയുന്നത് ജലസേചനത്തിനായുള്ള വെള്ളത്തിൽ കലക്കിയും ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ 1 ഹെക്ടറിന് 50 ലിറ്റർ പഞ്ചഗവ്യം ജലസേചനത്തിലൂടെ നമുക്ക് നൽകാനാവും. ഇത് കൂടാതെ വിത്തുകളും തൈകളും നടുന്നതിന് മുമ്പ് 1-3% വീര്യത്തിൽ പഞ്ചഗവ്യ ലായനിയിൽ 20 മിനിറ്റ് മുക്കിവെക്കുന്നത് നല്ലതാണ്. പഞ്ചഗവ്യം ചെടികളിൽ പ്രാരംഭഘട്ടത്തിൽ ഉപയോഗിക്കുമ്പോൾ 2 ആഴ്ചയിൽ 1 സ്പ്രേ എന്ന തോതിലും പിന്നീട് പൂവിടാനും കായുണ്ടാകാനും വേണ്ി കൊടുക്കുമ്പോൾ 10 ദിവസത്തിൽ 2 സ്പ്രേ എന്ന തോതിലും നമുക്ക് കൊടുക്കാവുന്നതാണ്.
0: പഞ്ചഗവ്യം കൂടാതെ ഫിഷമിനോ ആസിഡും ഒരു ജൈവദ്രാവക വളമാണല്ലോ, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്?
1: ഫിഷമിനോ ആസിഡ് എന്ന് പറയുന്നത് മത്സ്യമാലിന്യങ്ങളും ശർക്കരയും ഉപയോഗിച്ച് പുളിപ്പിച്ച് തയ്യാറാക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ധാരാളം നൈട്രജനും ധാരാളം അമിനോ ആസിഡും അടങ്ങിയിട്ടുണ്ട്. ദ്രാവക രൂപത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇലകളിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ അവയ്ക്കിത് ആഗിരണം ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ചീര, വെണ്ട, മുളക്, വഴുതന തുടങ്ങിയ വിളകളിലൊക്കെ ഇത് വളരെ പ്രയോജനകരമാണ്.
0: ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന രീതി ഒന്ന് വിശദീകരിക്കാമോ?
1: ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാനായിട്ട് 5 കിലോ മത്സ്യം, 5 കിലോ ശർക്കര എന്നിവയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി മുമ്പ് കിട്ടിയിരുന്ന മത്തി എന്ന മത്സ്യം ഇതിന് വളരെ അനുയോജ്യമാണ്. ഇതുണ്ടാക്കാനായി 5 കിലോ മത്സ്യമെടുത്ത് മീൻ കുടൽ മാറ്റിയ ശേഷം ചെറിയ കഷ്ണങ്ങളായി മുറിക്കണം. കുടൽ മാറ്റുന്നത് ദുർഗന്ധമുണ്ടാകാതിരിക്കാനാണ്. ശേഷം ഇതിൽ ശർക്കര ചേർത്ത് കൊടുക്കണം. എത്ര മത്സ്യമാണോ എടുക്കുന്നത് അതേ അളവിൽ തന്നെ ശർക്കരയും എടുക്കണം. ശർക്കര പൊടിച്ചാണ് ഇതിൽ ചേർക്കേണ്ടത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു ബക്കറ്റോ ഒരു മൺകലമോ എടുക്കാം. ശേഷം അതിനകത്തേക്ക് മീനും ശർക്കരയും ലെയർ ലെയറായിട്ട് ഇടണം. അത് കഴിഞ്ഞ് നന്നായി ഇളക്കിക്കൊടുക്കണം. ശേഷം ഇത് നന്നായി അടച്ച് സൂക്ഷിക്കണം. ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പാടില്ല. 30 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് റെഡിയാകും.
0: പഞ്ചഗവ്യം ഉപയോഗിച്ചതുപോലെ തന്നെയാണോ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കേണ്ടത്?
1: പഞ്ചഗവ്യം പോലെ തന്നെയാണ് ഇതും കൊടുക്കേണ്ടത്. ഇലകളിൽ തളിച്ചോ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ ജലസേചനത്തിലൂടെ കൊടുക്കുകയോ ചെയ്യാം. പക്ഷേ കൊടുക്കേണ്ട അളവിൽ വ്യത്യാസമുണ്ട്. 5 മില്ലി അമിനോ ആസിഡ്

0: ലിറ്റർ വെള്ളത്തിൽ കലക്കി വേണം ഇലകളിൽ തളിക്കാൻ. മണ്ണിലൊഴിക്കുന്നതിനായിട്ടാണെങ്കിൽ 10 മില്ലി അമിനോ ആസിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കണം.
1: ജീവാമൃതവും ഒരു ജൈവദ്രാവക വളമല്ലേ?
0: അതെ, ജീവാമൃതവും ജൈവദ്രാവക വളമാണ്. ജീവാമൃതം പ്രധാനമായും മണ്ണിലെ ഗുണകരമായ സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഇതുണ്ടാക്കാനായി 10 കിലോ ചാണകം, 10 ലിറ്റർ ഗോമൂത്രം, 200 ലിറ്റർ വെള്ളം, 2 കിലോഗ്രാം ശർക്കര, 2 കിലോഗ്രാം പയറുപൊടി, ആവശ്യത്തിന് മണ്ണ് ഇത്രയും വേണം. ഇത് തയ്യാറാക്കുന്നതിനായി നമുക്കൊരു പ്ലാസ്റ്റിക് ബാരൽ എടുക്കാം. ഇതിലേക്ക് 200 ലിറ്റർ വെള്ളമെടുത്ത് മുന്നേ പറഞ്ഞ ചാണകം, ഗോമൂത്രം, പയറുപൊടി, ശർക്കര, മണ്ണ് ഇവ ചേർത്ത് നന്നായി യോജിപ്പിച്ച് ഇളക്കണം. ഇതൊരു ചാക്കുപയോഗിച്ച് മൂടിവെക്കാം. ദിവസവും രാവിലെയും വൈകിട്ടും ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് ഘടികാരദിശയിൽ 3 മിനിറ്റെങ്കിലും ഇളക്കണം. ചൂട് കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ 1 ദിവസത്തിനുള്ളിലും തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലങ്ങളിൽ 3 ദിവസത്തിനുള്ളിലും ജീവാമൃതം റെഡിയാകും. ഇത് നമുക്ക് ജലസേചനത്തിലൂടെ നൽകാനാകും. ജലസേചനത്തിലൂടെ നൽകുമ്പോൾ ഏക്കറിന് 200 ലിറ്റർ എന്ന അളവിൽ വേണം ഇത് ഉപയോഗിക്കാൻ. പിന്നെ ജീവാമൃതം ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വളം തയ്യാറാക്കി 1 ആഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിക്കണം. പിന്നെ ജീവാമൃതം തളിച്ചതിന് ശേഷം 12 മണിക്കൂർ ചെടികൾക്ക് വെള്ളം നൽകാൻ പാടില്ല.
1: ഇതല്ലാതെ സാധാരണയായി ഉപയോഗിക്കുന്ന വേറെയും ജൈവദ്രാവക വളങ്ങളുണ്ടോ?
0: തീർച്ചയായും ധാരാളം ജൈവദ്രാവക വളങ്ങളുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ് എഗ് അമിനോ ആസിഡ്. ഇപ്പോൾ ധാരാളമായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനായി നമുക്ക് കോഴിമുട്ടയും നാരങ്ങാനീരും ശർക്കരയും മാത്രമാണ് ആവശ്യം. ധാരാളം കാൽഷ്യവും അമിനോ ആസിഡും സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ജൈവദ്രാവക വളക്കൂട്ടാണിത്. ഇതുണ്ടാക്കാനായി നമുക്ക് 7 മുട്ട ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ എടുക്കാം. ഇതിലേക്ക് മുട്ട മുങ്ങുന്നത് വരെ നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കണം. ഏകദേശം 7 മുട്ടയ്ക്കൊരു 10 മുതൽ 15 വരെ നാരങ്ങ വേണ്ടിവരും. ശേഷം വായു കടക്കാത്ത രീതിയിൽ 2 ആഴ്ച ഈ ബോട്ടിൽ അടച്ച് സൂക്ഷിക്കണം. 2 ആഴ്ച കഴിഞ്ഞ് ബോട്ടിൽ തുറന്ന് മുട്ട ഉടച്ച് അതിനോട് ചേർക്കണം. ശേഷം ഇതിലേക്ക് 250 ഗ്രാം ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം. ഇത് ഒരു 10 ദിവസം അടച്ച് സൂക്ഷിക്കണം. 10 ദിവസം കഴിഞ്ഞ് എഗ് അമിനോ ആസിഡ് റെഡിയാകും. ഇത് നമുക്ക് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടികളിൽ തളിക്കാം.
1: പഞ്ചഗവ്യം, ജീവാമൃതം, ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് ഇവയെല്ലാം നമ്മളിപ്പോൾ കേട്ടു. ഇതുകൂടാതെ ഇനിയും ഒരുപാട് ജൈവദ്രാവക വളങ്ങളുണ്ടോ?
0: തീർച്ചയായും ഒരുപാടുണ്ട്. അവയിൽ ചിലതാണ് ദശഗവ്യം, ഗുണപ്പജല, വെർമി വാഷ്, കമ്പോസ്റ്റ് ടീ, ബയോഗ്യാസ് സ്ലറി, ചാണക സ്ലറി ഇവയെല്ലാം. ആദ്യം നമുക്ക് വെർമി വാഷ് എന്താണെന്ന് നോക്കാം. മണ്ണിരെ കമ്പോസ്റ്റ് യൂണിറ്റിൽ നിന്നും ലഭിക്കുന്ന ദ്രാവകമാണ് വെർമി വാഷ്. ഇതിൽ സസ്യവളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹോർമോണുകളും സൂക്ഷ്മ മൂലകങ്ങളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളവുമായി ചേർത്ത് നേർപ്പിച്ച് ചെടികളിൽ തളിക്കാവുന്നതാണ്. രണ്ടാമതായി ദശഗവ്യം. ദശഗവ്യം എന്ന് പറയുന്നത് പഞ്ചഗവ്യത്തിൽ നിന്നും അതുപോലെ പല ചെടികളുടെ സത്തിൽ നിന്നും 10 ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ജൈവ ഉൽപ്പന്നമാണ്. അതായത് 10 ചെടികളുടെ ഇലകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ആര്യവേപ്പ്, നൊച്ചി, കുലിഞ്ചി, ഉമ്മം, കടലാവണക്ക്, ആടലോടകം, പൊങ്ങം ഇവയുടെ ഇല ഗോമൂത്രവുമായി 1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞ് ഇത് അരിച്ചെടുക്കണം. ഇങ്ങനെ ലഭിക്കുന്ന 1 ലിറ്റർ സത്ത് 5 ലിറ്റർ പഞ്ചഗവ്യവുമായി ചേർത്ത് ഇളക്കി 30 ദിവസം സൂക്ഷിക്കണം. 30 ദിവസം കഴിഞ്ഞ് ഇത് നമുക്ക് നേർപ്പിച്ച് ചെടികളിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ അളവും പഞ്ചഗവ്യത്തിൻ്റെ പോലെ തന്നെയാണ്. 3% വീര്യത്തിൽ തളിക്കാം.
1: അപ്പോൾ ഈ ഗുണപ്പജല എന്താണ്?
0: ഗുണപ്പജല ഒരു പരമ്പരാഗത ജൈവദ്രാവക വളമാണ്. ഇതിനുവേണ്ടി 1 കിലോഗ്രാം മത്സ്യം അല്ലെങ്കിൽ മാംസത്തിൻ്റെ അവശിഷ്ടം, 1 ലിറ്റർ പാല്, 1 കിലോഗ്രാം നെയ്യ്, 1/2 കിലോഗ്രാം തേൻ ഇവ ചേർത്ത് മൺപാത്രത്തിൽ തിളപ്പിച്ച് ശേഷം ഇതിലേക്ക് 1-5 ലിറ്റർ ചൂടുവെള്ളം ചേർത്ത് ഇറുകിയ ലിഡ് ഉപയോഗിച്ച് അടച്ചു വെക്കണം. 14 ദിവസം ഇൻക്യുബേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ അളവ് 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലാണ്.
1: നേരത്തെ പറഞ്ഞ ജൈവദ്രാവക വളങ്ങളുടെ കൂട്ടത്തിൽ ബയോഗ്യാസ് സ്ലറി ഉണ്ടായിരുന്നല്ലോ, അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്?
0: ബയോഗ്യാസ് സ്ലറി എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം തുടങ്ങിയ മൂലകങ്ങളടങ്ങിയ മികച്ച ഒരു ജൈവവളമാണ്. ഇത് നമുക്ക് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്. ഇത് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കും.
1: ഇപ്പോൾ ഇത്രയും ജൈവദ്രാവക വളങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ, കർഷകർ ഉപയോഗിക്കുമ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ജൈവദ്രാവക വളങ്ങൾ എപ്പോഴും നമുക്ക് ആവശ്യമായ അളവിൽ മാത്രം തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് ഉചിതം. പിന്നെ ഇവ നിർദ്ദേശിച്ച അളവിൽ മാത്രം ഉപയോഗിക്കണം. തളിക്കുന്നതിന് മുമ്പേ എല്ലാ ജൈവദ്രാവക വളങ്ങളും നന്നായിട്ട് അരിച്ചെടുക്കണം. ഉച്ച സമയത്ത് തളിക്കാതെ രാവിലെയോ വൈകുന്നേരമോ തളിക്കുന്ന

0: അതാണ് ഏറ്റവും നല്ലത്. ജൈവദ്രാവക വളങ്ങൾ പെട്ടെന്നുള്ള പോഷക ലഭ്യത ഉറപ്പാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം അടിവളമായി ചാണകം, കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, കോഴിവളം, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി തുടങ്ങിയ ജൈവവളങ്ങളും നൽകേണ്ടതാണ്.
1: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓണക്കാല പച്ചക്കറി കൃഷിക്ക് വേണ്ടി തയ്യാറാകുന്ന കർഷകരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ?
0: ഒരുപാട് ജൈവദ്രാവക വളങ്ങൾ ലഭ്യമായ ഈ സാഹചര്യത്തിൽ എല്ലാ ദ്രാവക വളങ്ങളും ഒരേ സമയം ഉപയോഗിക്കേണ്ടതില്ല. കർഷകർക്ക് ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് അവരുടെ വിളയുടെ വളർച്ചാഘട്ടവും മനസ്സിലാക്കി ഒന്നോ രണ്ടോ ജൈവദ്രാവക വളങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം.
2: വീട്ടിൽ നമുക്ക് ലഭ്യമായ വസ്തുക്കൾ കൊണ്ട് ജൈവദ്രാവക വളങ്ങൾ തയ്യാറാക്കി ഉപയോഗിച്ചാൽ സുരക്ഷിതമായ പച്ചക്കറി ഉത്പാദനം സാധ്യമാകും. മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ചെലവ് കുറയ്ക്കാനും ഇത് സഹായകമാകും. ഈ ഓണക്കാലത്ത് എല്ലാവർക്കും സ്വന്തമായി പച്ചക്കറി കൃഷി ചെയ്ത് വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാം. വളരെ പ്രയോജനപ്രദമായ ഈ വിവരങ്ങൾ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫാം അസിസ്റ്റന്റ് ശ്രീമതി ഷഫ്ന എസ് എച്ച്, ഒപ്പം പങ്കെടുത്തത് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയിലെ വീഡിയോ പ്രോഗ്രാം അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി ജെഫിൻ ജെ എസ്. ഇനി ഒരറിയിപ്പ്. കേരളത്തിലെ കർഷകരെയും കാർഷിക വികസനത്തിനായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെയും അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനും കാർഷിക മേഖലയിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനുമായി സംസ്ഥാന സർക്കാർ കർഷക അവാർഡുകൾ എല്ലാ വർഷവും നൽകിവരുന്നു. 2025 സംസ്ഥാന കർഷക അവാർഡിന് ഇപ്പോൾ അപേക്ഷിക്കാം. ഈ മാസം 13 വരെയാണ് പൂരിപ്പിച്ച അപേക്ഷകൾ കൃഷിഭവനിൽ സമർപ്പിക്കേണ്ടത്. വിശദവിവരങ്ങൾ www.karshikakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്.
3: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: മഴയും ചായയും പിന്നെ ഒ ടി ടിയിൽ ഒരു സൂപ്പർ സിനിമയും.
2: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും വൈ ജി ലാഭമഴ ഓഫറിലാണെങ്കിലോ
1: രസം നാലിരട്ടി.
2: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി വൈ ജി ലാഭമഴ.
3: FM പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ അപകടത്തിൽ പദ്ധതി നടത്തിപ്പുകാരുടെയും കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്ത് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നു. ദേശീയ ദന്തൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ഗവൺമെന്റ് ദന്തൽ കോളേജിൽ ദന്തൽ കോളേജ് പ്രിൻസിപ്പൽമാരുടെ മേഖലാതല യോഗം നടത്തി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി ഉൾപ്പെടെ പ്രമുഖർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളുടെ പുരോഗതി പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട്

ഇട്ട് നിരീക്ഷിക്കാൻ രാജ്യത്ത് ആദ്യമായി ഓപ്പൺ പോർട്ടൽ ആരംഭിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
4: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
3: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
4: മൈജി ലാഭമഴ,
3: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.

0: ഇളയ നില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
3: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
2: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
3: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: ഓ, ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
3: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
4: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
5: കോളിവുഡ് ഹിറ്റ്സ്.

0: അംഗ എഹ്സാസ്.
1: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
1: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
2: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.

ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കേ, ഈ ചിത്രത്തിനു വേണ്ടി കുമാർ സാനുവും ലതാ മങ്കേഷ്കറും പാടിയ ഗാനം.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: ഇനി റബ്നെ ബനാദി ജോഡി എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം പാടിയ ഗാനം കേൾക്കാം.

0: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
1: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
0: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈ ജി ലാഭമഴ, കൂടെ ബാങ്ക് ക്യാഷ് ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
2: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
3: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
4: ഗാനരചന ജാവേദ് അക്തർ, സംഗീതം രാഹുൽ ദേവ് ബർമൻ. കുമാർ സാനു പാടിയ ഈ ഗാനം 1942 എ ലവ് സ്റ്റോറി എന്ന ചിത്രത്തിൽ നിന്നും.

കൽഹോ നാഹോ ഈ ചിത്രത്തിനു വേണ്ടി അൽക യാഗ്നിക്, ഷാൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ ഇസാൻ ലോയ്.

0: ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യുറാസ്.
1: രചന ആനന്ദ് ഭക്ഷി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ. മുകേഷ്, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയ ഈ ഗാനം മിലൻ എന്ന ചിത്രത്തിൽ നിന്നും.

0: ആകാശവാണി 103.6 റിയൽ FM സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഉദ്യോഗസ്ഥ തലത്തിലെ അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലാണ് പുതുക്കിയ വിജിലൻസ് മാനുവൽ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ തുടരുന്നു. നാളെയാണ് സമാപനം. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദുകൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 85 പേർ അറസ്റ്റിലായി. 78 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 6075 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 കർഷക അവാർഡുകൾക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നൽകുന്ന അവാർഡിന് 2025-26 വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. സംസ്ഥാന ഗതാഗത വകുപ്പിന് കീഴിലുള്ള വിവിധ നിർവഹണ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണ് 10 വീടുകൾക്ക് കേടുപാടുണ്ടായി. ഇന്നലെ 4 വീടുകൾക്ക് കേടുപറ്റി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലാൻഡ് എന്നീ ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 7 മണിക്ക്.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.

0: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: ഗാനകേളി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന ONV, സംഗീതം ഇളയരാജ.

0: 3.6 റിയൽ എഫ്എം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനകേളിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനത്തോടെ ആരംഭിക്കാം. രചന ONV, സംഗീതം ഇളയരാജ.

0: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
1: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
0: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
1: മൈജി ലാഭമഴ,
0: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്, വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
6: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
7: ഗാനകേളിയിൽ ഇനി ONV കുറുപ്പിന്റെ വരികൾക്ക് രവി ബോംബെ ഈണമിട്ട് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം നഖക്ഷതങ്ങൾ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ബോംബെ രവി. യേശുദാസും സംഘവും പാടിയ ഈ ഗാനം സർഗം എന്ന ചിത്രത്തിൽ നിന്നും.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഗാനകേളിയിൽ ഇനി ജോൺസന്റെ ഇനത്തിൽ ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചുരം. ഗാനരചന ഡോക്ടർ രാജീവ്.

0: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
1: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
0: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
1: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
2: 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: പി ജയചന്ദ്രനും ഒപ്പം സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം 2 ഭാവം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ
2: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
3: ഗാനകേളി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം 6:40 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത, 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുപ്രധാന മേഖലകളിലെ സഹകരണം സംബന്ധിച്ച ചർച്ചകൾ ഇരുവർക്കുമിടയിൽ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിലും ശ്രീ മോദി പങ്കെടുക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. ജക്കാർത്തയിലും യോഗ്യകർത്തയിലും വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചത്. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവരെയും മുഖ്യമന്ത്രി സന്ദർശിച്ചു. ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഇടവിട്ടുണ്ടാകുന്ന മഴ തെരച്ചിലിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: കള്ളാടിയിലെത്തിയ മുഖ്യമന്ത്രി കൊങ്കൺ റെയിൽവേ അധികൃതരും നിർമ്മാണ കമ്പനിയായ ദിൽബ് ബിൽഡേഴ്സുമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. മണ്ണിടിച്ചിൽ പ്രദേശത്തും രക്ഷപ്പെട്ട തൊഴിലാളികൾ കഴിയുന്ന മേപ്പാടി വിംസ് ഹോസ്പിറ്റലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. ഇപ്പോൾ കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. ഈ യോഗത്തിന് ശേഷം തുരങ്കപാത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വ്യക്തമാക്കും. മണ്ണിടിച്ചിൽപ്പെട്ട 5 പേരെ കൂടി കണ്ടെത്താനായുണ്ട്. ഇവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. 4 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഇടയ്ക്കിടെയുണ്ടാകുന്ന മഴ തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. തെരച്ചിൽ നാളെയും തുടരും.
0: കള്ളാടി മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെ മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തീകരിച്ച് കരാർ കമ്പനി അധികൃതർക്ക് കൈമാറി. ഝാർഖണ്ഡ് സ്വദേശിയായ അൻമോലിന്റെ മൃതദേഹം ഇന്ന് രാത്രി വിമാനമാർഗം റാഞ്ചിയിലെത്തിക്കും. മറ്റ് 2 പേരുടെ മൃതദേഹങ്ങളും സ്വദേശങ്ങളിലെത്തിക്കാൻ ക്രമീകരണമൊരുക്കുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു. മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതകൾ എന്തെല്ലാമെന്ന് പരിശോധിച്ച ശേഷമേ തുരങ്കപാതയുടെ പണി തുടരൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അപകടത്തിന് ഇടയാക്കിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചതായും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു. ദുരന്തത്തിൽ കരാറുകാരുടെയും സർക്കാർ വകുപ്പുകളുടെയും ഭാഗത്തുനിന്ന് ഗുരുതര അനാസ്ഥയുണ്ടെന്ന ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷനും ഉത്തരവിട്ടു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല പ്രദേശങ്ങളിൽ കുടുങ്ങിയവർക്കായി അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കാൻ മന്ത്രിമാരായ എ പി അനിൽകുമാറും ടി

0: സിദ്ദിഖും നിർദ്ദേശം നൽകി. പ്രദേശത്തെ വിവിധ ഉന്നതികളിലെ താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചൂരൽമലയിലെ ഒറ്റപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഹെൽത്ത് സബ് സെന്റർ സജ്ജമാക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള പ്രവേശനവും കർശനമായി നിയന്ത്രിക്കും. പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നതെന്നും പരാതികളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഷെയർ MSE എന്ന കമ്പനിക്ക് നൽകുന്നത് സംബന്ധിച്ച കത്ത് മന്ത്രിസഭായോഗം ചർച്ച ചെയ്തതായും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും സർക്കാർ എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി വനം മന്ത്രി ഷിബു ബേബി ജോൺ. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിനും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചതായും ശ്രീ ഷിബു ബേബി ജോൺ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചു. യോഗത്തോടനുബന്ധിച്ചുള്ള പ്രധാന സമ്മേളനത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായ പ്ലീനറി സെഷനിൽ വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി താക്കൂർ പങ്കെടുത്തിരുന്നു. വനിതാ കേന്ദ്രീകൃത വികസനത്തിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രദർശനവും ഇതോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. സമ്മേളനം നാളെ സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നു. ജില്ലയിൽ 10 വീടുകളാണ് ഇതുവരെ ഭാഗികമായി തകർന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണാണ് വീടുകൾക്ക് കേടുപാടുണ്ടായത്. കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. വയത്തൂർ ക്ഷേത്രം റോഡിൽ പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൽ വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന തിരമാല ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 15 എണ്ണം 1.5 മീറ്റർ കണ്ട് ഉയർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്.
0: കോഴിക്കോട് 2 ദിവസമായി തുടരുന്ന ശക്തമായ മഴയിൽ ചാത്തമംഗലം, മാവൂർ, കൊടിയത്തൂർ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചെറുപുഴയും ഇരുവഴിഞ്ഞിയും ചാലിയാറും നിറഞ്ഞു കവിഞ്ഞതോടെയാണ് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയത്. റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും കൃഷിനാശമുണ്ടാവുകയും ചെയ്തു. ഒളവണ്ണയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ പഴയ മൂന്നാറിൽ മലയിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചു. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ അതീവ ജാഗ്രത പാലിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ഇതുവഴിയുള്ള ഗതാഗത നിയന്ത്രണം 3 ദിവസം കൂടി തുടർന്നേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പഴയ മൂന്നാർ CSI പള്ളിക്ക് സമീപം വിള്ളലുണ്ടായ സ്ഥലത്തെ മണ്ണാണ് അതിവേഗം നീക്കം ചെയ്തു വരുന്നത്. മണ്ണ് 3 ദിവസത്തിനകം മാറ്റി മലയിടിച്ചിൽ ഭീഷണി ഒഴിവാക്കാനും ദേശീയപാതയിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാനുമാണ് ശ്രമം. മേഖലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഏതു നിമിഷവും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. ബൈപ്പാസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഇതുമൂലം മൂന്നാറിൽ മണിക്കൂറുകൾ നീളുന്ന കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. യാത്രാ വിലക്ക് നീളുന്ന പശ്ചാത്തലത്തിൽ വിദേശ സഞ്ചാരികളടക്കം വ്യാപകമായി ബുക്കിംഗ് റദ്ദാക്കുന്നത് മൂന്നാറിലെ മൺസൂൺ ടൂറിസത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
0: രാജ്യത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത മികച്ച പദ്ധതിയാണെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ രാജ്യത്ത് ആരംഭിക്കുമെന്നും ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്നുള്ള പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ 4 ജില്ലകളിൽ സ്വകാര്യ ബസ് ഉടമകളും ജീവനക്കാരും ഇന്ന് പണിമുടക്ക് നടത്തി. സ്വകാര്യ ബസ് റൂട്ട് മാത്രം ആശ്രയിക്കുന്ന യാത്രക്കാരെ പണിമുടക്ക് സാരമായി ബാധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: ജില്ലയിലെ സ്വകാര്യ ബസ് ജീവനക്കാരും ഉടമകളും

0: പൂർണ്ണമായും ട്രിപ്പ് മുടക്കി പണിമുടക്കിന്റെ ഭാഗമായി. ഇതുമൂലം ജില്ലയിലെ കിഴക്കൻ മേഖല ഉൾപ്പെടെ സ്വകാര്യ ബസ് റൂട്ടുകൾ മാത്രമുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം എന്നീ ജില്ലകളിലും ഇതേ ആവശ്യമുന്നയിച്ച് ഇന്ന് നടന്ന സ്വകാര്യ ബസ് സമരം പൂർണ്ണമാണ്.
1: പത്തനംതിട്ട കടമനിട്ട കല്ലേലി മുക്കിൽ വീട്ടിലെ ലിഫ്റ്റിൽ തല കുടുങ്ങി വയോധികൻ മരിച്ചു. 75 വയസ്സുള്ള മാത്തുക്കുട്ടിയാണ് മരിച്ചത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. ഭാഗ്യക്കുറി വകുപ്പിന്റെ ഓണം ബമ്പർ ഒന്നാം സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ഈ മാസം 17 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: The Real FM 103.6.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ് സ്റ്റുഡന്റ് പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ,
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

ഗാനകേളി. ഗാനകേളി തുടർന്നു കേൾക്കാം. ഇനി ചിത്രയും മോഹൻലാലും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണമിട്ട് വാണി ജയറാം പാടിയ ഗാനം കേൾക്കാം. ചിത്രം ശാന്ത ഒരു ദേവതാ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
0: ഇളയനില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
5: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ഗാനകേളിയിൽ ഇനി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സാന്ദ്രം. ഗാനശില്പികൾ കൈതപ്രം ജോൺസൺ.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
6: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
7: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
8: റീഗൽ ജുവലേഴ്സ് മാവൂർ റോഡ്, കോഴിക്കോട്, ഇന്നത്തെ സ്വർണ്ണവില
9: എന്നും രാവിലെ 10:30.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
10: ഇന്നത്തെ ഗാനകേളിയിൽ അവസാനമായി മരിക്കുന്നില്ല ഞാൻ എന്ന ചിത്രത്തിനുവേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. രചന ഏഴാച്ചേരി രാമചന്ദ്രൻ, സംഗീതം രവീന്ദ്രൻ.

0: ഗാനകേളി. FM പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണത്തിൽ നിർണായക നേട്ടങ്ങൾക്ക് സന്ദർശനം മാർഗമൊരുക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. വയനാട് കള്ളാടിയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശം സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷിബു ബേബി ജോൺ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 85 പേർ അറസ്റ്റിലായി. 78 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 6075 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 കർഷക അവാർഡുകൾക്ക് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചു. വിവിധ വിഭാഗങ്ങളിലായി നൽകുന്ന അവാർഡിന് 2025-26 വർഷത്തെ കാർഷിക പ്രവർത്തനങ്ങളാണ് വിലയിരുത്തുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. മൊറോക്കോ, ഫ്രാൻസ്, സ്പെയിൻ, ബെൽജിയം, ഇംഗ്ലണ്ട്, നോർവേ, അർജന്റീന, സ്വിറ്റ്സർലാൻഡ് എന്നീ ടീമുകളാണ് ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.
1: പെട്ടെന്ന് മഴ വന്നാൽ എല്ലാവരും ഏതെങ്കിലും കടയുടെ പുറത്ത് നിൽക്കാൻ നോക്കും.
2: പക്ഷെ ഇപ്പോ മൈജി ലാഭമഴ പെയ്യുമ്പോ എല്ലാവരും നേരെ അകത്തേക്ക്.
1: അതെ, മൈജി ലാഭമഴയിൽ ഗെയിമിംഗ്, സ്റ്റുഡന്റ്, പ്രൊഫഷണൽ ലാപ്ടോപ്പുകളിൽ സ്പെഷ്യൽ ഓഫറുകൾ
2: കൂടെ മൈജി സൂപ്പർ EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, എക്സ്ചേഞ്ച് ബോണസ് എന്നിവയും.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

0: വെനീസിയ ബാത്ത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: എവർഗ്രീൻ ഡ്യുവറ്റ്സ്.
1: ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഒഡീഷ കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സുസ്ഥിര ആഴക്കടൽ മത്സ്യബന്ധനത്തിനുള്ള അനുമതി പത്രങ്ങൾ വിതരണം ചെയ്യുന്ന ദേശീയ ലോഞ്ചിംഗ് പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ചടങ്ങിൽ ഒഡീഷ ഡീപ് സീ ഫിഷിംഗ് മിഷൻ രേഖയും ഉപരാഷ്ട്രപതി പ്രകാശനം ചെയ്യും. തുടർന്ന് ഖോർധ ഭുവനേശ്വറിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 15-ാമത് ബിരുദദാന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക തന്ത്രപ്രധാന ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനൊപ്പം ഓസ്ട്രേലിയയിലെ സജീവമായ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിലും ഈ സന്ദർശനം നിർണായക പങ്കുവഹിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പ്രമുഖ ആരോഗ്യമേഖലാ വിദഗ്ധനും മെമ്പർ ഓഫ് ദി ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ബഹുമതി ജേതാവുമായ ദീപക് സംഘ്വി ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ മേഖലയിലൂടെ ഉയർന്നുവരുന്ന ആരോഗ്യ പ്രവർത്തകരും എഞ്ചിനീയർമാരും ഓസ്ട്രേലിയയിലെ തൊഴിൽ പ്രതിസന്ധിക്ക് വലിയ പരിഹാരമാകും. പകരം ഇന്ത്യയുടെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ നിർണായക ധാതുക്കളും അപൂർവ മൂലകങ്ങളും ഓസ്ട്രേലിയയിൽ നിന്ന് ലഭ്യമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ശക്തമായ പങ്കാളിത്തം വരും നാളുകളിൽ കൂടുതൽ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഇന്തോനേഷ്യൻ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിൽ എത്തിയത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, മന്ത്രി ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ഇന്നത്തെ യോഗങ്ങളിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. സമത്വവും സ്ത്രീ ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് ഒരുമിച്ച് മുന്നേറണമെന്ന് ശ്രീമതി അന്നപൂർണദേവി പറഞ്ഞു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സർക്കാർ സാങ്കേതികമായും നിയമപരവുമായുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര സർക്കാർ തുരങ്കപാത നിർമ്മാണത്തിന് പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ നൽകിയ കർശന നിർദ്ദേശങ്ങൾ നിർമ്മാണ കരാർ ഏറ്റെടുത്തവർ പാലിച്ചോ എന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതിനിടെ ദുരന്ത ബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് വൈകുന്നേരം സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പിലും മുഖ്യമന്ത്രി സന്ദർശനം നടത്തി. കളക്ട്രേറ്റിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗവും ചേർന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സുരക്ഷ, എമിഗ്രേഷൻ സംവിധാനം, യാത്രക്കാർക്കുള്ള സൌകര്യം തുടങ്ങിയവ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, റാംമോഹൻ നായിഡു എന്നിവർ വിലയിരുത്തി. ഓട്ടോമേറ്റഡ് എക്സ്റേ ട്രേ റിട്ടേൺ സിസ്റ്റം വിമാനത്താവളങ്ങളിൽ സജ്ജമാക്കാൻ ശ്രീ അമിത്ഷാ നിർദ്ദേശം നൽകി. വിമാനത്താവളങ്ങളിൽ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള

0: സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് മുൻഗണനാടിസ്ഥാനത്തിൽ വികസനം നടപ്പാക്കാനും അദ്ദേഹം നിർദ്ദേശം നൽകി. രാജ്യത്ത് തപാൽ വകുപ്പുമായി സഹകരിച്ച് കൂടുതൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തവനൂർ തപാൽ ഓഫീസിൽ സജ്ജമാക്കിയ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾ എന്നത് കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണെന്നും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. കുവൈറ്റ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് അൽ ഖാലിദ് അൽ സബാഹുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈത്ത് കിരീടാവകാശി കാണിക്കുന്ന പ്രതിബദ്ധതയെ ശ്രീ ജയശങ്കർ അഭിനന്ദിച്ചു. കൂടിക്കാഴ്ചയിൽ ഗൾഫ് മേഖലയിലെ സംഭവവികാസങ്ങളും ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരക്രമം നിശ്ചയിച്ചു. ഫ്രാൻസ്, മൊറോക്കോ, നോർവേ, ഇംഗ്ലണ്ട്, സ്പെയിൻ, ബെൽജിയം, അർജന്റീന, സ്വിറ്റ്സർലാന്റ് എന്നീ ടീമുകളാണ് ക്വാർട്ടറിലെത്തിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഫ്രാൻസ് മൊറോക്കോയെ നേരിടും. ശനിയാഴ്ച സ്പെയിൻ ബെൽജിയം പോരാട്ടവും ഞായറാഴ്ച നോർവേ ഇംഗ്ലണ്ട് അർജന്റീന സ്വിറ്റ്സർലാന്റ് മത്സരങ്ങളും നടക്കും. ഇതാദ്യമായാണ് നോർവേ ലോകകപ്പ് ക്വാർട്ടറിൽ എത്തുന്നത്. 8th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകും. കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ യുവാക്കൾക്ക് അവരുടെ കായിക പ്രതിഭ പ്രകടിപ്പിക്കാനുള്ള മികച്ച വേദിയായി ഈ ഗെയിംസ് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൽ നിനോ പ്രതിഭാസം കൃഷിയിലുണ്ടാക്കുന്ന ആഘാതം നേരിടാൻ കേന്ദ്ര സർക്കാർ പൂർണ്ണ സജ്ജമാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: കേന്ദ്ര സർക്കാരിനെ ചുനൌത്തി കാ സാമന കരണി തയ്യാറി അപ്രേൽ മെയ് ശുരു കർദി തി മേ ലഗാതാർ കൃഷി മന്ത്രി വരിഷ്ഠ അധികാരിയോ കെ സമ്പർക്ക് മേ ഹൂ ഓർ ജോ ഹമാരി ടീം ഹേ വോ ഭി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹി ഹേ സചിവ് ഭി ലഗാതാർ മോണിറ്ററിംഗ് കർ റഹേ ഹേ അൽ നിനോ മോണിറ്ററിംഗ് സെൽ ഓർ ട്രാപ് ബേദർ ബാജ് ഗ്രൂപ്പ് ലഗാതാർ മാൻസൂൻ ബുവായി കി സ്ഥിതി ഫസലോ കി സ്ഥിതി ഓർ ബാജാർ കി സ്ഥിതി പർ നജർ രഖേ ഹുവേ ഹേ.
0: കേന്ദ്ര സർക്കാരിന്റെ ലഹരി മുക്ത ഭാരത യജ്ഞം ഇതുവരെ 23 കോടിയിലധികം ജനങ്ങളിലേക്ക് എത്തിയതായി സാമൂഹിക നീതി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 7.81 കോടിയിലധികം യുവാക്കളും 5.24 കോടി സ്ത്രീകളും ഉൾപ്പെടുന്നു. രാജ്യം ലഹരിമുക്തമാക്കാൻ വിവിധ മന്ത്രാലയങ്ങളും സന്നദ്ധ സംഘടനകളും ആശുപത്രികളും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ പറഞ്ഞു. ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇപിഎഫ് പലിശ ജൂലൈ 15 അക്കൌണ്ടുകളിൽ എത്തുമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 2025-26 സാമ്പത്തിക വർഷത്തെ 8.25% പലിശ 34 കോടിയോളം വരുന്ന ഇപിഎഫ് അക്കൌണ്ടുകളിൽ ലഭ്യമാക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. 1.44 ലക്ഷം കോടി രൂപയാണ് വരിക്കാർക്ക് കൈമാറുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ലഘുയാത്രാ വിമാനമായ 19-സീറ്റർ സാരസ് MK2 രൂപകൽപ്പന വിജയകരമായി പൂർത്തിയാക്കിയ നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസിനെ സിവിൽ ഏവിയേഷൻ മന്ത്രി രാംമോഹൻ നായിഡു അഭിനന്ദിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനങ്ങൾ രാജ്യത്തെ വിദൂരത്തും ഉയർന്ന പ്രദേശങ്ങളിലുമുള്ള വിമാനത്താവളങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള ഉഡാൻ പദ്ധതിക്ക് ഊർജ്ജമാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാനുമായി ഇനി ചർച്ചകൾക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയെ തലസ്ഥാനമായ അങ്കാറയിൽ നാറ്റോ ഉച്ചകോടിക്കിടെ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഹോർമൂസ് കടലിടുക്കിൽ 3 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രസ്താവന. ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും തമ്മിലുള്ള ചരക്ക് വ്യാപാര കരാർ പുതുക്കുന്നതിനുള്ള 13th സംയുക്ത സമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഈ മാസം 10 ഓൺലൈനായും നേരിട്ടുമുള്ള ഹൈബ്രിഡ് രീതിയിലാണ് യോഗം നടക്കുന്നത്. വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റികൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന നിർദ്ദേശങ്ങൾ ജോയിന്റ് കമ്മിറ്റി നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ

വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ടു ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാലെന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
2: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
3: കൂടെ സൂപ്പർ EMI എക്സ്ചേഞ്ച് ഓഫറുകളും.
4: യുവവാണി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവവാണിയിൽ മ്യൂസിക് ബാൻഡായ അറോറ ഓപ്പസ് അവതരിപ്പിക്കുന്ന ഗാനങ്ങളാണ്. ആദ്യമായി കാപ്പി രാഗത്തിൽ നയന പ്രകാശ് പാടുന്നു.

0: മ്യൂസിക് ബാൻഡായ അറോറ ഓപ്പസ് അവതരിപ്പിച്ച ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാടിയവർ നയന പ്രകാശ്, രേഷ്മ എസ് രാജ്. കീബോർഡ് സാജൻ. ഗിത്താർ ശ്രീശങ്കർ. വയലിൻ ബാലു. ഡ്രംസ് വിഷ്ണു.
1: യുവവാണി സമാപിക്കുന്നു.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത്.

0: 7:25 സമർപ്പിക്കുന്നത്.
1: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്.
3: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
4: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
5: The Real FM 103.6.
6: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പ്രവാസി കൂട്ടായ്മയും ധാതു തൊഴിൽ മേഖലകളിലെ പങ്കാളിത്തവും പ്രധാന ലക്ഷ്യങ്ങൾ. കാർഷിക മേഖലയിൽ എൽനിനോ പ്രതിഭാസം സൃഷ്ടിക്കുന്ന പ്രതിസന്ധി നേരിടാൻ രാജ്യം സജ്ജമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വയനാട് കള്ളാടി ദുരന്തബാധിത പ്രദേശം മുഖ്യമന്ത്രി VD സതീശൻ സന്ദർശിച്ചു. തുരങ്ക നിർമ്മാണത്തിൽ സർക്കാർ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിനുള്ള കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവിയോട് മന്ത്രി ബിന്ദു കൃഷ്ണ അഭ്യർത്ഥിച്ചു. വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കുന്നതിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി കൂടിക്കാഴ്ച നടത്തി മന്ത്രി ഷീബു ബേബി ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
7: മഴയും ചായയും പിന്നെ OTT-യിൽ ഒരു സൂപ്പർ സിനിമയും.
8: അതൊരു വലിയ സ്മാർട്ട് ടിവി ആണെങ്കിൽ ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
7: രസം നാലിരട്ടി.
8: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: കണ്ണുകൾ വിടർത്തി അത്ഭുതത്തോടെ മാത്രം നോക്കി നിൽക്കാൻ തോന്നുന്ന ചില കലാവൈഭവങ്ങളുണ്ട്. മെഴുകുകലയിൽ അത്ഭുതങ്ങൾ വിരിയിക്കുന്ന കേരളത്തിന്റെ സ്വന്തമൊരു കലാകാരൻ. ഔപചാരികമായ പരിശീലനമില്ലാതെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് വാക്സ് മോഡലിംഗിൽ വിസ്മയം തീർത്ത കുമ്പനാട് സ്വദേശി V.S. ഹരികുമാർ. അതെ, ഒരു ദശാബ്ദത്തിലേറെ നീണ്ട തപസ്യ. നമ്മുടെ പ്രിയ താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, ബോളിവുഡ് താരമായ ഷാറുഖ് ഖാൻ, കോളിവുഡ് താരമായ രജനീകാന്ത്, ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിങ്ങനെയുള്ള പ്രമുഖർ നമ്മുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അതിശയിപ്പിക്കുന്ന മെഴുകു ശില്പങ്ങൾ. ഓരോ ശില്പത്തിന് പിന്നിലും ഒരുപാട് അധ്വാനമുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇറക്കുമതി ചെയ്ത മെഴുക്, കൃത്യമായ അളവിലുള്ള അച്ചുകൾ, പിന്നെ പ്രതിമകൾക്ക് ജീവൻ നൽകാൻ യഥാർത്ഥ മുടിയും വസ്ത്രങ്ങളും. മാസങ്ങളുടെ ക്ഷമയോടെയാണ് ഓരോ വിസ്മയങ്ങളും കൊത്തിയെടുക്കുന്നത്. സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച ഈ കലാകാരന്റെ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ആർട്ട് കഫേയിൽ.
2: മെഴുക് പ്രതിമകൾ, അത് വളരെ വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റാണ്. എങ്ങനെയാണ് ഇതിന്റെ തുടക്കം?
3: ഒരു 10 വർഷത്തിന് മുമ്പ് മാഡം റിസോർട്സിന്റെ സ്റ്റാച്യുവിന്റെ അൺവെയിലിംഗ് ന്യൂസ് കാണാനിടയായി. അപ്പൊ അത് കണ്ടപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, അത് വളരെ കൗതുകമായിട്ട് തോന്നി. അപ്പൊ ഇതെങ്ങനെ ചെയ്യാം എന്നിങ്ങനെ അതിനെപ്പറ്റി ഒരു പഠനം നടത്തി. അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അത് പഠിപ്പിക്കുന്നതൊന്നുമില്ല. അപ്പൊ എങ്ങനെങ്കിലും ഇത് ചെയ്തെടുക്കണമെന്നായി ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഒരു 5-6 വർഷം ഞാൻ പരിശ്രമിച്ചു, പല പരീക്ഷണങ്ങൾ ചെയ്തു. അവസാനം അതിങ്ങനെ സക്സസ് ആയി വന്നു.
2: സെൽഫ് ടോട്ട്.

0: ആർട്ടിസ്റ്റുകൾ എന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് നേരിട്ട് സംസാരിക്കാൻ
1: അതെ
0: പറ്റിയത്.
1: അതെ അതിലൊരാളാണ്
0: പാരമ്പര്യമായി അച്ഛനും ഒരു കലാകാരനായിരുന്നു അല്ലേ?
1: തീർച്ചയായിട്ടും. അച്ഛനും ഒരു കലാകാരനായിരുന്നു, ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഇതാണ് കണ്ടു വളരുന്നത്. അങ്ങനെയാണ് ഞാൻ ഇതിലേക്കും വന്നത്. ഇതൊരു പാരമ്പര്യമാണ്, ഞാൻ ഇത് പഠിച്ചിട്ടില്ല.
0: ഒരു കലാകുടുംബത്തിൽ നിന്നാവുമ്പം സപ്പോർട്ട് എന്ന് പറയുന്നത് അച്ഛൻ തന്നെയായിരുന്നു ഒരു ബാക്ക്ബോൺ.
1: അങ്ങനെ ചോദിച്ചാൽ അച്ഛൻ കലാകാരനാണ്, അച്ഛൻ്റെ കല എനിക്ക് കിട്ടി, പക്ഷേ സപ്പോർട്ട് മുഴുവൻ അമ്മയുടെയാണ്. അമ്മയാണ് എല്ലാം സപ്പോർട്ടും ചെയ്തിട്ടുള്ളത്.
0: അമ്മയുടെ ആഗ്രഹം കൂടിയാണ് ഒരു.
1: തീർച്ചയായിട്ടും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാനൊരു കലാകാരനാകണം എന്നുള്ളത്. അപ്പോൾ അതിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും.
0: ഒരുപാട് സമയവും അതിനേക്കാളേറെ പണച്ചെലവുള്ളൊരു മേഖലയായിരിക്കും ഈ വാക്സ്.
1: അതെ, ഒരുപാട് സമയവും പണച്ചെലവും അതോടൊപ്പം തന്നെ ഒരുപാട് അധ്വാനവും വേണ്ട,
0: ക്ഷമയും.
1: ക്ഷമയും വേണ്ട ഒരു മേഖല തന്നെയാണിത്. കാര്യം ഒരാളുടെ സ്റ്റാച്ചു ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചായയുമായിട്ട് സാദൃശ്യം ഉണ്ടാകണം, അതുപോലെ അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ആരുടെയാണോ അത് അതെല്ലാം ചേർന്ന് വന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റാച്ചു സക്സസ് ആകൂ.
0: വിവിധ മേഖലകളിലെ പ്രഗത്ഭരാണ് പുതിയ മ്യൂസിയത്തിലുള്ളത്.
1: അതെ.
0: അതിൽ ആദ്യം ചെയ്ത

0: അമ്മയുടെയാണ്. അമ്മയാണ് എല്ലാം സപ്പോർട്ടും ചെയ്തിട്ടുള്ളത്.
1: അമ്മയുടെ ആഗ്രഹം കൂടിയാണ്.
0: തീർച്ചയായിട്ടും അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാനൊരു കലാകാരനാകണമെന്നുള്ളത്. അപ്പൊ അതിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോഴും.
1: ഒരുപാട് സമയവും അതിനേക്കാളേറെ പണച്ചെലവുള്ളൊരു മേഖലയായിരിക്കും ഈ വാക്സ്.
0: അതെ, ഒരുപാട് സമയവും പണച്ചെലവും അതോടൊപ്പം തന്നെ ഒരുപാട് അധ്വാനവും ക്ഷമയും വേണ്ട ഒരു മേഖല തന്നെയാണിത്. കാര്യം ഒരാളുടെ സ്റ്റാച്ചു ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഛായയുമായിട്ട് സാദൃശ്യം ഉണ്ടാകണം, അതുപോലെ അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ അല്ലെങ്കിൽ ആരുടെയാണോ അത് അതെല്ലാം ചേർന്ന് വന്നാൽ മാത്രമേ ഈ ഒരു സ്റ്റാച്ചു സക്സസ് ആകൂ.
1: വിവിധ മേഖലകളിലെ പ്രഗത്ഭരാണ് പുതിയ മ്യൂസിയത്തിലുള്ളത്.
0: അതെ,
1: അതിൽ ആദ്യം ചെയ്തത് ഷാറൂഖ് ഖാന്റെ പ്രതിമയായിരുന്നല്ലോ. ഷാറൂഖ് ഖാന്റെ പ്രതിമയിൽ നിന്ന് പൊളിറ്റീഷ്യൻസ് ഉണ്ട്, സിനിമാ താരങ്ങളുണ്ട്,
0: രാഷ്ട്രീയക്കാരുണ്ട്,
1: സിംഗേഴ്സ് ഉണ്ട്.
0: അതെ,
1: ഓരോരുത്തരെ ചൂസ് ചെയ്യുമ്പം അവരുടെ ക്യാരക്ടറിനെ പറ്റി റിസർച്ച് ചെയ്ത് ഈ ഒരു രൂപം എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത്?
0: തീർച്ചയായും ഒരു സ്റ്റാച്ചു ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്ന അല്ലെങ്കിൽ അവർ നിൽക്കുന്ന മേഖലയിൽ അവർ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തികളെയാണ് നമ്മൾ ഇതിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ശരിക്കും അവരോടുള്ള ഒരു ആദരവായിട്ട് കൂടിയാണ് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരെ പറ്റി ഒന്ന് രണ്ട് മാസം പഠനം നടത്തി അവരുടെ സംസാര രീതി, അവരെങ്ങനെയാണ്, അവരുടെ മുഖത്തെ ഭാവം, അവരുടെ സ്ഥിരമായിട്ടുള്ള ഭാവം, അവരുടെ സ്ഥിരമായിട്ടുള്ള ഒരു വേഷവിധാനം, ഇതെല്ലാം പഠിച്ചിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങുന്നത്.
1: ഈ ചിത്രം വരയിൽ കണ്ണു തെളിയിക്കുക എന്ന് പറയുന്ന പോലെ പ്രതിമയിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്.
0: അതെ അതെ, കണ്ണുകൾ തന്നെയാണ്. കാര്യം ഒരാളുടെ ചായ എന്ന് പറയുന്നത് കൂടുതലും കണ്ണിലാണ് വരുന്നത്. ഏറ്റവും കൂടുതലും ഒരാളുടെ ചായ നമുക്ക് കണ്ണിലാണ് തോന്നിക്കുന്നത്. ഇപ്പൊ ഒരാൾ മറ്റൊരാളെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ണിലോട്ടാണ് ആദ്യം നോക്കുന്നത്. കണ്ണൊരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്.
1: അതുപോലെ തന്നെ വാക്സ് ആവുമ്പം ഈ സ്കിൻ ടോൺ എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത്?
0: അത് ഒരു വളരെ പ്രയാസം പിടിച്ച ഒരു ജോലിയാണ് സ്കിൻ ടോൺ ചെയ്യുക എന്നുള്ളത്. ഇന്നിപ്പോ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കളർ നമ്മൾ മിക്സ് ചെയ്തെടുത്താല് അത് ആ കളർ ചിത്രം വരയ്ക്കുമ്പോഴും അതേ നിറം തന്നെയാണ് നമുക്ക് ലഭിക്കുക. എന്നാൽ ഈ വാക്സിലേക്ക് വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന കളർ കാണുന്ന ടോൺ ആയിരിക്കത്തില്ല ഡ്രൈ ആകുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രയാസങ്ങൾ ഇതിലുണ്ട്.
1: ഏറ്റവും പുതിയതായി അനചദനം ചെയ്തത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പ്രതിമയാണല്ലോ അല്ലെ?
0: അതെ അതെ അതെ അതെ, അതാണ് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു, അദ്ദേഹം എന്നെ അഭിനന്ദിക്കുകയും ചെയ്തു.
1: ഈ ജൂണിൽ വന്ന് വിസിറ്റ് ചെയ്തിരുന്നു അല്ലേ?
0: അതെ അതെ, അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു അനാച്ഛാദനം ചെയ്തത്.
1: അതുപോലെ തന്നെ പക്രുച്ചേട്ടന്റെ,
0: അതെ പക്രുച്ചേട്ടന്റെ സ്റ്റാച്ചു ഒരുപാട് ആളുകൾ കണ്ടതാണ്. ഒരുപാട് അഭിനന്ദനങ്ങൾ പല സ്ഥലത്തു നിന്നും പല നാട്ടിൽ നിന്നും വന്നു. അതിലെനിക്ക് ഏറ്റവും ഒരു അനുഭവം എന്ന് പറയുന്നത് പക്രുച്ചേട്ടന്റെ സ്റ്റാച്ചു കണ്ടിട്ട് പക്രുച്ചേട്ടന്റെ അമ്മ അതിനെ ചായ കുടിക്കാൻ ക്ഷണിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് തിരിച്ചറിയാതെ വിളിച്ചപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം അതൊരു പുരസ്കാരമായിട്ടും കൂടെ ഞാൻ കാണുന്നത്.
1: ആളുകളെ ഏറ്റെടുത്തൊരു പ്രതിമ
0: ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് രൺവീർ കപൂറിന്റെ ആയിരുന്നു. അത് ഏകദേശം 4 കോടിക്കടുത്ത ആളുകൾ അത് കണ്ടിരുന്നു. അതാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ റീച്ച് ആയത് ഇപ്പൊ സന്തോഷ് സാറിന്റെയും.
1: കുമ്പനാടുകാരനാണ് തിരുവല്ലക്കാരൻ.
0: അതെ,
1: നമ്മുടെ മ്യൂസിയം അടിമാലിയാണ്.
0: അതെ,
1: എങ്ങനെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിയത്, ആ യാത്രയോ?
0: ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് മൂന്നാറിന് പോകുന്ന ആലുവ മൂന്നാർ NH ആണിത്. ഒട്ടുമിക്ക ടൂറിസ്റ്റുകളും 90% ഈ NH കൂടെയാണ് പോകുന്നത്. അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് തോന്നി. കാരണം മൂന്നാറിലോട്ട് പോകുമ്പോഴത്തേനും കുറച്ചുകൂടി ഇടുക്കമാണ് ആകുന്നത്. അവിടെ ഇതുപോലൊരു നല്ല സൗകര്യമോ ഇതുപോലൊരു ബിൽഡിങ്ങോ ഒന്നും അങ്ങോട്ടില്ല. അവിടെ എല്ലാം ഇങ്ങനെ സ്ഥലം കണ്ടു പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ സൗകര്യം ഇവിടെ ആണെന്ന് തോന്നി എല്ലാം കൊണ്ടും. അങ്ങനെയാണ് ഇവിടെ തിരഞ്ഞെടുത്തത്.
1: പ്രതിമകൾ എക്സിബിഷനുകൾ കൊണ്ടുപോയിരുന്നല്ലോ അല്ലെ തുടക്കകാലത്ത്?
0: എക്സിബിഷനുകളായിരുന്നു, എക്സിബിഷൻ ചെയ്തിരുന്നു
1: ആളുകളെ എത്തിച്ചത്. ഈ ഒരു പ്രതിമ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്?
0: ഈ പ്രതിമകളെല്ലാം നമുക്ക് ഒരു ബോക്സിലാക്കാം. ഇതെല്ലാം സെപ്പറേറ്റ് അഴിച്ചെടുത്തിട്ട് ബോക്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകാറുള്ളത്. എക്സിബിഷൻ സമയത്തെല്ലാം അങ്ങനെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ എക്സിബിഷൻ നിർത്തിയിട്ട് ഒരു മ്യൂസിയമായിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിന് മുമ്പൊരു മ്യൂസിയം ചെയ്തിരുന്നു തേക്കടിയിൽ, പക്ഷെ അത് ഈ കോവിഡ് വന്ന് അത് നിർത്തേണ്ടി വന്നു.
1: ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് അല്ലെങ്കിൽ വർക്കുകൾ, അതിന്റെ വിശേഷങ്ങളും കൂടി.
0: ഇപ്പൊ നമ്മുടെ മെസ്സിയുടെ സ്റ്റാച്ചു കണ്ടിട്ട് ഒരുപാട് റൊണാൾഡോയുടെ ഫാൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതെന്താ മെസ്സിയെ മാത്രം വെച്ചിരിക്കുന്നത്, റൊണാൾഡോ വേണ്ടേ, അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞു പോയ മഹാനായ ഒരു പ്രതിഭ ശ്രീനിവാസൻ സാറിന്റെ, അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാച്ചു ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിൽ കണ്ടതുപോലെ അത് എത്താത്തത് കൊണ്ട് ഞാൻ അതിൽ ഇപ്പോഴും ആ വർക്കിലാണ്. അത് ഉദ്ദേശിച്ച പോലെ ശരിയായി കഴിയുമ്പോൾ അതും പൂർത്തീകരിക്കും. പിന്നെ അതുപോലെ ഇപ്പൊ ഒരു അനുഷ്ക ഷെട്ടിയുടെ ഒരു സ്റ്റാച്ചു, അങ്ങനെ 3 സ്റ്റാച്ചു ചെയ്യുന്നുണ്ട് ഇപ്പോൾ.
1: കരകൗശലാണല്ലോ.
0: അതെ,
1: എപ്പോഴും നമ്മുടെ കണക്കും കണക്കുകൂട്ടലുകളും ശരിയായിക്കൊള്ളണമെന്നില്ല.
0: കണക്കും കണക്കുകൂട്ടലും മാത്രമല്ല, നമ്മുടെ ഒരു മൂഡും കൂടെ ശരിയായാൽ മാത്രം പറ്റുന്ന ഒരു കാര്യമാണ് ഈ കല എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ശില്പകലയാണെങ്കിലും നോവൽ എഴുതുന്നതാണെങ്കിലും കവിത എഴുതുന്നതാണെങ്കിലും എന്താണെങ്കിലും ഒരു കലാകാരന് മാനസികമായിട്ട് നല്ല മൂഡുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഇതൊക്കെ.
1: പക്ഷെ മെഴുകായതുകൊണ്ട് തന്നെ ഒരു സമയ പരിമിതിയും കൂടി ഉണ്ടാവും.
0: തീർച്ചയായിട്ടും
1: അങ്ങനെയുള്ള വെല്ലുവിളികൾ എങ്ങനെയാണ്?
0: അതെ, ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജോലിയാണ് ശരിക്കും ഈ മെഴുക് പ്രതിമ ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ഒരു മെഴുക് ഇപ്പൊ ഒരു മോൾഡ് ചെയ്തിട്ട് അതിലെ മെഴുകിലേക്ക് മാറ്റി

0: കഴിഞ്ഞാല് അധിക സമയം കളയാതെ വേഗം തന്നെ മുടിയും അതുപോലെ മീശ അങ്ങനെയുള്ളതൊക്കെ കൺവീലി എല്ലാം ഫിറ്റ് ചെയ്യണം. സമയം താമസിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പാടുണ്ടാകും സൂചി കൊള്ളുന്ന ഭാഗത്തൊക്കെ.
1: 10 വർഷത്തോളമായി ഈ മേഖലയിൽ
0: അതെ
1: ഏതെങ്കിലും പുരസ്കാരം തേടിയെത്തിയിട്ടുണ്ടോ?
0: പുരസ്കാരം തേടിപ്പോയിട്ടില്ല, അതാണ് അതിലെ സത്യം. തേടിപ്പോകുന്നവർക്ക് കിട്ടുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കിട്ടുമായിരിക്കും, ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ വലിയൊരു പുരസ്കാരം എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ പോലെ പക്കൽച്ചേട്ടന്റെ സ്റ്റാച്യു കണ്ടിട്ട് അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ ചായ കുടിക്കാൻ വിളിച്ചതാണ്. കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ പുരസ്കാരം.
1: വളരെ ഹൃദ്യമായ ഒരു ഓർമ്മയാണ്.
0: അതെ, തീർച്ചയായിട്ടും മറക്കാൻ പറ്റത്തില്ല.
1: അതുപോലെ തന്നെ ഇങ്ങനെയൊരു മേഖലയിലേക്ക് ഇറങ്ങാൻ നോക്കിയപ്പം ഒരു റിസോഴ്സോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളോ മെറ്റീരിയൽസോ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല?
0: ഒന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ഇതെല്ലാം ഇപ്പൊ ചെയ്തിരിക്കുന്ന എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഇതെല്ലാം വിദേശത്തു നിന്ന് വരുന്നതാണ്, വളരെ ചെലവുള്ളതാണ്.
1: ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു മേക്കിംഗ് പ്രോസസ് എന്നുള്ള കൗതുക ആളുകൾക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ അന്വേഷിച്ച ആരെങ്കിലും എത്തിയിട്ടുണ്ടോ?
0: ഒരുപാട് പേര് അന്വേഷിച്ചെത്തുന്നുണ്ട്. പക്ഷേ എനിക്കിത് പഠിപ്പിക്കാനുള്ള ഒരു സമയക്കുറവ് കാരണം ഞാൻ അതിൽ നിന്ന് തന്നെ പിന്മാറുകയാണ്. പിന്നെ ഇതെല്ലാം എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു ഒരു ക്ലാസ്, ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട് ആദ്യം മുതൽ അവസാനം വരെ. പക്ഷെ അതിനൊരു സമയം കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഉള്ള തിരക്ക് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ ഒരെണ്ണം ചെയ്യുന്നതായിരിക്കും.
1: ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു വർക്ക് ഏതായിരിക്കും?
0: എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിജയ് സാറിന്റെ അതുപോലെ സന്തോഷ് സാറിന്റെ മമ്മൂക്കായുടെ അതെല്ലാം എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടതാണ്. ഇഷ്ടപ്പെട്ട ദുൽഖറിന്റെ ഒക്കെ ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്.
1: ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർത്തതും ഏറ്റവും ദൈർഘ്യമേറിയ ഒരു മേക്കിംഗ് പ്രോസസ്സും?
0: ഏറ്റവും ദൈർഘ്യമേറിയത് തീർച്ചയായിട്ടും ഷാറുഖാന്റെ ആണ്. അദ്ദേഹത്തിന്റെ 3-4 എണ്ണം ചെയ്ത് മാറ്റിയതിന് ശേഷമുള്ളതാണ് ഇപ്പൊ ഈ കാണുന്നത്. അപ്പൊ അതായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എടുത്തത്, 7-8 മാസത്തോളം എടുത്തു.
1: ഏറ്റവും ചെറിയ സമയത്തിൽ ചെയ്തു,
0: ഏറ്റവും കുറഞ്ഞ സമയത്ത് ചെയ്ത് ഒരു സ്റ്റാച്ചു പോലും ഇല്ല, കുറഞ്ഞത് 3 മാസം എടുക്കും.
1: സ്കൾപ്ചേഴ്സ് ഒക്കെ ചെയ്യുന്നവർക്ക് കമ്മീഷൻഡ് വർക്കുകൾ വരാറുണ്ട്?
0: തീർച്ചയായിട്ടും
1: അങ്ങനെ
0: വരാറുണ്ട്. പക്ഷേ സമയക്കുറവ് കാരണം അതൊന്നും ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.
1: ആളുകൾക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ ഇനിയും കൂടുതൽ കൂടുതൽ പറ്റട്ടെ.
0: തീർച്ചയായിട്ടും മൂന്നാർ സഞ്ചാരികളെ ഞാൻ എന്റെ മ്യൂസിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ഇപ്പൊ എക്സിബിഷന് കൊണ്ടുപോകുന്നില്ലല്ലേ?
0: ഇപ്പൊ എക്സിബിഷൻ ചെയ്യുന്നില്ല, എല്ലാ ആളുകൾക്കും കാണാൻ വേണ്ടി ഇത് ആലുവ മൂന്നാർ ഹൈവേയിലുള്ള അടിമാലി 10 മൈലിലുള്ള ഹരീസ് മാക്സ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നതാണ്. തീർച്ചയായും എല്ലാവരും സന്ദർശിക്കണം.
1: എത്ര പ്രതിമകളായിരുന്നു?
0: 25 പ്രതിമകൾ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ ഒരു 5 പ്രതിമ ഉടനടി വരും.
1: ഇനിയും ആളുകളും അംഗീകാരങ്ങളും സ്നേഹങ്ങളും വന്നു ചേരട്ടെ. നമുക്കൊപ്പം ഇത്രയും നേരം കോഴിക്കോട്ടുകാരോട് സംസാരിച്ചതിന് നന്ദി.
0: നമസ്കാരം.
2: സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച VS ഹരികുമാർ എന്ന ഈ കലാകാരന്റെ യാത്രയെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് അട്കഫയിൽ കേട്ടത്. അഭിമുഖം ചന്ദനായ സാനന്ദ്, നിർവഹണം ശ്രുതി.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ സുവർണ മലരുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അനുരാഗി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനത്തോടെ ആരംഭിക്കാം. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ഗംഗയമരൻ.

0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
2: ഇനി പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: സുവർണ മലരുകൾ.
1: ഇനി കേൾക്കാം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ശൈലജയും പാടിയ ഗാനം. ചിത്രം യുവജനോത്സവം.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ചിത്രം അമ്പാടി തന്നിലൊരുണ്ണി. രചന മുട്ടാർ ശശികുമാർ. സംഗീതം ആലപ്പി രംഗനാഥ്. ഗായിക യേശുദാസും ആശാലതയും പാടിയത്.

0: നടക്കാൻ പോവല്ലേ, കൊടുകൂടി എടുത്തോ, മഴ വന്ന എവിടെയും കേറി നിൽക്കണ്ടല്ലോ.
1: പക്ഷെ മൈജി ലാഭമഴ പെയ്യുമ്പോ എങ്ങനെ അവിടെ കയറാതെ തിരിച്ചു വരും?
0: സ്മാർട്ട് ഫോണുകളിൽ 75% വരെ വില കുറവുമായി മൈജി ലാഭമഴ.
2: ബാങ്ക് ക്യാഷ് ബാക്ക്, മൈജി എക്സ്ചേഞ്ച് ഓഫേഴ്സ് എന്നിവയ്ക്കൊപ്പം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിന് പ്രൊട്ടക്ഷനുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.

സുവർണ മലരുകളിൽ ഇനി യേശുദാസും ഒപ്പം വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഭാര്യ ഒരു മന്ത്രി. രചന ബിച്ചു തിരുമല. സംഗീതം കണ്ണൂർ രാജൻ.

0: അറിഞ്ഞില്ലേ, കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ലാഭമഴ മെഗാ 48 അവർ സെയിൽ.
1: എല്ലാ പ്രോഡക്റ്റുകൾക്കും കിടിലൻ ഡിസ്കൗണ്ട് കോംബോ ഓഫേഴ്സ്.
0: ഏറ്റവും മികച്ചത് ഇപ്പോൾ വാങ്ങാം വമ്പൻ ലാഭത്തിൽ.
2: മിസ്സാക്കല്ലേ ഓഫറുകൾ ഇന്നും നാളെയും മാത്രം.

0: സുവർണ മലരുകൾ.
1: ചിത്രം ചേക്കേറാനൊരു ചില്ല. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം. ഗായകൻ ഉണ്ണിമേനോൻ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
3: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
4: ഇനി യേശുദാസും ഒപ്പം സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചെപ്പ്. ഗാനരചന പൂജൽ ഖാദർ. സംഗീതം രഘുകുമാർ.

0: കണ്ണങ്കണ്ടി ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
1: കണ്ണങ്കണ്ടി, ഉള്ളതേ പറയൂ, നല്ലതേ നൽകൂ.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

0: സുവർണ മലരുകൾ.
1: ഇന്നത്തെ സുവർണ മലരുകളിൽ അവസാനമായി എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: ഇന്നും നാളെയും മൈജിയിൽ പെയ്യുന്ന ലാഭമഴ നനഞ്ഞാൽ പോക്കറ്റ് നനയില്ല, ലാഭം കൂടും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ മെഗാ 48 hours സെയിൽ.
2: വമ്പൻ വിലക്കുറവും ക്യാഷ് ബാക്കും EMI ഓഫറുകളും എക്സ്ചേഞ്ച് ബോണസും കൂടെ
1: ഇന്നും നാളെയും കോഴിക്കോട് മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.
3: സ്മൃതി സാക്ഷ്യം.
4: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ തന്റെ ചലച്ചിത്രാഭിനയവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു സംവിധായകൻ VM വിനു.
5: മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ആ ആഗ്രഹം നടക്കുമ്പോഴൊക്കെയായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ സന്തോഷിക്കുകയും ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്നും കുറിച്ചിടുകയും ചെയ്യുന്നത്. ഞാനെന്ന ഒരു കലാകാരനെ വളർത്തിയെടുക്കുന്നതിൽ ഈ കോഴിക്കോട് ആകാശവാണി വഹിച്ച പങ്ക് വളരെ വലുതാണ്. എൻ്റെ അച്ഛൻ സാഹിത്യകാരനായ വിനയൻ ഇവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. പല സമയങ്ങളിലൊക്കെ ആയിട്ട് അച്ഛൻ്റെ ഒരുമിച്ചൊക്കെ എല്ലാത്തിനും ഞാൻ ഈ ആകാശവാണിയിൽ വന്നിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ പ്രഗത്ഭരായ വ്യക്തികളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമായിരുന്നു ഈ ആകാശവാണി. അന്ന് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരു മീഡിയ ആയിരുന്നു കോഴിക്കോട് ആകാശവാണിയിൽ. അന്നത്തെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞത് കേരളത്തിലെ എണ്ണപ്പെട്ട ശബ്ദങ്ങളായിരുന്നു. ഖാൻ ഗവി, രാജം കെ നായർ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ചില കലാകാരന്മാരുണ്ടായിരുന്നു. ഞാൻ 5th class പഠിക്കുന്ന സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ നീ എൻ്റെ കൂടെ റേഡിയോ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, നാടകത്തിൽ നിന്ന് നിന്റെ ശബ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്ട് തിക്കോടിയ മാഷ് അങ്ങോട്ട് ചെല്ലാവിടി പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന് 1-2 കാര്യങ്ങൾ തിക്കോടിയ മാഷ് പറഞ്ഞിട്ട് പറയാൻ പറയുന്നു. അങ്ങനെ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞപ്പോൾ തിക്കോടിയ മാഷ്, വിനയൻ നമുക്ക് ഇവൻ തന്നെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു നാടകത്തിലേക്ക് എന്നോട് ഡയലോഗ് പറയാൻ വേണ്ടി പറയുന്നു. അപ്പോൾ അങ്ങനെ 15 മിനിറ്റ് നേരമല്ല ആ നാടകം ഞാൻ അഭിനയിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ഒരുപാട് നാടകങ്ങൾ ഞാൻ അഭിനയിച്ചു. ഞാനിവിടുത്തെ സ്ഥിരം ആർട്ടിസ്റ്റായി. വാലനടനായി, മയ്യഴിപ്പോയുടെ തീരങ്ങൾ, ഒരു ദേശത്തിൻ്റെ കഥ, ഇതുപോലുള്ള ക്ലാസിക്കായിട്ടുള്ള മലയാള നോവലുകളുടെ നാടക ആവിഷ്കരണത്തിൽ മുഴുവൻ ഞാൻ ഉണ്ടായിരുന്നു. സിനിമകളിൽ കണ്ടിരുന്ന ബാലങ്കേദാരും മോപ്പരൊരുമിച്ചും ജഗതി എൻ കെ ആചാരി ഇവരൊക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. അപ്പോൾ ഒരു തുടർനാടകം എന്ന് പറഞ്ഞാൽ 2-3 വലിയ നാടകങ്ങളൊക്കെ ആണെങ്കിൽ 2-3 ദിവസം അവരുടെ റിഹേഴ്സൽ തന്നെയായിരിക്കും. ഒരു മോഡുലേറ്റ് ചെയ്ത് ഡയലോഗ് എങ്ങനെ പറയണം, ഇങ്ങനെ പറയണം, അത് മാറ്റി പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന കാര്യമായിരിക്കും. ഇതോടുകൂടി എനിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് ഈ നാടകത്തിനോടും സിനിമയോടുള്ള ഭ്രമം, ആ ഒരു ഭ്രാന്ത് അങ്ങോട്ട് മൂത്തു. എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അഭിനയായി എൻ്റെ മനസ്സിൽ. ഞാനിങ്ങനെ ഒരു 10th class ഇരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, നിനക്കൊരു ചാൻസ് വന്നിട്ട് സിനിമയിലേക്ക്. ഞാൻ ഞെട്ടിപ്പോയി, സിനിമയിൽ അഭിനയിക്കാണ്? അതേ, സിനിമയിലേക്ക് അഭിനയിക്കാൻ എൻ്റെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. അത് ബാലൻകേദാരാണ് അഭിനയിക്കുന്നത്. ബാലൻകേദാരാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. ബാലൻകേദാരുടെ ചെറുപ്പക്കാരാണ്, PN മേനോനാണ് ഡയറക്ട് ചെയ്യുന്നത്. ആ സിനിമയിലെ നിലവിളി കോഴിക്കോട് നിന്ന് ഷൂട്ടിംഗ്, മിക്ക ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു. വെസ്റ്റിൽ ചുങ്കത്തായിട്ടാണ് താമസിക്കുന്നത്. ഞങ്ങൾ വാടക വീട്ടിലെ തൊട്ടടുത്തുള്ളവരുടെ എൻ്റെ സുഹൃത്തുണ്ടെങ്കിൽ ഓടി പറയുക, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുക, സിനിമയിൽ അഭിനയിക്കാൻ പോകുക എന്ന് പറഞ്ഞൊരു എന്താണെന്നറിയില്ല. എൻ്റെ ഒരു മോഹിച്ചിരിക്കുന്നവർ, ആദ്യമായി കിട്ടിയിരിക്കുന്ന ഒരു അവസരം. ആർക്കേ നേരായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. അങ്ങനെ അച്ഛനോട് പറഞ്ഞു കാറിൽ വന്ന് പിക്ക് ചെയ്തുള്ളതാണ്. അങ്ങനെ ഞാൻ ഭയങ്കരമായ പ്രാർത്ഥനയും അച്ഛൻ്റെ കാല് തൊട്ട് അനുഗ്രഹം വന്നു, അമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വന്നു. 9:30 ഞാൻ വീട്ടിന് തൊട്ടടുത്ത് മതിലെടുത്ത് ഐവൻ്റെ അവിടെ ഇങ്ങനെ കാത്തു നിന്നു. കയ്യിലൊരു പൊതിയും രണ്ട് റോസറും കാര്യങ്ങളൊക്കെയാണ്. സമയം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ സമയം 9:30 10:30 11:30 12:00 ആരെയും കാണാനില്ല. ഒരു വെയിലും വിശന്നിട്ട് കണ്ണു കണ്ടു. അന്നാണ് മൊബൈലും ഒന്നുമില്ലല്ലോ, ആരെ വിളിച്ചു നോക്കാൻ. 2:30 ഞാൻ തിരിച്ച് വീട്ടിലേ പോയി. തളർന്ന് അവശനായി പോയി, സങ്കടവും. വീട്ടിലെത്തിയ അമ്മ എങ്ങനെയുണ്ടായിരുന്നല്ലോ, നന്നായി അഭിനയിച്ചോ നീ? ഒരു തേങ്ങനോട് ഞാൻ പറഞ്ഞു, ഞാൻ പോയില്ലമ്മേ. അപ്പം എന്നോട് ചോദിച്ചു, നീ എവിടെയിരുന്നു വരെ? അവിടെ ഞാനിങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് കാത്തു നിൽക്കുകയായിരുന്നു. ഒരു കാറും വന്നില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് അമ്മ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച്. അമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. സാറില്ല മോനെ, ഞാൻ പറഞ്ഞു, എനിക്ക് വല്ലാത്ത വിഷമമായി പോയി അമ്മ എന്നറിഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, ഇതൊക്കെ അങ്ങനെയാണ് മോനെ, ആദ്യമായിട്ടുള്ളൊരു അനുഭവമല്ലേ, ഇങ്ങനെ നിനക്ക് നിന്നെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വിളിച്ചതല്ലേ, നീ ആരുടെ അടുത്ത് പോയി ചാൻസിനൊന്നും പോയി നിന്നോന്നല്ലോ, അവർ വിളിക്കും. അങ്ങനെ ആ സിനിമയ്ക്ക് എന്നെ വിളിക്കുകയും ചെയ്യില്ല, ഒന്നും ചെയ്തത് കുറേ കാലം അതിൻ്റെ ഒരു സങ്കടത്തിലൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലേട്ടൻ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ഞാൻ സിനിമ ചെയ്യാൻ പോവാണ്. അപ്പോൾ അന്യരുടെ ഭൂമി എന്ന് പറഞ്ഞ സിനിമ, അതിൽ ഇവരൊരു നല്ലൊരു അവസരമുണ്ട്. അച്ഛന് ഭയങ്കര സന്തോഷമേ. അച്ഛൻ എന്നോട് വന്ന് ഇടാൻ എങ്ങനെയൊരു സംഭവമുണ്ട്. അപ്പോൾ പ്രീഡിഗ്രി ദേവരി കോളേജ് പ്രീഡിഗ്രി പഠിക്കുന്ന സമയം, അന്ന് ഞാൻ റേഡിയോ സ്റ്റേഷനിൽ അഭിനയിക്കുന്ന മാസ്റ്റർ വിനു എന്ന് പറഞ്ഞിട്ടുള്ള പേര് എല്ലാവർക്കും അറിയാം. റേഡിയോയിൽ പെട്ടെന്ന് അറിയാം. ദേവരി കോളേജ് ചേർന്നപ്പോഴൊക്കെ ഞാൻ റേഡിയോ സ്റ്റാർ എന്നാണെന്ന് പറയാം, റേഡിയോ സ്റ്റാർ എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള കമ്പനികളൊക്കെ ഇല്ല. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഭയങ്കരമായിട്ട്, അതുവരെ ഇല്ലാത്ത കുറേ ഫ്രണ്ട്സൊക്കെ ഓടി വന്ന് ഇത് ഭയങ്കര പബ്ലിസിറ്റി ആയി.

0: അങ്ങനെ ഷൂട്ടിങ്ങിൻ്റെ ദിവസമാകുന്നു. ഡയറി കോളേജിൽ ലീവ് എടുത്തിട്ട് ഞാൻ അഭിനയിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. കല്ലായ്പുഴയുടെ തീരത്താണ് ഷൂട്ടിംഗ്. ഞാനോട് ചെല്ലുമ്പോൾ ഒരാളിങ്ങനെ ഇരിക്കുന്നു. അയാൾ പേരാണ് മാമുക്കോയ. ഞാനും മാമുക്കോയ ആദ്യമായിട്ട് സിനിമയിൽ വരുന്ന ഒന്നിച്ചാണ്. മാമുക്കോയയിലെ പ്രധാന കഥാപാത്രം മരത്തിൻ്റെ അളവെടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവമാണ് കാര്യം. അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഷൂട്ടിംഗ് നടന്നില്ല. അപ്പോൾ ബാലേട്ടൻ എന്നോട് പറയും, മോനെ വേറെ ചില സീനുകൾ ആർട്ടിസ്റ്റിനെ പോകണമെന്നുണ്ട്, അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. ഡെയിലി പോവും, പുറപ്പെട്ട് പോവും, ഇന്നുണ്ട് ഷൂട്ടിംഗ് എന്ന് പറയും, വീട്ടിൽ നിന്ന് പോവും, അവിടെ പോവും, അവിടെ ഇരിക്കും. മാമുക്കോയൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നു. വിനയൻ്റെ മോനാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ബാലേട്ടൻ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസമായി രണ്ട് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ ബാലേട്ടൻ പറയും, മോനെ ഇന്ന് എൻ്റെ ഷൂട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് വെറുതെ മേക്കപ്പൊക്കെ ചെയ്യിച്ചു. ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി മേക്കപ്പ് ചെയ്ത് ഏതൊക്കെ വലിയ വലിയ ലൈറ്റുകൾ കത്തുന്നു, പകലും HMI ലൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് കത്തുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ക്യാമറ കാര്യങ്ങൾ ഇതെല്ലാം ആദ്യമായിട്ട് അടുത്തുനിന്ന് കാണുന്നു. അങ്ങനെ ഒരു മരത്തിൻ്റെ മരം കൂട്ടിയിട്ട് തന്നെ പോകണം. ഞാനും ഒരു ചക്കനും ഇങ്ങനെ ഇരിക്കുന്നു. ആ ഡയറക്ടർ വന്ന് എന്നോട് പറഞ്ഞു, മനെ ഇതൊക്കെയാണ് സീൻ. ലളിതശ്രീ എന്ന് പറഞ്ഞ നടി ഇങ്ങനെ നടന്നിങ്ങനെ പോകും. നടന്നിങ്ങനെ പോകുമ്പോൾ ഇവിടുന്ന് പറയും, അതേ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ഞങ്ങളെയും കൂടി ഇത് ഗൗനിക്കണേ. അതാണ് ഡയലോഗ്. ഞാൻ വിചാരിച്ചത് എനിക്കാ ഡയലോഗ്, ഞാൻ വിചാരിച്ചു നോക്കുമ്പോൾ എനിക്കല്ല ഡയലോഗ്. അതിൻ്റെ അടുത്ത് തൊട്ടിരുന്നതൊക്കെ പ്രൊഡ്യൂസർ ആരോ ആയിരുന്നു. അപ്പോൾ ഡയലോഗ് അങ്ങോട്ട് മാറിപ്പോയും. ഞാനാകുന്ന ഡല്ലായി പോട്ടെ, എന്നാലും ലളിതശ്രീയൊക്കെ ഒന്ന് പോകുന്നത് കാണാമല്ലോ എന്നൊക്കെയുള്ള കൂടുതൽ ഞാനും ഇരുന്നു. അങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് രണ്ടു മൂന്ന് റിഹേഴ്സൽ ഇങ്ങനെ കാണുന്നു. അവർ പോകുന്നു, ഡയലോഗ് അവരോട് പറയാൻ പറയുന്നു. ഇവന് ഈ ഡയലോഗ് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ട് മൂന്ന് ടേക്കിലും ഇത് ഈ ഡയലോഗ് ഇവന് പറയാൻ പറ്റുന്നില്ല. ലൊക്കേഷനിലുള്ളവർ മുഴുവൻ എല്ലാവർക്കും ഡയലോഗ് ബയഹാട്ടായിട്ടുണ്ട്. ഇവന് മാത്രം പിന്നെ എനിക്കത് എപ്പോഴോ ആക്ഷൻ അവിടുന്ന് പറയാൻ തന്നെ ഞാൻ മനസ്സിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ദേഷ്യം പിടിച്ച് ബാലേട്ടൻ പറയും, ആ നീ അങ്ങോട്ട് മാനക്ക് വിനോ നീ പറയും. അങ്ങനെ ടേക്ക് എന്ന് പറയും, ആക്ഷൻ എന്ന് പറയുന്നു. ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. എനിക്ക് വേണ്ടി ആക്ഷൻ പറയുന്നു. അവരെ കൊണ്ട് പോകുന്നു, നടന്നു പോകുന്നു. ഞാൻ അതേ ഡയലോഗ് പറഞ്ഞു, ഞങ്ങളൊക്കെ ഉണ്ടിട്ടോ അവിടെ, ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കണം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഒക്കെ വലിക്കുന്നത്. ആ വീഡിയോ ഒക്കെ വലിച്ചിട്ട് ഞാൻ ഒരു നമ്പറൊക്കെ ഇട്ട് വീഡിയോ കയറിഞ്ഞപ്പോൾ കട്ട് വന്ന് ബാലേട്ട് പറഞ്ഞു, ആശ്രയട്ടാ. ഞാൻ ഇങ്ങനെ വിചാരിച്ചത് നീ ആ ബീഡി വലിച്ച കണ്ട് എറിഞ്ഞതൊക്കെ ഉണ്ട്, ഒരു ചിരിയും കിട്ടുന്നത്. ഭയങ്കര അപ്രിസിയേഷനൊക്കെ കിട്ടി. എനിക്കും തോന്നി കൊള്ളാലും ഞാൻ അഭിനയിച്ച ഫസ്റ്റ് ഡേ. എല്ലാവരും കൂടി ഭയങ്കര രസമായിട്ട് സംസാരിച്ചു. അങ്ങനെ കഴിഞ്ഞു. ഞാൻ കോളേജിൽ തിരിച്ചെത്തുന്നു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴിക്കോട് പാളയത്തും അവിടെ കൂടെയൊക്കെ ആയിട്ട് പോസ്റ്റർ ഒട്ടിച്ച് അന്യരുടെ ഭൂമി പടം റിലീസ് ചെയ്യാൻ പോയി. ആദ്യമായിട്ട് തിയേറ്ററിൽ എന്നെ കാണാൻ പോവുക ഞാൻ. ഒന്നും ആദ്യത്തേതാണ് മുടങ്ങിപ്പോയി. അത് അന്നത്തെ ഒരു ആർട്ട് സിനിമയായിരുന്നു, അതുകൊണ്ട് അത് ഉച്ചയ്ക്ക് റിലീസ് ചെയ്യാം, ഒരു വണ്ടി ഷോ ഒക്കെയാണ്. അങ്ങനെ ഞങ്ങൾ നോക്കുക സംഘം തിയേറ്ററിലാണ് റിലീസ് ചെയ്ത്. അങ്ങനെ സംഘത്തിന് പോയി, എല്ലാവരും കൂടി പോകുന്നു, ആരഞ്ചെണ്ണുണ്ട്. അങ്ങനെ തിയേറ്ററിൽ പോകുന്നു, ഇരുന്ന് സിനിമ തുടങ്ങുന്നു. സിനിമ തുടങ്ങി ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അങ്ങനെ സിനിമ പോയി പോയി പോയി പോയി ഞാനിങ്ങനെ ടെൻഷനായി. ഇതെന്താ എന്നെ കാണാത്തത്, എന്നെ കാണാത്തത് എന്നുള്ള രീതിയിലുള്ള ടെൻഷനായി. ഇങ്ങനെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ നിർമ്മല ഗോപിരാജ് ഒക്കെ, എടോ നീ അവിടെ ഇടോ, അതിപ്പോൾ വരും അതിപ്പോൾ വരും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കാത്തു കാത്തു കാത്തിരുന്നു. ഇൻ്റർവെല്ലാവാ നേരത്ത് എൻ്റെ ശബ്ദം ഞാൻ കേട്ട് എന്നെയും കണ്ടു. കാരണം ഏതോ മരത്തിൻ്റെ കൊമ്പിൽ രണ്ട് കാക്കിരിക്കുന്ന മാതിരി ഒരു അവ്യക്തമായിട്ടുള്ള രണ്ട് ഫിഗേഴ്സ്, അതിലൊന്ന് ഞാനും ഒന്ന് മറ്റേ ചെക്കനും. ഇങ്ങനെ ലളിതശ്രീ നടന്നു വരുന്നു. അതിൻ്റെ ക്ലോസപ്പൊക്കെ ഉണ്ട്. ഡയലോഗ് ഞാൻ പറഞ്ഞ ഡയലോഗ് ആരോ ഡബ് ചെയ്താൽ എൻ്റെ സൗണ്ട് ഒന്നല്ല, അത് ഞാൻ കേൾക്കുന്നു. ഞാൻ ഞെട്ടി, എന്നിട്ട് എനിക്കും മനസ്സിലായി. പിന്നെ ഇവർക്ക് തീരെ മനസ്സിലായില്ല. ഇവർ വീണ്ടും കാത്തുകയാണ്, ഞാനെപ്പോഴാണ് വരിക, ഞാനെപ്പോഴും വരും. ഇൻ്റർവെല്ല് കഴിഞ്ഞ് കുറേ ഇട നീ അഭിനയിച്ചില്ല, എന്താ നീ കാണുന്നില്ല. ഞാൻ പറയുടെ ഇൻ്റർവെല്ലിന് ശേഷം ഞാൻ വരിക എന്നാണ് അപ്പോഴേക്ക് ഞാൻ എനിക്ക് മനസ്സിലായി. ഞാനതല്ലേ അതൊക്കെ അഭിനയിച്ചുള്ളൂ. അങ്ങനെ ഇൻ്റർവെല്ലും കഴിഞ്ഞ് സിനിമയും കഴിഞ്ഞ് ഇവരെല്ലാം കൂടി എന്നെ ഇട്ടിട്ട് അങ്ങോട്ട് വളഞ്ഞ് വെറുതെ ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോയി. നീ എവിടെയും വരില്ല. ഞാൻ പറയുടെ സത്യാർത്ഥ മനസ്സിലാക്കി. ഇൻ്റർവെല്ലാകുമ്പോൾ നീ കണ്ടില്ലേ ലളിതശ്രീ ഇങ്ങനെ നടന്നു, ലളിതശ്രീ നടന്നു പോകുന്നൊക്കെ ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടു. ഞാൻ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടിട്ടോ ഇവിടെ, ഞങ്ങളെ കൂടി ഗൗനിക്കണം എന്ന് പറഞ്ഞ ഡയലോഗില്ല. അത് ഞാൻ പറഞ്ഞു, ഞാനാണ് പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ അനുഭവം സിനിമയിലേക്ക് എനിക്ക് എന്നെ തന്നെ മനസ്സിലായില്ല എന്നുള്ള ആദ്യത്തെ അനുഭവം. അവിടുന്ന് എൻ്റെ സിനിമയിലേക്ക് കിട്ടുള്ള ഒരു യാത്ര. ഞാനറിയാത്ത എൻ്റെ സിനിമ എന്നെ ഇങ്ങനെ കയ്യും പിടിച്ച് കൊണ്ടുപോവുകയായിരുന്നു.
1: സ്മൃതി സാക്ഷ്യം എന്ന ഈ പരമ്പരയിൽ തൻ്റെ ചലച്ചിത്രാഭിനയവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കുവച്ചത് സംവിധായകൻ VM വിനു.
2: സ്മൃതി സാക്ഷ്യം.

ഇപ്പോൾ ചമയം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഇന്നും നാളെയും കോഴിക്കോട് റെക്കോർഡ് മഴ പെയ്യുന്നു.
1: ആ പെയ്യുന്നത് വെറും മഴയല്ല, ലാഭമഴയാണ്.
0: അതെ, മൈജി ലാഭമഴ മെഗാ 48 hour sale.
2: ഗാഡ്ജറ്റ്സിനും അപ്ലയൻസസിനും വമ്പൻ ഓഫറുകൾ,
0: ക്യാഷ് ബാക്ക്, കോംബോ ഗിഫ്റ്റുകൾ തുടങ്ങി ലാഭത്തിന്റെ 48 മണിക്കൂർ തോരാ മഴ.
2: ഇന്നും നാളെയും കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ.

0: റിയൽ എഫ്എം പോഡ്കാസ്റ്റ്,
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
2: ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പി ബി രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
3: നമ്മുടെ ഇപ്പോൾ കേരളീയ സമൂഹത്തിന് തന്നെ സമാധാനകാംക്ഷികളായ മനുഷ്യര്, മനുഷ്യ സ്നേഹത്തെ ഉദ്ഘോഷിക്കുന്ന മനുഷ്യര്, അവരൊത്തുചേർന്നിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നമുക്കറിയാം. അത്തരം മനുഷ്യരുടെ ഇടപെടലാണ് അവസാനം ഒരു ഫലമായി മാറിയിട്ടുള്ളത്. അത്തരം പ്രവർത്തനത്തിൽ തന്നെയാണ് അങ്ങ് ഇപ്പോഴും ആജീവനാന്തം മുഴുകിയിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം, അങ്ങയുടെ വിനോബാഭാവയോടൊപ്പം ജീവിച്ച അനുഭവത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ ഇന്ത്യ മുഴുക്കെയുള്ള ഭൂദാന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ തൊട്ട് അനുഭവിച്ച മനുഷ്യൻ എന്ന നിലയിൽ, അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഭൂമിയില്ലാത്ത കർഷകർ, ആദിവാസികൾ, ഗ്രാമീണർ, ഈ ദരിദ്രരായ മനുഷ്യർ, ഇവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെ അങ്ങ് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങയുടെ ജീവിതത്തിലൂടെ അത് തൊട്ടറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പരിഹാരം എന്നുള്ള നിലയിൽ അങ്ങ് അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ എങ്ങനെയാണ്?
4: മഹാത്മാഗാന്ധിയിൽ നമ്മളൊക്കെ എന്താ പഠിച്ചത്? മഹാത്മാഗാന്ധിയുടെ ടെലിസ്മാൻ എന്ന് പറയും. മഹാത്മാഗാന്ധി ഒരു മന്ത്രേ തന്നിട്ടുള്ളൂ നമുക്കൊക്കെ. എന്ത് ചെയ്യുമ്പോഴും സമൂഹത്തിൽ കഷ്ടപ്പെടുന്നവരെ ചിന്തിക്കുക. അപ്പോൾ ആ ടെലിസ്മാൻ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിരിക്കണം. അത് ഗവൺമെൻറ് ഓഫീസിലിരിക്കുന്നവർക്കും മനസ്സിലായിരിക്കണം, പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ളവർക്കും മനസ്സിലായിരിക്കണം. ഇന്നത്തെ എല്ലാ വിഷമങ്ങൾക്കും കാരണം നമ്മൾക്കത് മനസ്സിലായില്ല എന്നാണ്. മഹാത്മാഗാന്ധി തന്ന മന്ത്രം നമ്മൾ മറന്നിരിക്കുന്നു. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അഹിംസ ഒരു വഴിയാണ്, പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? അഹിംസ അഹിംസ എന്ന് പറഞ്ഞാൽ എടുക്കുകയല്ല, അഹിംസയിൽ കൂടെ ഈ അവസാന തട്ടിൽ കിടക്കുന്ന മനുഷ്യന് നീതി നേടിക്കൊടുക്കാൻ കഴിയുമെന്ന് ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിലെ നാല് ഭാഗങ്ങളിലും സഞ്ചരിച്ച് യുവാക്കളെ ട്രെയിൻ ചെയ്ത് പാവപ്പെട്ട സമൂഹങ്ങളെ സംഘടിപ്പിച്ച് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ ഒരു ഭാഗമാണ് ഭൂമി. കാരണം കേരളത്തിൽ നോക്കൂ, ഇവിടെ മുത്തങ്ങ സമരം നടന്നു, ചേങ്കര സമരം നടന്നു, അരിപ്പ സമരം നടന്നു, ആർലസ് സമരം നടന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? മണ്ണിന് വേണ്ടിയാണ്. അവർക്ക് വേണ്ടത് ജീവിക്കാൻ ഭൂമിയും വെള്ളവും കാടുമാണ്. അപ്പോൾ 75 വർഷത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത്രയും സാധാരണ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയോ നമ്മുടെ വികസനത്തിൽ അപാകതയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ അപാകത മാറ്റലായിരുന്നു എൻ്റെ ജോലി. ആ പ്രയത്നത്തിൽ അഹിംസയാണ് നല്ല വഴി എന്ന് കണ്ടുകൊണ്ട് ഇതിനേണ്ടി കൊണ്ട് യോജിപ്പിച്ചു. സാധാരണക്കാരന് വേണ്ടി പോരാട്ടം, അഹിംസയിൽ കൂടിയുള്ള പോരാട്ടം. അതിൽ നിന്ന് ഒരു വലിയൊരു കാര്യമല്ലെങ്കിലും വലിയൊരു ഫിലോസഫി പോലാണ് ഇപ്പോൾ ലോകം അതിനെ കാണുന്നത്. ലോകത്തെല്ലാവരും അതിനെക്കുറിച്ച് എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഇതിന് ഉദാഹരണമായി എടുക്കുമ്പോഴൊക്കെ അവർ പറയുന്നത് ഇത് വലിയൊരു കോമ്പിനേഷനാണല്ലോ, ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അത് വലിയൊരു കാര്യമായിട്ട് ആളുകൾ കരുതുന്നു. അതിനെ സ്കെയിൽ അപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം 100 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ 500 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ 1000 പേരെ കൊണ്ട് നടക്കുന്നു, പിന്നെ അത് 100,000 വരെ എത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്കെയിൽ അപ്പ് ചെയ്യലാണ്. അപ്പോൾ സാധാരണക്കാരന് വേണ്ടി നീതി, അഹിംസ വഴി, ഈ രണ്ട് കാര്യം നമ്മളുടെ യുവാക്കൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ കോൺഫ്രണ്ടേഷൻ ഇല്ലാതെ, കൊലലും കൊലയും ഇല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടൊരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും, നാടിനെ നിർമ്മിക്കാൻ കഴിയും. അതിലേക്കാണ് ഞാൻ ആളുകളെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. യുവാക്കൾ ട്രെയിനിങ് ചെയ്യുന്നു, അതിനുവേണ്ടി തന്നെ മിനിസ്റ്റേഴ്സുമായിട്ടും പൊളിറ്റീഷ്യനുമായിട്ടും സംസാരിക്കുന്നതിന് തന്നെ, ഗവൺമെൻറ് ഓഫീഷ്യൽസുമായി സംസാരിക്കുന്നത് തന്നെ, ഒരു പുതിയ പൊളിറ്റിക്സ് എന്തുകൊണ്ടുണ്ടാക്കിക്കൂടാ? അപ്പോൾ ഒരു ന്യൂ പൊളിറ്റിക്സ് ആണ് ഗാന്ധിയുടെ പൊളിറ്റിക്സ്, ജനങ്ങളുടെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ദ പീപ്പിൾസ് പൊളിറ്റിക്സ്. അതിനാണ് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നത്.
3: ഈ ഏകതാ പരിഷത്തിന്റെ ഒരു സ്ഥാപനത്തിലേക്ക് നയിക്കുന്നതും അങ്ങയുടെ ഈ ഒരു ദർശനങ്ങളും ഈ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനം ഒക്കെയാണല്ലോ.
4: അതെ.
3: അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയായിരുന്നു?
4: ഏകതാ പരിഷത്ത് എന്ന പേര് ഏക്ത, എല്ലാവരെയും കൂട്ടിച്ചേർക്കലാണല്ലോ പരിപാടി, അപ്പോൾ അത് ഏകത ആവട്ടെ. അപ്പോൾ ഏക്ത എന്താ ആഗ്രഹിക്കുന്നത്? ഒന്ന്, സമൂഹത്തിൽ ഏക്ത ഉണ്ടാവണം. എന്നുവെച്ചാൽ ഉള്ളവനും ഇല്ലാത്തവനും എന്ന ഈ ദൂരം മാറണം. അതുപോലെ ഞാൻ നീ എന്ന ഈ ഭാവം ഉണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്നത് പോലെയല്ല നീ വിശ്വസിക്കുന്നത്, നിന്റെ വിശ്വാസം എന്നിൽ നിന്ന് ഭിന്നമായതുകൊണ്ട് നീ എൻ്റെ ശത്രുവാണ് എന്നൊക്കെ വിശ്വസിക്കുന്നത് പകരം ഏക്ത എന്ന് പറഞ്ഞാൽ ഈ ഭിന്നതകളെ മറന്ന്, ഈ ഭാഷയുടെയും വേഷത്തിൻ്റെയും നാടിൻ്റെയും ഒക്കെ ഭിന്നതകൾ മറന്ന് ഒരു സമൂഹമാവാൻ കഴിയണം. എന്നിട്ട് പാവപ്പെട്ടവന് വേണ്ടി ഫോക്കസ് ചെയ്യുക, അഹിംസ വഴിയിൽ കൂടി നേടിക്കൊടുക്കുക. അതിലാണ് ഏകതാ പരിഷത്ത് ഇതുവരെ ജയിച്ചത്. ഒരുപടി യുവാക്കൾ അതിൽ ട്രെയിൻഡായ ആശയം മനസ്സിലാക്കിയവർക്ക്, കാരണം ഞങ്ങൾ ട്രെയിനിങ്

0: പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഗാന്ധി ചെയ്തതുപോലെ സർവധർമ്മ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ശ്രമദാനം ഉണ്ടായിരിക്കണം, അധ്വാനിച്ച് ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ എല്ലാം അന്ന് ഗാന്ധി ചെയ്ത കുറേ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ കഴിയുന്നു എന്നാണ് എൻ്റെ നേട്ടം. അതിൽ നിന്ന് ഇന്നും റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് കാണുമ്പോൾ ഗാന്ധി റിലവൻ്റ് ആണെന്ന് മനസ്സിലാവും. പലരും പറയുന്നില്ലേ ഗാന്ധി റിലവൻ്റ് അല്ല, അതൊക്കെ ആ കാലത്ത് ചെയ്തു പോയി, ഇനിയിപ്പോൾ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ ലോകത്തൊന്നും പറയുന്നില്ലേ. ഞാൻ സ്ഥാപിക്കുന്നത് എന്താ വെച്ചാൽ, ഞാൻ ചെയ്ത് കാണിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഗാന്ധി ഈസ് സ്റ്റിൽ റിലവൻറ്റ്. ഞാൻ ഗാന്ധിയുടെ വഴിയിൽ കൂടി ചെയ്യുകയാണെങ്കിൽ സ്നേഹവും സമാധാനമുള്ള ലോകം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ പ്രശ്നം പരിഹരിക്കൽ മാത്രമാവരുത്, പ്രശ്നം പരിഹരിച്ചാലും പിന്നെ ലോകം ഉണ്ടാവണ്ടേ, ജീവിക്കണ്ടേ. അപ്പോൾ പ്രശ്നപരിഹാരത്തിൻ്റെ സമയത്തും ഒരു ഭാവി ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സംഘടനയായിരിക്കണം. അങ്ങനെയാണ് ഏക്താ പരിഷത്തിൻ്റെ ക്രിയേഷൻ ഉണ്ടായത്.
1: ഇപ്പോൾ നമ്മുടെ ഒരു പങ്ക് പറയുന്ന ഈ ഗാന്ധിയൻ ജീവിതത്തെ ദർശനങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഓരോ കാലത്തും ഒരു വലിയ രീതിയിൽ ഒരു സ്വാധീനമായി പലപ്പോഴും മാറിയിട്ടുള്ളത് ഗാന്ധിയൻ ജീവിതത്തെ അവലംബിച്ച് നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലേക്ക് പോകുമ്പോൾ പലപ്പോഴും പുറത്തുനിന്നുള്ളവർ വന്നിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റിൽ മഹാത്മാഗാന്ധിയെ പോർട്രേ ചെയ്തൊരു വിധം ഡൊമിനിക് ലാപ്പിയറും ലാരി കോളിൻസ് എഴുതിയ പുസ്തകം, അതിലൂടെ കിട്ടുന്ന ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇൻസൈറ്റ് ഭയങ്കര ഇലക്ട്രിഫൈയിങ് ആയിട്ട് ഗാന്ധിയെ പ്രസന്റ് ചെയ്യാൻ അവർക്ക് ആ പുസ്തകത്തിലൂടെ കഴിഞ്ഞു. അത് വലിയൊരു പുതിയ കാലത്ത് ഇൻസ്പിറേഷൻ ആയി. അറ്റൻബറോ കൊണ്ടുവന്ന ഗാന്ധി എന്ന് പറയുന്നത് ഒരു ഗെയിം ചേഞ്ചർ പോലെ ഈ ഭൂഖണ്ഡത്തെ സ്വാധീനിച്ചു. ഞാൻ ഉദ്ദേശിക്കുന്ന കലാരൂപത്തിലും മറ്റൊക്കെ ഉള്ള പ്രയത്നങ്ങൾ പലപ്പോഴും പുറത്തുനിന്നുള്ള മനുഷ്യർ ചെയ്തിട്ടാണല്ലോ അത്, ആ രീതിയിലേക്ക് എന്റെ ഒരു പരിമിതി നമ്മുടെ മുന്നിൽ വരുന്നുണ്ടോ, അല്ലെ നമ്മൾ അത്രയും ആഴത്തിൽ അത് മനസ്സിലാക്കാഞ്ഞിട്ടാണോ?
0: ഞാൻ ലോകത്ത് പല രാജ്യത്തും പോകുമ്പോൾ ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഇന്നത്തെ ആവശ്യം ഗാന്ധിയാണ്, കാരണം യുദ്ധവും പൊളിറ്റിക്സും ഒന്നും കൊണ്ട് കാര്യങ്ങൾ നേടാൻ പോകുന്നില്ല, നേടണമെങ്കിൽ ഗാന്ധിയുടെ വഴിയിൽ കൂടി വേണം. അപ്പോൾ എനിക്കൊന്ന് റിലവൻ്റ് ആണ്. കാരണം ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഗാന്ധി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ കമൻ്റ് എന്തായിരുന്നു, വരുന്ന തലമുറകൾക്ക് ഇത് വിശ്വസിക്കാൻ വിഷമമുണ്ടാവും ഇങ്ങനെയൊരാൾ ഭൂമിയിൽ ജീവിച്ചു എന്ന്. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചു, ഇന്ന് തലമുറയ്ക്ക് മനസ്സിലാകാൻ വിഷമിക്കുന്നു. അദ്ദേഹത്തെ വീണ്ടും വീണ്ടും യുവാക്കളിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമാണ്. കാരണം വാർ ഇൻഡസ്ട്രിക്ക് ഇന്നും ഏറ്റവും അധികം ഭയം ഗാന്ധിയാണ്. അവരാഗ്രഹിക്കുന്നത് ഈ ഗാന്ധി എന്ന ഈ മനുഷ്യനൊന്ന് മാറിക്കിട്ടിയാൽ ഞങ്ങൾക്ക് വേണ്ട പോലെ വാഴാം ഈ ലോകത്തിൽ, അല്ലേ? ഈ ഗാന്ധിയാണ് ഇന്നും എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്, മരിച്ച ഗാന്ധി ഇതാ സമാധാനത്തിൽ കൂടിയും അഹിംസയിൽ കൂടിയും നല്ലൊരു ലോകം ഉണ്ടാക്കാൻ കഴിയുന്നു, വേണ്ടാത്ത കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഗാന്ധിയാണ്. അപ്പോൾ ഗാന്ധിയെ മാറ്റണം. ഞാൻ എപ്പോഴും ഉദാഹരണം പറയും, ഒരു വയസ്സായ ഒരു അച്ഛനിരിക്കുന്നു വീട്ടിൻ്റെ മുൻപിൽ, ദിവസവും പറയുന്നു മക്കളെ കള്ളു കുടിക്കരുത്, മക്കളെ ബീഡി വലിക്കരുത്, മക്കളെ കട്ട് തിന്നരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ ആഗ്രഹിക്കുക? ഈ മുത്തച്ഛനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി, എന്നാൽ നമുക്കൊന്ന് സുഖമായിട്ടൊന്ന് ജീവിക്കാമല്ലോ. അതുപോലെ ഇന്ന് ഈ കളവ് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന സമൂഹം, തട്ടിപ്പറിക്കുന്ന സമൂഹം, ആവശ്യത്തിലധികം ആഡംബരങ്ങൾ കാണിക്കുന്ന സമൂഹം, വാല്യൂസിനെ പറ്റി ഒട്ടും ചിന്തയില്ലാത്ത സമൂഹം, അങ്ങനെ കളവിലും ഇമ്മോറാലിറ്റിയിലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് ഏറ്റവും അധികം ഭയം ഗാന്ധിയായിരിക്കും. ആ ഗാന്ധിയെ നശിപ്പിക്കൽ എല്ലാവരുടെയും ആവശ്യമായി മാറിയിരിക്കുന്നു ഇന്ന്. അതുകൊണ്ടാണ് ഈ രണ്ട് വഴികൾ, ഗാന്ധിയെ നശിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ധൂർത്താടാം, മലയും കാടും എല്ലാം നശിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു ലോകം ഉണ്ടാക്കാം. ഗാന്ധിയെപ്പോലുള്ളവർ, മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലുള്ളവർ, നെൽസൺ മണ്ടേലയെ പോലുള്ളവർ മുന്നിൽ വെച്ചുകൊണ്ട്, ദലായി ലാമയെ പോലുള്ളവർ മുന്നിൽ വെച്ചുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു നല്ല ലോകത്തെയും സൃഷ്ടിക്കാൻ കഴിയും. ഈ യുദ്ധവും യഥൂർത്തുമുള്ള ഒരു ലോകത്തിലേക്ക് പോകണോ, അല്ല ശാന്തിയും സമാധാനമുള്ള ലോകത്തിലേക്ക് പോകണോ? അതുകൊണ്ടാണ് ഇപ്പോൾ ഭൂട്ടാനിൽ നോക്കൂ, അവർ ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കിയ ശേഷം കേരള മിനിസ്ട്രി ഉണ്ടാക്കിയെന്ന് കേട്ടു, പക്ഷേ അവരുണ്ടാക്കിയ സമയത്ത് ഒരു 19 പാരഡൈം വെച്ചു, 19 ക്രൈറ്റീരിയ വെച്ചു ഹാപ്പിനെസ് എങ്ങനെ ഉണ്ടാവും. നല്ല ഹെൽത്ത് വേണം, നല്ല എഡ്യൂക്കേഷൻ വേണം, നല്ല എൻവയറമെൻറ്റ് വേണം എന്നൊക്കെ. എത്ര ആളുകളാണ് അവിടെ പോകുന്നത്? ലോകം മുഴുവൻ GDP നടക്കുമ്പോൾ ഒരു രാജ്യം മാത്രം, ചെറിയൊരു കുട്ടി രാജ്യം മാത്രം ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും അത് സ്വീകരിക്കാൻ പോകുന്നു, അവർക്കൊക്കെ തോന്നുന്നു ഇത് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ മാറ്റങ്ങൾ പുതുമ ചെറുതാവാം, ഒരു ഭൂട്ടാനാവാം, പതുക്കെ പതുക്കെ ആളുകളെ അത് ആകർഷിക്കും. ഇന്നും എനിക്ക് തോന്നുന്നു അഹിംസ ഇന്ന് ചെറുതാവാം, ഗാന്ധി മാത്രമാവാം, വിനോബ മാത്രമാവാം, മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല ആവാം. പക്ഷെ നോക്കൂ, ഏത് രാജ്യത്ത് പോയാലും നന്മ ചെയ്യുന്നവരുടെ പേരെന്താ? ഗാന്ധി എന്നാണ്. കനേഡിയൻ ഗാന്ധി, ആസ്ട്രേലിയൻ ഗാന്ധി, ഫ്രഞ്ച് ഗാന്ധി, ആഫ്രിക്കൻ ഗാന്ധി, ഈ ഗാന്ധി എന്താ? നന്മ ചെയ്യുന്നതിൻ്റെ പര്യായമായിട്ട് ഗാന്ധി മാറിയിരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഗാന്ധിയെ നമുക്ക് വഴിയിൽ നിന്ന് പറഞ്ഞുവിടാൻ കഴിയുമെന്ന്. അദ്ദേഹം വളരെ ശക്തിയായി നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ വഴിയിൽ പോകാൻ വേണ്ടി നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ പ്രേരിതരാകും. കാരണം ഇതൊന്നും ശാശ്വതമല്ല. നമ്മൾ ചെയ്യുന്ന ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഈ ലോകത്ത് ഒരു താപമാനം കുറച്ചുകൂടി വർദ്ധിച്ചാൽ സമുദ്രം മേലോട്ട് വരും.

0: ലോകം മുഴുവൻ അതിൻ്റെ ഉള്ളിൽ പോകുമെന്ന് പറയുമ്പോൾ ഈ ഡെവലപ്മെൻറ്റ് മോഡലും ഈ കൊള്ളയടിക്കലും ഇതൊന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് മനസ്സിലാവണം. വാർ കാരണം ലോകത്തിൻ്റെ താപമാനം വർദ്ധിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടായാൽ മതി ലോകം മുഴുവൻ നശിപ്പിക്കാൻ. ഒരു ന്യൂക്ലിയർ ബോംബ് പൊട്ടുന്നു, അതുകൊണ്ട് ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടാവുന്നു, ന്യൂക്ലിയർ വിൻ്റർ ഉണ്ടായാൽ ലോകം മുഴുവൻ നശിക്കും. അപ്പോൾ ഇത്രമാത്രം ആപത്തിൻ്റെ വഴിയിൽ ലോകത്തെ കൊണ്ടുപോകുമ്പോൾ ഒരു നല്ല വഴി കാണിക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ വൈകുന്നു എന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ലിമിറ്റേഷനാണ്. നമ്മുടെ ആൻസ്റ്റൺ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ നശിപ്പിക്കാൻ എല്ലാ സയൻറ്റിസ്റ്റുകളും കൂടെ ഒരു ബോംബുണ്ടാക്കി ലോകത്തെ രക്ഷിക്കാനായിട്ട് മഹാത്മാഗാന്ധി മാത്രം ഒരു അഹിംസയുടെ വഴി ഉണ്ടാക്കി എന്ന് പറയുന്ന പോലെ ആ വഴി മനസ്സിലാക്കേണ്ട സമയമാണിത്. അത് മനസ്സിലാക്കാൻ വൈകുന്നതാണ് നമ്മൾ ചെയ്യുന്ന ദ്രോഹം. ഞാൻ കുട്ടികളോട് ചോദിക്കാറുണ്ട്, 80,000 കുട്ടികൾ പലസ്റ്റീനിൽ മരിച്ചപ്പോൾ ഫ്ലോട്ടില പോയത് അറിഞ്ഞു? ഫ്ലോട്ടില, ഫ്ലോട്ടിലയിൽ 500 യുവാക്കൾ, ആദ്യം അവർ ഇറ്റലിയിൽ നിന്ന് പോയി, രണ്ടാമത് അവർ സ്പെയിനിൽ നിന്ന് പോയി. എത്ര റിസ്ക് എടുത്തിട്ടാണ് പോയത്? ഇസ്രായേൽക്കാർ വെടിവെക്കുമെന്നറിയാം, പിടിച്ച് ജയിലിലാക്കുമെന്നറിയാം, എന്നിട്ടും ഈ കുട്ടികൾ ഭക്ഷണവും വസ്ത്രവുമായിട്ട് പാലസ്റ്റീനിലേക്ക് പോകുന്നു. അഹിംസയുടെ ശക്തി ആലോചിച്ച് നോക്കൂ. ഞാൻ കനഡയിലും അമേരിക്കയിലും കണ്ടു, ആയിരക്കണക്കിന് യുവാക്കളാണ് ക്ലാസ് റൂം വിട്ട് പുറത്തിറങ്ങിയത് പാലസ്റ്റീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അവർക്കൊക്കെ സ്കൂളിൽ നിന്ന് ഡിസ്മിസ്സായി, കുറേ പ്രൊഫസർമാർക്ക് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ വയലൻസിൻ്റെ ശക്തി കാണുന്നു, അത് പേപ്പറിൽ അച്ചടിച്ചിറക്കുന്നു. വേറൊരു ഭാഗത്ത് നോൺ വയലൻസിൻ്റെ ശക്തിയും അത്ര തന്നെ വളരുന്നു, അത് അച്ചടിച്ചിറക്കുന്നില്ല എന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗാന്ധി ഈസ് സ്റ്റിൽ അലൈവ്. അദ്ദേഹം ഇപ്പോഴും ഒരുപടി ആളുകളെ ഇൻസ്പയർ ചെയ്യുന്നു. ഈ 500 കുട്ടികൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി 2,500 അപ്ലിക്കേഷൻസാണ് വന്നത്. ആലോചിച്ച് നോക്കൂ, എത്ര പേരാണ് സ്വന്തം ജീവിതം കഷ്ടത്തിലിട്ടിട്ടും ഇത്രയും ആളുകളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇന്നും ഹൃദയം മരിച്ചിട്ടില്ല, ഹൃദയത്തിൽ ഇന്നും ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്ന ഒരുപടി ആളുകൾ ഈ ലോകത്തുണ്ട്. അവരെ വളർത്തിയെടുക്കലായിരിക്കും പുതിയ ലോകത്തിന് സൃഷ്ടിക്കാനുള്ള നല്ലൊരു വഴി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: തീർച്ചയായും അതൊരു പ്രചോദനാത്മകമായ ദർശനം തന്നെയാണ്. എനിക്കൊരു മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം അങ്ങ് ഏകതാ പരിഷത്ത് ഉണ്ടാക്കുകയും അതിനുശേഷം അങ്ങ് നടത്തിയ 1-2 യാത്രകളെ കുറിച്ച് അങ്ങ് തുടക്കത്തിൽ പറയേണ്ടായി. ഇപ്പം ജൻദേശ് എന്ന് പറഞ്ഞ് 2007 നടന്ന യാത്ര, ജൻ സത്യാഗ്രഹ എന്ന് പറഞ്ഞിട്ട് 2012 നടന്ന യാത്ര, ഈ അനേകായിരം മനുഷ്യരെ ഒരുമിപ്പിക്കാനും ഒരു ഉദ്ദേശത്തിന് വേണ്ടി അവരെ കൊണ്ടു നടക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു അനുഭവം ഒന്നും കൂടെ ആ അനുഭവത്തിലൂടെ കടന്നു പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അങ്ങ് പറഞ്ഞല്ലോ, സംഘടിതമായ ഒരു കർമ്മശേഷിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന സദ്ഫലത്തെക്കുറിച്ച്, അതുണ്ടാക്കുന്ന ഒരു പരിവർത്തനം, അത് ഭരണാധികാരികളിലും കടന്നു പോകുന്ന വഴികളിലും ഒക്കെ ഉണ്ടാക്കി, അതിൻ്റെ ആ അനുഭവത്തിലേക്ക് ഒന്ന് അങ്ങ് വരണമെന്ന് എനിക്ക് തോന്നുന്നു.
0: അതെ, ഇതിപ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? യുവാക്കളെ ട്രെയിൻ ചെയ്യുന്നു, സാധാരണ യുവാക്കൾ, സ്കൂളിൽ ഒരിക്കലും പോയിട്ടില്ലാത്ത യുവാക്കൾ, എഴുതാനറിയാത്ത യുവാക്കൾ, അങ്ങനെയവരെല്ലാം ഞാൻ തുടങ്ങുന്നത്. അവരുടെ ക്യാമ്പസ് നടത്തുന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരിൽ കോൺഫിഡൻസ് വളർത്തുന്നു. എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല, പക്ഷേ എനിക്ക് കൃഷി ചെയ്യാനറിയാം, എനിക്ക് നീന്താനറിയാം, എനിക്ക് മരത്തിൽ കയറാനറിയാം, എനിക്ക് പശുവിനെ കറക്കാനറിയാം, ഇതൊക്കെ അറിയില്ലേ. അപ്പോൾ ഈ അറിവിനെക്കുറിച്ച് സംസാരിക്കുക, എനിക്ക് എന്താ അറിയാതെ. അതിൽ നമ്മൾ പറയുന്നത്, നമ്മൾ ഒരു ഓഫീസിൽ പോയാൽ ഓ നിനക്ക് എഴുതാനും വായിക്കാനും അറിയില്ല മിണ്ടാതിരിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എഴുതലും വായിക്കലും മാത്രമാണ് ലോകത്തിൽ നേടാനുള്ളതെന്ന് കരുതുന്നത് കൊണ്ടാണ്. കൃഷി ചെയ്യുന്നതും നീന്തുന്നതും മരത്തിൽ കയറുന്നതും ഒക്കെ നേട്ടമാണെന്ന് കരുതുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരുള്ളിൽ കോൺഫിഡൻസ് വളർത്തണമെങ്കിൽ അവർക്ക് എന്തറിയാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതാണ് ഞാൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ ചെയ്യുന്നത്. ഞങ്ങൾക്കും കുറേ അറിയാം എന്ന ഭാവത്തിലാണ് തിരിച്ചയക്കേണ്ടത്. അതുകൂടാതെ അവരെ ഈ കർമ്മ തിയറി ഉണ്ടല്ലോ, നമ്മളെല്ലാം ദരിദ്രരായി ജനിച്ചതാണ്, ഈശ്വരൻ നമ്മളെ ദരിദ്രരാക്കി, ഇനി ഈ ജീവിതത്തിൽ രക്ഷയില്ല. ഈ കർമ്മ തിയറി നമ്മൾ അതിലാണ് നമ്മൾ കുടുക്കിയത് കുട്ടികളെ. അപ്പോൾ അങ്ങനെ ഒരു കർമ്മമൊന്നുമില്ല, ഇതൊക്കെ കളിയാണ്, ആർക്കാണ് ശക്തി അവർ മറ്റവരെ കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് ചേർന്ന് പോരാടുകയാണെങ്കിൽ കുടുക്കിൽ നിന്ന് പുറത്തു വരാം. അതാണ് രണ്ടാമത് ഭാഗം. മൂന്നാമത് ഭാഗം ഇൻസ്റ്റിറ്റ്യൂഷൻസ് പരിചയപ്പെടുത്തുക. കാരണം ഈ സാധാരണക്കാരനെ സേവിക്കാൻ വേണ്ടി ഒരു 36 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് പഞ്ചായത്തായാലും തഹസീലായാലും കലക്ടറേറ്റ് ആയാലും പോലീസ് സ്റ്റേഷനായാലും എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ഇതെല്ലാം കൂടി 36 ഡിപ്പാർട്ട്മെൻറ്റ് സഹായിക്കാനുണ്ട്. ഇത്രയൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്നു. പക്ഷേ നമ്മൾ ദരിദ്രരാകുന്നത് ഈശ്വരൻ കാരണമല്ല, നമ്മളുടെ ഒത്തൊരുമയില്ലായത് കൊണ്ടാണ്. അത് നമ്മൾക്ക് മാറ്റാൻ കഴിയും, കാരണം നമ്മളും കുറെ കഴിവുള്ളവരാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. പക്ഷേ ഈ ഉത്സാഹം അഹിംസ വഴിയിൽ കൂടിയേ ഉപയോഗിക്കാവൂ എന്നും കൂടി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് അയക്കുക. ഒരിക്കലും ഒരാളെങ്കിൽ അടിക്കരുത്, പുതിയ നോളേജ് കിട്ടിയാൽ അതാ വിഷമം. പുതിയ നോളേജ് ഉപയോഗിക്കുന്നത് നമ്മളെപ്പോഴും ശക്തി കാണിക്കാനായിരിക്കും, പുതിയ നോളേജാണ്, പക്ഷേ ഉപയോഗിക്കുന്നത് അഹിംസയിൽ കൂടിയായിരിക്കണം. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഓരോ കമ്മ്യൂണിറ്റിയിലും ആളുകളെ തയ്യാറാക്കുന്നു. ചെറിയ ഗ്രാമങ്ങളിൽ ഈ ട്രെയിനിങ് ചെയ്തു പോയവൻ അവിടെ ഓർഗനൈസ് ചെയ്യുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ കലക്ടറേറ്റിൽ പോയി ബ്ലോക്കിൽ പോയി നേടിയെടുക്കുന്നു. അവർക്ക് ആ മെത്തേഡിൽ വിശ്വാസം വരുന്നു. അങ്ങനെ വിശ്വാസം

0: വികാസം വരുന്ന ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ തയ്യാറാക്കുകയാണ് ആദ്യത്തെ വഴി. ഈ ഗ്രൗണ്ട് വർക്ക് ചെയ്യാതെ ഒരിക്കലും സമരം ചെയ്യാൻ പോകരുത്, കാരണം അതിൽ കഷ്ടങ്ങളുണ്ടാവും, കാരണം അതിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഒരേപോലെ ട്രെയിനിങ് ചെയ്ത ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ, അപ്പോഴാണ് ഈ ഗ്രാമങ്ങളെ കൂട്ടിയണക്കാൻ വേണ്ടി ആദ്യം 3500 കിലോമീറ്റർ ഞാൻ സ്വയം പദയാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും പരിചയമില്ലാതെ പല ഗ്രാമങ്ങളും ഒരുമിച്ച് വരുന്നു. ഇത് സംഘടന വളർത്തുന്നതിന് ഒരു ശൈലിയാണ്. ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട്, പാവപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ട് സംഘടന വളർത്തുക. ഈ സംഘടന വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ആക്ഷനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയും. അപ്പോൾ ചെറിയ ചെറിയ പദയാത്രകൾ തുടങ്ങുന്നു. ഒരു മാസം ബീഹാറിൽ നടന്നു, ഒരു മാസം ഒറീസയിൽ നടന്നു, ഒരു മാസം ഛത്തീസ്ഗഡിൽ നടന്നു, ഒരു മാസം മധ്യപ്രദേശിൽ നടന്നു. ഇങ്ങനെ ചെറിയ ചെറിയ പദയാത്രയ്ക്ക് കൂടി ഇവരെ പദയാത്രയുടെ സിസ്റ്റം പഠിപ്പിക്കുന്നു, ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നു. അതിനുശേഷം എന്ത് വേണം? ഈ വലിയ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് എന്താണ്? ഓരോരാളും ഓരോ ദിവസവും ഒരു പാത്രത്തിൽ 1 റുപ്യ നിക്ഷേപിക്കണം. അപ്പോൾ 200,000 ആളുകൾ ദിവസവും 1 റുപ്യ ഇട്ട എത്രയായി? 200,000 റുപ്യയാണ് ദിവസവും വരുമാനം ഒരു സംഘടനയുടെ. അങ്ങനെ 5 വർഷം ഇവർ പണമിടുന്നു. 5 വർഷം ഇവരെ ഒരു പിടി അരിയിടുന്നു. ഈ അരി ഈ പണവും മതി വലിയൊരു സമരം ചെയ്യാൻ. അതും ഉപയോഗിച്ചുകൊണ്ടാണ് 2 ഒക്ടോബർ 2007 ഗ്വാളിയറിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയും 25,000 പേർ ഒത്തുകൂടുന്നു. എന്നിട്ട് അവിടെ നിന്നിട്ട് നടത്തം തുടങ്ങുന്നു ഡൽഹിയിലേക്ക്. അപ്പോൾ അതിൻ്റെ ഡിസിപ്ലിനാണ് ആൾ ആകർഷിച്ചത്. ഈ ഡിസിപ്ലിൻഡ് വേ ഓഫ് വാക്കിംഗ് ഉണ്ടല്ലോ, 3 വഴിയിൽ മാത്രം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വൃത്തികേടകളാക്കില്ല, എവിടെയെങ്കിലും രാത്രി കിടക്കുകയാണെങ്കിലും കാലത്തേക്ക് വൃത്തിയായിട്ട് എഴുന്നേറ്റ്. 1 മാസം മുഴുവൻ നാഷണൽ ഹൈവേ ഞങ്ങൾ കയ്യിലെടുത്തു. അപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, 3 പേര് മരണപ്പെട്ടു. ആ സമയത്ത് വേണമെങ്കിൽ പറയാം ഇനി യാത്ര നടത്താൻ പറ്റില്ല, പക്ഷേ ഗവൺമെൻറ്റിനെ അപരാധബോധം തോന്നി. ഇത്രയും പാവപ്പെട്ടവർ നടക്കുന്നു എന്നിട്ട് അവർക്ക് ഭൂമിക്ക് വേണ്ടി. അപ്പോഴാണ് മിഡിൽ ക്ലാസ് കൂടെ വരാൻ തുടങ്ങിയത്. ഈ പാവപ്പെട്ടവരുടെ സമരം ജയിക്കണമെങ്കിൽ മിഡിൽ ക്ലാസ് കൂടെ വരണം. അപ്പോൾ കുറേ പേര് ചെരിപ്പുമായിട്ട് വരുന്നു, കുറേ പേര് വസ്ത്രമായിട്ട് വരുന്നു, കുറേ പേര് ഭക്ഷണമായിട്ട് വരുന്നു. അങ്ങനെ ഡൽഹിയിൽ എത്തുമ്പോഴത്തേക്ക് മീഡിയ, മിഡിൽ ക്ലാസ് ആൻഡ് പാവപ്പെട്ടവർ വലിയൊരു സ്റ്റോറിയായി മാറിയത്. BBC വരെ അത് പറയാൻ തുടങ്ങി. അപ്പോഴാണ് ഗവൺമെൻറ് തോന്നി ഇവരുടെ കാര്യങ്ങൾ ഏർക്കണമെന്ന്. അങ്ങനെയാണ് വനാവകാശ നിയമം ഉണ്ടായത്. 35 ലക്ഷം പേർക്ക് വനാവകാശ നിയമപ്രകാരം ഇന്ന് ഭൂമി കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിൽ പല ഭാഗങ്ങളിലായിട്ട്. അത് വലിയ നേട്ടമാണ്, അഹിംസയുടെ നേട്ടമാണെന്ന് പറയാം. പക്ഷേ അതിൽ നിന്നാണ് മനസ്സിലായത് 25,000 പേർക്ക് നടക്കാമെങ്കിൽ 100,000 പേർക്ക് നടന്നുകൂടെ. 100,000 പേർ നടന്നപ്പോഴാണ് ആഗ്രയിൽ വെച്ച് 10 അഗ്രിമെൻ്റ് ഉണ്ടായത്, 10-point അഗ്രിമെൻ്റ് ഉണ്ടായത്. അതുകൂടാതെ ലാർ എന്ന നിയമം വന്നില്ലേ, ലാൻഡ് എക്വിസിഷൻ റീഹാബിലിറ്റേഷൻ റിസെറ്റിൽമെൻ്റ്. ആദ്യമൊക്കെ ലാൻഡ് എക്വിസിഷൻ മാത്രമായിരുന്നു, റീഹാബിലിറ്റേഷൻ റിസെറ്റിൽമെൻ്റ് വന്നത് 2012 മാർച്ചിന് ശേഷമാണ്. അങ്ങനെ പല യാത്രകളും വലിയ യാത്രകൾ നടത്താൻ കഴിഞ്ഞു. ഈ ഗ്രൗണ്ട് ശരിയാണെങ്കിൽ പിന്നെ എത്ര വേണമെങ്കിലും ബിൽഡപ്പ് ചെയ്യാൻ കഴിയും. ആ ശക്തി വെച്ചുകൊണ്ടാണ് പിന്നെ ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ പോയത്. കാരണം SDG എന്ന് പറഞ്ഞാൽ പോരല്ലോ, പോവർട്ടി 2030 കൊണ്ട് അവസാനിക്കണം, വയലൻസ് 2030 കൊണ്ട് അവസാനിക്കണം, ഡിസ്ക്രിമിനേഷൻ 2030 കൊണ്ട് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെറും ലിസ്റ്റ് ഉണ്ടാക്കിയാൽ പോരല്ലോ, അത് നടത്തണ്ടേ? അത് നടത്താൻ വേണ്ടി യുണൈറ്റഡ് നേഷൻ്റെ മേലെ പ്രഷർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ പുറപ്പെട്ടത്. അപ്പോൾ നടത്തം എന്ന സാധാരണക്കാരൻ്റെ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയൂ എന്ന എക്സ്പെരിമെൻറ്റേഷനാണ് അത്. അതിലാണ് അഹിംസയുടെ വഴി ഉപയോഗിച്ചത്. എനിക്ക് തോന്നുന്നു അതിന്നും സാധ്യമാണ്. മാറ്റങ്ങൾ അഹിംസയിൽ കൂടെ വേണം, മാറ്റങ്ങൾ സാധാരണക്കാരന് വേണ്ടി വേണം എന്നങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾക്ക് വേണ്ടി നടക്കുന്ന കുറേ യുവാക്കൾ തയ്യാറായിരിക്കും. അതാണ് മെയിൻ ലെസൺ, അതാണ് ഏക്താ പരിഷത്ത് ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് പലരും ഉപയോഗിക്കുന്നു. ആഫ്രിക്കക്കാർ ഞങ്ങൾ കണ്ടത് ചെയ്യുന്നു, ലാറ്റിൻ അമേരിക്കൻകാർ ഞങ്ങൾ കണ്ടത് ചെയ്യുന്നു, ഒരുപടി ആളുകൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു പോയി പല രാജ്യങ്ങളും അത് ചെയ്യുന്നു.
1: അപ്പോൾ ഈ ഇത്തരം യുവാക്കളുടെ ഒരു കൺഫ്ലുവൻസ് ഒരു സംഘത്തെ ഒത്തുചേർക്കുകയും അവരുടെ ഉത്സാഹം കെടാതെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ പല
0: മ്യൂസിക്കാണ്. കാരണം ഒരു മാസം നടക്കുമ്പോൾ ഏകദേശം ഒരു കൾച്ചറൽ പ്രോഗ്രാം പോലെയാണത്. കുറേ ആൾ സ്ലോഗൻ ഷൂട്ട് ചെയ്യുന്നു, കുറേ ആൾ പാട്ട് പാടുന്നു, കുറേ ആളുകൾ ഡാൻസ് ചെയ്യുന്നു, കുറേ ആളുകൾ ഡ്രാമ ചെയ്യുന്നു. ഇറ്റ്സ് എൻ്റർടൈൻമെൻറ്റ്. അതുകൊണ്ടാണ് ആളുകൾക്കും സന്തോഷം വരുന്നത്, കാണുന്നവർക്കും, ഓൺ ലുക്കേഴ്സ് സഹായിക്കുന്നത്. നമ്മുടെ ആഗ്രയിൽ ഒരു കനയ്യ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബേക്കറിയിലെ ഉണ്ടാവുന്ന എല്ലാം ഒരു കാലത്ത് വലിയൊരു ട്രക്കിൽ നിറച്ച് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞു, സാർ ജീവിതം മുഴുവൻ എനിക്ക് ഭക്ഷണം ഈശ്വരൻ തന്നു, ഇപ്പോഴേ ഇവരെ സഹായിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരുപടി ആളുകൾ ഹൃദയം തുറന്ന് സഹായിക്കും. ആ കൾച്ചറൽ പ്രോസസ്സ് വളരെ ആവശ്യമാണ്. ഇത്തരം സമരങ്ങൾ ജയിക്കണമെങ്കിൽ വെറും ഡ്രൈ വാക്ക് പോരാ, കൾച്ചറൽ ആസ്പെക്ട് വളരെ ശക്തിയായിട്ട് ഉപയോഗിക്കേണ്ടി വരും.
1: സ്വാഭാവികമായിട്ട് അങ്ങേക്ക് ആ കാലത്തുണ്ടായിരുന്ന അവരെ മോട്ടിവേറ്റ് ചെയ്യുകയും അവരോടൊപ്പം പാടുകയൊക്കെ ചെയ്ത ചില ഭജനകളൊക്കെ സ്വാഭാവികമായിട്ട് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പങ്കുവെച്ചാൽ നമുക്ക് ആ ഒരു അനുഭവത്തെ നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടി ഒരു ചെറിയൊരു സ്ലൈസ് ഓഫ് ദാറ്റ്.
0: അതെ,

0: സിഗ്നേച്ചർ സോങ് എന്ന് പറയും. ഈ ഓർഗനൈസേഷൻ്റെ സിഗ്നേച്ചർ സോങ് ഉണ്ട്, അതാണ് ജയ് ജഗത്. ജയ് ജഗത്ത് നമ്മുടെ വിനോബാജി തന്ന ഒരു ഐഡിയയാണ്. ഞാൻ ഈ രാജ്യത്താണെന്ന് വിശ്വസിച്ചുള്ളൂ, പക്ഷേ ഞാൻ ഈ ലോകത്തിലാണ്. അതിലാണ് ജയ് ജഗത്ത് എന്ന ശബ്ദം അദ്ദേഹം തന്നത്. വസുദൈവ കുടുംബം എന്ന് പണ്ട് പറഞ്ഞത് അദ്ദേഹം ജയ് ജഗത്താക്കി മാറ്റി. അപ്പം ഞങ്ങളുടെ സിഗ്നേച്ചർ സോങ് തന്നെ ജയ് ജഗത്താണ്. അതൊരു ഗ്രൂപ്പ് സോങ് ആണ്, എല്ലാവരും ചേർന്ന് പാടുന്നു. അതിങ്ങനെയാണ്, ആദ്യത്തെ നാല് വരികൾ ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാർജ, ജയ് ജഗത് പുകാർജ സർ അമൻ പെവാർജ, സബ് കെ ഹിത് കെ വാസത്തെ അപ്പന സുഖ് ബിസാർജ, എല്ലാവരുടെയും സുഖത്തിന് വേണ്ടി നിന്റെ സുഖം ത്യജിക്കൂ എന്ന് പറയുന്ന ഒരു നാല് ലൈനാണത്. പിന്നെ മുന്നോട്ട് പോകുന്നു, ജാതി വേണ്ട, മതം വേണ്ട, നമ്മളെല്ലാം മനുഷ്യരാണ് എന്ന് വിശ്വസിക്കണം. എന്നിട്ട് അവസാനം ശാന്തിക്ക് വേണ്ടി എല്ലാം നമ്മളെല്ലാവരും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ലോകം ശാന്തമാവെന്ന് പറയുന്നൊരു ഒരു അഞ്ചെട്ട് സ്റ്റാൻസ് ഉള്ളൊരു സോങ് ആണത്. അതിൻ്റെ ഒരു നാല് വരി വേണമെങ്കിൽ പറഞ്ഞത്, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര ജാ, ജയ് ജഗത് പുകാര ജാ സർ അമൻ പെവാര ജാ, സബ് കെ ഹിത് കെ വാസ്തെ അപ്ന സുഖ ബിസാര ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര ജാ, ജയ് ജഗത് ജയ് ജഗത് ജയ് ജഗത് പുകാര ജാ.
1: തീർച്ചയായും അതിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ആത്മാവിനെ തൊടുന്ന വളരെ നൈസർഗികമായ ചില തലങ്ങൾ അതിലുണ്ട് അല്ലേ.
0: ഈ സോങ് ഇപ്പോൾ ഈ സ്പാനിഷ് ഭാഷയിൽ വന്നു, ഇംഗ്ലീഷിൽ വന്നു, ഹിന്ദിയിൽ തന്നെ പല ട്യൂണിങ് വന്നു, ജർമ്മൻ ഭാഷയിൽ വന്നു, ഒരുപടി ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം അതിന് അർത്ഥം ആളുകൾ ഇഷ്ടമായി.
1: ഇപ്പോൾ നമ്മളെ ഒരു പുതിയ കാലത്തിൽ ഗാന്ധിയൻ ദർശനങ്ങളെ നമ്മൾ റീവിസിറ്റ് ചെയ്യുന്ന ലോകത്ത് ഇതുപോലെ വലിയ പ്രചോദനാത്മകമായ ആദർശങ്ങളെ സമീപിക്കുന്നത് പോലെ തന്നെ വിമർശനാത്മകമായി ഒരു ഗാന്ധി ക്രിട്ടിക് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു റീ റീഡിങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് തീർച്ചയായും പല സംവാദങ്ങളിലും പുതുതലമുറ അങ്ങയോട് ഇത്തരം ക്രിട്ടിക്കുകൾ റൈസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. കൂടുതൽ ഇന്ത്യയിൽ നമ്മുടെ നാട്ടിലാണോ അതോ പുറത്തുനിന്നാണോ എവിടെ നിന്നാണ് അങ്ങേക്ക് അത്തരം സംവാദങ്ങൾ കൂടുതൽ ഇടപെടേണ്ടി വരുന്നത്?
0: അതെ, പുറത്ത് കുറവാണ്. കാരണം നമ്മുടെ ഗുഹായുടെ പുസ്തകം വന്നില്ലേ, ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, ഇന്ത്യ ബിഫോർ ഗാന്ധി എന്നൊക്കെ പുസ്തകം വന്നില്ലേ, അവർ വളരെ ശക്തിയുള്ള ഇൻ്റലക്ച്വൽ പുസ്തകമായിരുന്നു. അത് വന്ന ശേഷം പല ഇൻ്റലക്ച്വൽസിനും തോന്നി ഇനിയിപ്പോൾ ഗാന്ധിയെക്കുറിച്ച് പുകഴ്ത്തി എഴുതാൻ വളരെ കുറവേ ഉള്ളൂ, വളരെ എഴുതണേ അറ്റൻഷൻ നേടണമെങ്കിൽ വല്ലതും തിരിച്ചു എഴുതണമെന്ന്. അങ്ങനെ പലരും ശ്രമിച്ചുവെങ്കിലും ഇൻ്റർനാഷണൽ ലെവലിൽ അതുണ്ടായില്ല. കാരണം സിസ്റ്റമാറ്റിക്കലി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, ഫെമിനിൻ മൂവ്മെൻറ് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ദളിത് മൂവ്മെൻ്റ് ഒരു സമയത്ത് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻ്റ് ഒരു സമയത്ത് ഗാന്ധിയെ താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു, ഇന്നത്തെ ക്യാപിറ്റലിസം ഗാന്ധിയെ കംപ്ലീറ്റ്ലി തള്ളി പറയാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും ആവശ്യം ഒരു ഫ്രീഡം ഫ്രം ഗാന്ധിയാണ് ഇപ്പോഴും. അപ്പോൾ അതിനുവേണ്ടി ഒരാളും ഓരോ വിധം അതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മലയാളത്തിലൊരു നല്ലൊരു പുസ്തകം വന്നിരിക്കുന്നു, അരുന്ധതി റോയിയുടെ ക്രിട്ടിക്കിനെതിരായിട്ട്. അരുന്ധതി റോയ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയല്ല എന്നുള്ള വിധത്തിൽ ഒരു പുസ്തകം വന്നിരിക്കുന്നു. നമ്മുടെ രാജ്മോഹൻ ഗാന്ധി ഇതിനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായ, അവർ ചലഞ്ച് ചെയ്യല്ല, പക്ഷേ അരുന്ധതി റോയിയെ കറക്റ്റ് ചെയ്തു, ഈ ക്രിറ്റിസിസം ഒന്നും ബേസ്ഡ് അല്ല, ഒരു ട്രൂത്തിൽ ബേസ്ഡ് അല്ല എന്ന് പറയാം. ഓരോ ഹാഫ് ട്രൂത്ത് കൊണ്ട് പലതും എഴുതാൻ കഴിയും. ഇപ്പം ഒന്ന് പറഞ്ഞു നോക്കൂ, ഗാന്ധിജി ബ്ലാക്കിന് വേണ്ടി ഒന്നും ചെയ്തില്ല സൗത്ത് ആഫ്രിക്കയിൽ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ ഒന്ന് എടുത്ത് വായിച്ചു നോക്കൂ. നെൽസൺ മണ്ടേലയുടെ ഇപ്പോൾ പുസ്തകം വന്നുവല്ലോ, ലോങ് വാക്ക് ടു ഫ്രീഡം. അത് വായിക്കുകയാണെങ്കിൽ ഗാന്ധിയുടെയും ഗാന്ധിയൻ വർക്കേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ എത്രമാത്രം സഹായിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. പലപ്പോഴും നമ്മൾ ഒരു ഭാഗം മാത്രം പറയും, ഓ ഗാന്ധിജി ബ്ലാക്കിന് വേണ്ടി ഒന്നും ചെയ്തില്ല. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ട്രൂ. പിന്നീടുണ്ടായ ബ്ലാക്കിൻ്റെ മൂവ്മെൻറ്റിന് മുഴുവൻ ഈ ഇന്ത്യൻ മൂവ്മെൻറ്റാണ് ഇൻസ്പിറേഷനായത്. അത് ഗാന്ധി അവിടെ സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങിയ മൂവ്മെൻറ്റാണ് ഇൻസ്പിറേഷനായത്. അതിനെ അവർ പിന്നെ ഗാന്ധിജിയെ കൂടെ പ്രവർത്തിച്ച പലരും സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ നെൽസൺ മണ്ടേലയെ ധാരാളം സഹായിച്ചു അദ്ദേഹത്തിന് മൂവ്മെൻറ്റ് ശക്തിപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ പലപ്പോഴും ഒരു കാര്യം പറയും, മറ്റു കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അങ്ങനെ വളരെ ടിപ്പ് മാത്രം ടച്ച് ചെയ്തുകൊണ്ടുള്ള ക്രിറ്റിസിസമാണ് അധികം നടക്കുന്നത്. ക്രിറ്റിസിസം ചെയ്യുന്നത് നല്ലതാണ്, ആരെയും ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല, നമ്മൾ ആരും പറയാൻ പാടില്ല. ഒരു ക്രിറ്റിക്കിൽ കൂടെ നോക്കുന്ന ഒരു മൈൻഡാണ് ആവശ്യം. അപ്പോൾ പീപ്പിൾ ക്യാൻ ദർ ഫ്രീ ടു ക്രിറ്റിസൈസ് ഗാന്ധി, പക്ഷേ ദാറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ട്രൂത്ത്.
1: നമ്മൾ ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കുന്നതിന് മുൻപ്, യുവാക്കളാണ് എന്നും അങ്ങയുടെ പ്രചോദനം, അവരിലുണ്ടാക്കുന്ന പരിവർത്തനമാണ് അങ്ങയുടെ ജീവിത ലക്ഷ്യം, അതിനു വേണ്ടിയിട്ടുള്ള വളരെ ഏകാഗ്രതയോടും ദീർഘവീക്ഷണത്തോടുമുള്ള ഇടപെടലുകളാണ് അജീവനാന്ത് അങ്ങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ തലമുറയോട് കൂടി ഇപ്പോൾ അങ്ങേക്ക് ചിലത് പറയാനുണ്ടെന്ന് അറിയാതെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം.
0: ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ബിറ്റ്വീൻ സൈലൻസ് ആൻഡ് വയലൻസ് ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ നോൺ വയലൻസ്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, കുറേ പേർ സൈലൻ്റാണ് ലോകത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, കുറേ ആളുകൾ റിയാക്ട് ചെയ്യുന്നത് വയലൻ്റായിട്ടാണ്. അപ്പോൾ ഈ രണ്ട് എക്സ്ട്രീംസാണ്, കുറേ പേർ സൈലൻ്റാണ്, കുറേ പേർ വയലൻ്റാണ്. നടുവിൽ ഒരു വഴിയുണ്ടെന്ന് കണ്ടുപിടിച്ചു.

0: ഇരിക്കണം. അതാണ് നോൺ വയലൻ്റ് ആക്ഷൻ ഫോർ ചേഞ്ച്. അതാണ് യുവാക്കൾ ചെയ്യേണ്ടത്. ഈ വയലൻ്റ് ആവാനും പാടില്ല, സൈലൻ്റ് ആവാനും പാടില്ല. ഇത് മാറ്റങ്ങൾ വേണം, പക്ഷേ മാറ്റങ്ങൾ കറപ്ഷൻ ഇല്ലാതൊരു ലോകം വേണം, ദാരിദ്ര്യമില്ലാതൊരു ലോകം വേണം എന്ന് പറയുന്നതൊക്കെ ശരിയാണെങ്കിലും അത് നേടിയെടുക്കാനൊരു മിഡിൽ വഴിയുണ്ടെന്ന് മനസ്സിലാക്കലാണൊന്ന് ആവശ്യം. രണ്ടാമതൊന്ന് നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്, എവറിത്തിങ് എക്കണോമിക്കലി കറക്റ്റ് ഈസ് നോട്ട് എത്തിക്കലി കറക്റ്റ്. കുറേ പണം നേടുക എന്നത് മാത്രമാവരുത്, എത്തിക്സ് കൂടി ഉണ്ടായിരിക്കണ്ടേ. എക്കണോമിക്കലി കറക്റ്റ് ആയതുകൊണ്ട് എത്തിക്കലി കറക്റ്റ് ആയിക്കോണ്ട് എന്നല്ലോ. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട ഈ പണത്തിനുള്ള ഓട്ടത്തിൽ എന്തും ചെയ്യാം എന്ന ഭാവം, എന്തും തട്ടിയെടുക്കാം, എന്തും പറയാം, ആരെയും തോൽപ്പിക്കാം, ആ ഒരു ഭാവം ഉണ്ടല്ലോ, അതൊരു ഒരു നല്ല ലോകത്തെയല്ല സൃഷ്ടിക്കുന്നത്. അപ്പോൾ എത്തിക്കലി കറക്റ്റാണോ എന്ന് ചിന്തിക്കാൻ കഴിയണം. അപ്പോൾ യുവാക്കൾ സൈലൻസും വയലൻസെന്നും പുറത്തു വരിക, എന്നിട്ട് നോൺ വയലൻ്റ് വഴി കൂടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. സ്വന്തം ജീവിതം മാത്രമല്ല ലോകത്തിൻ്റെ, അതിൽ എപ്പോഴും എത്തിക്സിനെ കുറിച്ചൊരു ഒരു ഒരു ബോധം ഉണ്ടാവുക, അത് എക്കണോമിക്കൽ മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഒരു പുതിയ തലമുറ വാർത്തെടുക്കാൻ കഴിയും. ആ തലമുറയ്ക്ക് ഒരു പുതിയ ലോകം വാർത്തെടുക്കാൻ കഴിയും. നമ്മളൊക്കെ പോയേക്കും, പക്ഷേ പുതിയ തലമുറയ്ക്ക് പുതിയ ലോകം വേണ്ടേ? നമ്മുടെ വേൾഡ് സോഷ്യൽ ഫോറം എന്നൊരു ഫോറം ഉണ്ട് ലോകത്ത്, അവരുടെ ശ്ലോകൻ എന്താണ്? അനദർ വേൾഡ് ഈസ് പോസിബിൾ. അനദർ വേൾഡ് ഈസ് പോസിബിൾ വെച്ചാൽ വേറൊരു ലോകം സാധ്യമാണ്. ഇന്നുള്ള ഈ ലോകം ദാരിദ്ര്യവും ദുഃഖവും കറപ്ഷനും വാറും, ഈ ലോകത്തിൽ നിന്ന് ഒരു വേറെ ലോകം സൃഷ്ടിക്കണ്ടേ? അങ്ങനെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ യുവാക്കൾ തയ്യാറാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
1: അങ്ങുമായുള്ള ഈ ഒരു ദീർഘ സംഭാഷണത്തിൽ നിന്ന് കേൾക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പ്രത്യാശ സാധ്യമാണ് എന്നുള്ളതാണ്, അവസാനിക്കുകയാണ് എന്നുള്ളതല്ല. ആ ഒരു സാധ്യതയെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമർപ്പിത ജീവിതമായിരുന്നു രാജഗോപാൽജിയുടേത്. അതിൽ നിന്നുള്ള നേർസാക്ഷ്യങ്ങളാണ് ഈ ഒരു സമയം ഞങ്ങളുമായി അങ്ങ് പങ്കുവച്ചത്. അത് തീർച്ചയായും മനുഷ്യരെ പ്രചോദിപ്പിക്കും. ആശയറ്റു പോകുന്ന ലോകത്ത് ഒരു പ്രകാശമായി നമ്മുടെ പൈതൃകമായിട്ടുള്ള ഗാന്ധി, നമ്മുടെ നിത്യപ്രചോദനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്ന നിലയിലുള്ള ഒരു അസാമാന്യമായ സവിശേഷതകളെയൊക്കെ തലമുറകൾക്ക് നോക്കിക്കാണാനുള്ള പ്രചോദനമായി വർത്തിക്കാൻ ഈ സംഭാഷണം ഇടയാക്കുന്നതാണ് ഞങ്ങളുടെ പ്രത്യാശ. താങ്ക് യു സർ.
2: ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പി വി രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്.
3: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
4: Real voices, real stories.

ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 10 മണി. എഫ് എം പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ ഒഡീഷയിലെ ഭുവനേശ്വർ സന്ദർശിക്കും. ഓസ്ട്രേലിയൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മെൽബണിൽ ഇന്ത്യൻ സമൂഹം ആവേശോജ്വല സ്വീകരണം നൽകി. പ്രവാസികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. കുവൈറ്റ്

സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കുവൈറ്റ് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജയശങ്കർ വ്യക്തമാക്കി. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദുരന്തബാധിത പ്രദേശവും ദുരിതാശ്വാസ ക്യാമ്പും മുഖ്യമന്ത്രി സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നാളെ കള്ളാടി സന്ദർശിക്കും. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ സമാപിക്കും. തദ്ദേശ സ്വയംഭരണത്തിലെ സ്ത്രീ ശാക്തീകരണ മാതൃകകൾ ഇന്നത്തെ യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. കേരളത്തിൽ ശക്തമായ മഴ തുടരും. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. ഒന്നിച്ചുള്ള പോരാട്ടത്തിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഡി ജി പിമാരുടെ യോഗം മറ്റന്നാൾ ചേരും. കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്ന കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി ആലുവയിൽ കുടിവെള്ള ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് 523 കോടിയുടെ ഭരണാനുമതി നൽകി സർക്കാർ ഉത്തരവിട്ടു. 8th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് തെലങ്കാന വേദിയാകുമെന്ന് കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: രഞ്ജിനി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ രഞ്ജിനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുതൽ വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400224440 11 മണിവരെയാണ് സമയം. ആദ്യഗാനം കേൾക്കാം. കേളി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് രചന കൈതപ്രം, സംഗീതം ഭരതൻ.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി മകൾക്ക് എന്ന ചിത്രത്തിനു വേണ്ടി ഗായത്രി പാടിയ ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം രമേശ് നാരായൺ. ആവശ്യപ്പെട്ടത് ഹരീഷ് എം, ബാംഗ്ലൂർ.

രഞ്ജിനിയിൽ ഇനി ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ബാലകൃഷ്ണൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗൃഹപ്രവേശം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഷിൽജി എടവണ്ണപ്പാറ.

0: രഞ്ജിനി.
1: കൊയിലാണ്ടിയിൽ നിന്നും അർച്ചന, ഹരീഷ്, കുഞ്ഞൂട്ടൻ എന്നിവർ ആവശ്യപ്പെടുന്നു ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന പൂച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ.

കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് ഈണമിട്ട് ശങ്കർ മഹാദേവൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബൈസിക്കിൾ തീവ്സ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു അനീഷ്, ജലന്ധർ, പഞ്ചാബ്.

0: രഞ്ജിനി.
1: ശ്രോതാക്കളുടെ ഇഷ്ടഗാന പരിപാടി രഞ്ജിനിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. അയക്കേണ്ട നമ്പർ 9400224440. 11 മണിവരെയാണ് സമയം. അടുത്ത ഗാനം കേൾക്കാം. ജാനകി പാടിയത്. ചിത്രം ആഭിജാത്യം. രചന പി ഭാസ്കരൻ. സംഗീതം എ ടി ഉമ്മർ. ഈ ഗാനം ആവശ്യപ്പെട്ടത് കോവൂരിൽ നിന്നും സുധാകരൻ.

ഇനി ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ശ്യാം ഈണമിട്ട് ഉണ്ണിമേനോൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം അക്ഷരങ്ങൾ. ആവശ്യപ്പെട്ടത് റീന, നൊച്ചിപ്പൊയിൽ, കുന്ദമംഗലം.

0: രഞ്ജിനി.
1: അമ്പലക്കുളങ്ങര നിന്നും പ്രജ്ന, ഹരിഗീത്, പ്രഗ്യാൻ ഗീത് എന്നിവർ ആവശ്യപ്പെടുന്നു അനുഭവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം എ ടി ഉമ്മർ.

രഞ്ജിനിയിൽ ഇനി പി ജയചന്ദ്രനും ഒപ്പം ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേവരാഗം. രചന എം ഡി രാജേന്ദ്രൻ. സംഗീതം മരകതമണി. ആവശ്യപ്പെട്ടത് രഞ്ജു, സുമി, കാർത്തി, കീർത്തന എന്നിവർ.

0: രഞ്ജിനി.
1: ചേമഞ്ചേരിയിൽ നിന്നും മാളവിക, നിനയ്, നിതിൻ എന്നിവർ ആവശ്യപ്പെടുന്നു ഏകലവ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രാജാമണി.

ഇന്നത്തെ രഞ്ജിനിയിൽ അവസാനമായി നീ എത്ര ധന്യ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനശില്പികൾ ഒ എൻ വി കുറുപ്പ്, ജി ദേവരാജൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത് മാങ്കാവിൽ നിന്നും മേച്ചേരി ബാബുരാജ്.